ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢമാസം 18, കൊല്ലവർഷം 1201, മിഥുനം 25, 2026 ജൂലൈ 9 വ്യാഴാഴ്ച. സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.
1: യുവത്വം കൃത്യനിഷ്ഠം സ്യാത് പൂജ്യ പൂജാഭിവന്ദനൈഹി ഊർജം സാധ്യേഷു സത്കർമ്മ സേവാസ്യേവ സമർപ്പയേത്. യുവത്വം കൃത്യനിഷ്ഠയുള്ളതാകണം, അത് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാകണം, അവരുടെ ഊർജം സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ജീവിതാവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ശക്തിയും ഉത്പാദനക്ഷമതയും ഊർജവും ലഭ്യമായിരിക്കുന്നത് യൗവനത്തിലാണ്. ഇതാകട്ടെ പ്രകൃതിയുടെ വരദാനവുമാണ്. യൗവനകാലം ബാല്യത്തിനും കൗമാരത്തിനും ലഭ്യമാക്കേണ്ടത് പിന്തുടരുവാൻ യോഗ്യമായ മാതൃകയാണ്. യോഗ്യമായ മാതൃക എന്ന് പറയുമ്പോൾ അതിൽ അലസതയ്ക്കോ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതിനോ യാതൊരു സാധ്യതയും ഉണ്ടാകുവാൻ പാടില്ല. അതായത് കൃത്യനിഷ്ഠ യൗവനത്തിൻ്റെ മുഖമുദ്രയാകേണ്ടതുണ്ട്. ഓരോ യൗവനവും വാർദ്ധക്യത്തിലേക്കുള്ള യാത്രയുടെ വാതിലുകളാണ്. തന്നേക്കാൾ മുതിർന്നവരെ ആദരിക്കേണ്ടത് ഓരോ യുവത്വത്തിൻ്റെയും കടമയാണ്. മുതിർന്നവർ എന്ന് പറയുമ്പോൾ പ്രായം മാത്രമല്ല അർത്ഥമാക്കേണ്ടത്. വയോവൃദ്ധർ മാത്രമല്ല മുതിർന്നവർ, ജ്ഞാനവൃദ്ധന്മാരും തപോവൃദ്ധന്മാരും ധനവൃദ്ധന്മാരും മുതിർന്നവർ എന്ന ഗണത്തിൽപ്പെടുന്നു. അവരൊക്കെ ബഹുമാന്യരാണ്. യൗവനം അവരെയൊക്കെ അതിക്രമിക്കുവാനുള്ള അനുവാദം തരുന്നില്ല. വാൽമീകി രാമായണത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു രാജ്യസഭയെപ്പറ്റി പറയുന്നുണ്ട്. രാജാവ് നാടു നീങ്ങുകയും അനന്തരാവകാശിയെ തീരുമാനിച്ചിട്ടില്ലാത്തതുമായ സന്ദർഭങ്ങളിൽ ഈ സഭയാണ് രാജ്യഭരണം നടത്തുന്നത്. അയോധ്യയിലെ ആ സഭയിലെ അംഗങ്ങളായിരുന്നു വസിഷ്ഠനും മാർക്കണ്ഡേയനും മൗദ്ഗല്യനും വാമദേവനും കശ്യപനും കാത്യായനും ഗൗതമനും മഹാകീർത്തിമാനായ ജാബാലിയും. അതായത് വയോവൃദ്ധരും തപോവൃദ്ധരും ജ്ഞാനവൃദ്ധന്മാരുമായവർ. അവരുടെ ചർച്ചയിൽ രാജാവില്ലാതെ വരുമ്പോൾ രാജ്യത്തിലെ ജനജീവിതത്തിൻ്റെ അവസ്ഥയെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിനായി ചർച്ചയുടെ ഒരു ഭാഗം നോക്കാം. ഭരണാധിപനില്ലാതെ വന്നാൽ രാജ്യം നശിക്കും. രാജാവില്ലാത്ത രാജ്യത്തിൽ ഗർജിക്കുന്ന മഴമേഘങ്ങൾ വർഷിക്കാറില്ല. വിത്തുകൾ വിതയ്ക്കാറുമില്ല. പുത്രൻ പിതാവിനെയും പത്നി ഭർത്താവിനെയും അനുസരിക്കുകയില്ല. അങ്ങനെയുള്ള രാജ്യത്തിൽ സ്വകാര്യ സ്വത്തോ വിശ്വസ്തയായ പത്നിയോ ഇല്ല തന്നെ. ഇതൊരു വലിയ അപായ സാധ്യതയാണ്. പിന്നെ എങ്ങനെയാണ് മറ്റ് സദ്ഗുണങ്ങൾ നിലനിൽക്കുക? ഭരണാധിപനില്ലാത്ത നാട്ടിൽ സഭാഗൃഹങ്ങളോ ഉദ്യാനങ്ങളോ ആരാധനാലയങ്ങളോ ഒന്നും ആരും ഉണ്ടാക്കുകയില്ല. യജ്ഞങ്ങൾ മുടങ്ങും. യജ്ഞങ്ങൾ ചെയ്യുന്നവർക്ക് ഉചിതമായ ദക്ഷിണ ധനികരായ ബ്രാഹ്മണർ നൽകുകയില്ല. ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ പുതിയ ഭരണാധികാരിയെ എത്രയും പെട്ടെന്ന് തീരുമാനിച്ചത്.

0: ബഹുമാനിക്കുന്നത്. മുതിർന്നവരെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. യൗവനത്തിലെ ഊർജം സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് സുഭാഷിതത്തിലെ ഉപദേശം. നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും നാടിൻ്റെ ക്ഷേമത്തിനായി ഉതകുന്ന ഒത്തുകൂടലുകളും നടക്കുന്നത് യുവാക്കൾ മുന്നിട്ടിറങ്ങുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ശുഷ്കമാകും. അങ്ങനെയൊരവസ്ഥ വന്നുകൂടാതെ ഇരിക്കുവാനായി യുവശക്തിയെ ശരിയായ ദിശാബോധം നൽകി മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. ഭാരതം വിദേശാധിപത്യത്തിലായിരുന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ അന്നത്തെ യുവാക്കളിൽ ദേശീയബോധം വളർത്തുകയും അവരുടെ സംഘടിത ശക്തിയെ രാഷ്ട്രനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും ഉണ്ടായി. അവർ വളരെ വലിയ രാഷ്ട്രബോധം ജനങ്ങളിൽ വളർത്തുകയും അതിൻ്റെ ഫലമായി അനേകം ദേശീയ സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇതാകട്ടെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം, സാഹിത്യം, സേവന മേഖലകൾ എന്നിങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാകട്ടെ കഠോപനിഷത്തിലെ ഒരു ശ്ലോകത്തെയെടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തെ യുവശക്തിയുടെ ലക്ഷ്യബോധമാക്കി മാറ്റി. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് തൻ്റെ ആന്തരിക ശക്തിയെ മനസ്സിലാക്കി പരമമായ ബോധോദയങ്ങളിലേക്ക് മുന്നേറൂ. ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമരുതി. വിവേകാനന്ദൻ ഇതിനെ യുവശക്തിയെ ഉണർത്തുവാനും ദേശീയബോധം വളർത്തി യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് അവരെ രാഷ്ട്രത്തിൻ്റെ ശക്തി സ്രോതസ്സാക്കുവാനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. യുവശക്തിയെ സത്കർമ്മങ്ങളായ രാഷ്ട്രനിർമ്മാണത്തിനും രാഷ്ട്രസേവനത്തിനും ഉപയോഗിക്കണമെന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ ആഹ്വാനം.
1: ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഈ സുഭാഷിതം വീണ്ടും രാത്രി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. മെൽബണിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കർഷക ശാക്തീകരണത്തിന് തുടർച്ചയായി പ്രവർത്തിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് സമാപിക്കും. കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. വയനാട് കല്ലാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടകയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. താമരശ്ശേരി ചുരത്തിൽ 8ാം വളവിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. റോഡിന്റെ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന ഭാഗത്താണ് 5 മീറ്റർ നീളത്തിൽ വിള്ളൽ ഉണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. നാളെ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. ഇന്നലെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി യൂസഫലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിതയാണ്. ആലാപനം വിഷ്ണു പ്രദീപ്. തുടർന്ന് ഉദയഗീതം സരിത RC നായർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്ത.

വാർത്തകൾ 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 73. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. സിന്തറ്റിക് ഫൈബറുകൾ, സോഫിയ നടത്തുന്ന പ്രഭാഷണം. 12:40 പ്രകാശധാര. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി. 2:02 തുടർനാടകം 3 ചോദ്യങ്ങൾ ആദ്യ ഭാഗം. ലിയോ ടോൾസ്റ്റോയുടെ ദി 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലിദ്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡി ആർ എന്നിവർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ, തിരയ്പൂക്കൾ 2:45. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സിന്ധു വി ചന്ദ്രനുമായി അഭിമുഖം കേൾക്കാം. 7:20 മുതൽ 9:30 വരെ ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 9:30 സംഗീതസുധയിൽ ആലത്തൂർ ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണിപ്പോൾ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ നോക്കാം. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.6 മില്ലിമീറ്റർ.

0: നമസ്തേ അനന്തപുരി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മഴത്തുള്ളികളുടെ കുളിർമയും സൂര്യകിരണത്തിന്റെ പൊൻതിളക്കവും നിറഞ്ഞ ഈ മനോഹര പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് ചിറക് വിരിക്കാം നമുക്ക്. മനസ്സിനും സന്തോഷവും ഉണർവും പകരുന്നതാകട്ടെ ഈ ദിനമെന്ന് ആശംസിച്ചുകൊണ്ട് നമസ്തേ അനന്തപുരിയിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. അറിവുകളും വിശേഷങ്ങളും പാട്ടുകളുമൊക്കെയായി നിങ്ങൾക്കൊപ്പം ഞാൻ രാജേശ്വരി. ആദ്യം
2: ഉഷമലരി.
3: ഉഷമലരിയിൽ ഇന്ന് യൂസഫ് അലി കേച്ചേരിയുടെ നബി പറഞ്ഞ കഥ എന്ന കവിതയിലെ ചില ഭാഗങ്ങൾ കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

ഇനി ഉദയഗീതമാണ്. ഇന്ന് ഉദയഗീതത്തിൽ സരിത ആർ സി നായർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. സംഗീതം രാജീവ് ഒ എൻ വി. രാമായണം കഥ പാടി പതിയുമീ രാജീവലോലനൻ തൻ്റെ നാട്ടിൽ. ഈ ഗാനത്തിൻ്റെ രചന അഡ്വക്കേറ്റ് പി കെ ശങ്കരൻകുട്ടി.

രാമചരിതമാനസം നീയല്ലോ മാരുതേ, നിൻ മനസ്സോ സീതാരാമ ശ്രീലക്കമല്ലോ. ഇത് വടക്കടം സുകുമാരൻ്റെ രചന.

ഇനി രാജ് പണിക്കർ ശാസ്തമംഗലം രചിച്ച് വി എൻ കുമാർ ഈണം നൽകിയൊരു ഗാനം കേൾക്കാം. ആറ്റുകാലമ്മേ ആറ്റുകാലമ്മേ ആറ്റേണമേ ദുഃഖമെരിവേലിനെ എന്നാരംഭിക്കുന്നു ഈ ഗാനം.

0: സരിത ആർസി നായർ പാടിയ ഉദയഗീതമാണ് ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ സിന്തറ്റിക് ഫൈബറുകൾ അധ്യാപികയായ സോഫിയ സംസാരിക്കുന്നു.
3: നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ ഭീമൻ കപ്പലുകളെ വലിക്കുന്ന കയറുകൾ വരെ സിന്തറ്റിക് നാരുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിശബ്ദമായി ഇഴ ചേർന്നിരിക്കുന്നു. പട്ടിനേക്കാൾ ശക്തവും പരുത്തിയേക്കാൾ ഭാരം കുറഞ്ഞതും പ്രകൃതിയിൽ നിന്നുമല്ല, മറിച്ച് ശാസ്ത്രത്തിൽ നിന്നുമാണ് ജനിച്ചത്. ഈ അത്ഭുതകരമായ നാരുകൾ ആധുനിക ലോകത്തിലെ സൂപ്പർ ഹീറോകളാണ്.
2: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവച്ചു. ദുരന്തത്തെപ്പറ്റി ഇരട്ട അന്വേഷണവും പ്രഖ്യാപിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. PSC ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കാലവർഷം കനക്കുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പറഞ്ഞ് ഇറാന്റെ 80 സേനാ താവളങ്ങളിൽ US സൈന്യം വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ അവസാനിച്ചെന്നും ഇറാനുമായി ഇനിയൊരു ഇടപാടിനുമില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. വെടിനിർത്തൽ കരാറുകൾക്ക് വിരുദ്ധമായി ഇറാനും US പരസ്പരം ആക്രമിച്ചതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചത്. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് നടക്കും. രാത്രി 10 മണി മുതൽ ബ്രിസ്റ്റോളിലാണ് മത്സരം.
1: ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. എന്നാൽ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന ചില അപ്രായോഗികമായ ഉത്തരവുകൾ അർഹരായ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് KSRTC ബസ്സുകളിലെ ഭിന്നശേഷി യാത്രാ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്നത്. പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് യാത്രാനുകൂല്യം നേരത്തെ തന്നെ ഗവൺമെന്റ് അനുവദിച്ചിരുന്നതാണ്.
1: കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്.
2: വരുമാന പരിധിയും ഒപ്പം തന്നെ പാസിന്റെ കാലാവധി പുതുക്കാത്തതും വന്നതുകൊണ്ട് നിരവധി പേർ ഇപ്പോൾ ഈ യാത്രാനുകൂല്യം ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുന്നു. കമ്മീഷണേറ്റിൽ വന്ന ഒരു പരാതി, മലപ്പുഴയിലെ ഭിന്നശേഷിക്കാരനായ ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയുള്ള ആള്, അദ്ദേഹത്തിന്റെ പാസ് എക്സ്പയറി ആയിക്കഴിഞ്ഞു. അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് ഒരു യാത്രാമധ്യയെ KSRTC കണ്ടക്ടർ കണ്ടുപിടിക്കുകയും പൈസ ചാർജ് മുഴുവൻ വാങ്ങിക്കുകയും ഇതിന്റെ വാലിഡിറ്റി തീർന്നു പോയതിനാൽ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ട് ചെയ്തതിന്റെ പ്രകാരം KSRTC ഓഫീസിൽ നിന്ന് 3200 സംതിങ് രൂപ അത് അടയ്ക്കണം എത്രയും പെട്ടെന്ന് ഫയലോടുകൂടി എന്നൊക്കെ പറഞ്ഞ് കത്ത് വന്നു. അദ്ദേഹം കമ്മീഷണറേറ്റിൽ പരാതി തന്നു. കമ്മീഷണറേറ്റിൽ ആ ഫയൽ റേസ് ചെയ്യുകയും അത് KSRTC മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുകയും

0: അതിന് വേണ്ട ക്രമീകരണം നടത്താം എന്നുള്ള ബഹുമാനപ്പെട്ട ഭിന്നശേഷി കോടതിയുടെ നിർദ്ദേശം പാലിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെയും വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടതല്ലാതെ പിന്നീട് അദ്ദേഹത്തോട് ഇത് വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. 20,000 രൂപ വാർഷിക വരുമാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വില്ലേജ് ഓഫീസിൽ ഇവർ ചെല്ലുന്നത്. കിട്ടുന്ന 2,000 രൂപ മാസം കിട്ടുന്ന ക്ഷേമ പെൻഷനിൽ കൂട്ടുമ്പോൾ അതിൽ കൂടുതൽ വരും. യഥാർത്ഥത്തിൽ ഇതൊരു ജീവനാംശമായിട്ടാണ് കരുതേണ്ടത്. പക്ഷെ അതൊരു വരുമാന മാർഗമായി കണക്കാക്കി വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതാവുന്നു, സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് KSRT സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് അല്ല എന്ന് പറയുന്നു. എത്രയോ കാലങ്ങളായിട്ടാണ് ഈ വരുമാനം നിലനിൽക്കുന്നത്. അത് മാറ്റിയെടുക്കേണ്ടതിന് വേണ്ടിയിട്ട് നിരവധി തവണ കമ്മീഷനിൽ നിന്ന് ഭിന്നശേഷി അപേക്ഷകളുടെ ഒപ്പം കത്തുകൾ പോയിട്ടുള്ളതാണ്. നാളെ ഇതുവരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല.
1: രക്ഷാകർത്താവായ കൃഷ്ണമൂർത്തി:
2: വീൽ ചെയറിലാണ് എൻ്റെ മോൻ. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം, മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ വേറെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ നോക്കിയാലും അവന്റെ എപ്പോഴും അവൻ ഈ ബസ്സുകൾ പോകുമ്പോഴത്തേക്ക് അവൻ എങ്ങനെയെങ്കിലും ഒരു ബസ്സിൽ കയറണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അത് നമുക്ക് പൂർത്തീകരിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഒരു പൊതുഗതാഗത സമ്പ്രദായത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. ഒന്നെന്ന് പറയുന്നത്, വരുമാന പരിധികൾ നിശ്ചയിക്കുമ്പോൾ സ്പെഷ്യൽ ആൾക്കാർക്കുള്ള വരുമാന പരിധി മാസം 2,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുന്ന ആൾക്കാർക്ക് ഫ്രീ പാസ് പോലും കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഖേദകരമായൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു മാർജിനൽ സെക്ഷനാണ് ഈ സൊസൈറ്റിയുടെ. നമ്മൾ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു 3% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷനെ വരുള്ളൂ ഇങ്ങനെ സ്പെഷ്യൽ ആൾക്കാരെന്ന് പറയുന്നത്. അവർക്ക് സൗജന്യ യാത്ര സർക്കാരിന് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് സർക്കാർ സീരിയസ് ആയിട്ട് ആലോചിക്കണമെന്നുള്ളത് രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പാസിന് ഉപരി നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറാൻ, ഇപ്പൊ എന്റെ മോനെ പോലുള്ള ആൾക്കാർ, അവന് 27 വയസ്സായി, അവൻ വീൽ ചെയറിലാണ്, ഫുള്ളി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അവന് കയറാനുള്ള സൗകര്യങ്ങൾ ഒരു ബസ്സിൽ പോലും ഇല്ല എന്നുള്ളത് ഖേദകരമായ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇൻക്ലൂസീവ് സൊസൈറ്റി ആവാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പൊതുഗതാഗതം നമുക്ക് ഒരിക്കലും ഇൻക്ലൂസീവ് ആവുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആസ് പേരൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കിഡ്സിന്റെ രക്ഷകർത്താക്കൾ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്.
1: ഭിന്നശേഷി എംപ്ലോയീസ് സൊസൈറ്റി നടത്തുന്ന ഡെയ്സി ജേക്കബ്:
3: ഫ്രീ ബസ് സർവീസ് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയപ്പോ അവര് വരുമാന പരിധി ഒന്നും നോക്കിയില്ല. പക്ഷെ ഭിന്നശേഷിക്കാർക്ക് എന്തു തന്നെ തന്നിരുന്നാലും അതിന്റെ അളവ് നോക്കുന്നുണ്ട്. കുടുംബത്തിന്റെ വരുമാനം അല്ലെങ്കിൽ വീട് മൊത്തം കിട്ടതാണോ, അവർക്ക് 4-വീലർ ഉണ്ടോ, ഇപ്പൊ അതിനകത്ത് ചെറിയ ഇളവ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും ബുദ്ധിമാനെ സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഡിപ്പെൻഡന്റ് ആണ്. അതായത് അവർക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രണ്ടുപേരില്ലാതെ ഒരു കുട്ടി ഒരു അച്ഛനും അമ്മയോ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് മറ്റുള്ളവരുടെ ശമ്പളമോ മറ്റുള്ളവരുടെ പൈസ എടുത്താ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഇപ്പം അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുട്ടി മാനസിക വെല്ലുവിളി നേരിടുന്ന, എന്റെ അനിയത്തി അങ്ങനെയാണ്, 52 വയസ്സുണ്ട്, എന്റെ കൂടെ തന്നെയാണ് കുട്ടി താമസിക്കുന്നത്, അവളെ ഞാൻ നോക്കുന്നത്. പക്ഷെ ഈ ഗവൺമെന്റിന് ഒരു വരുമാനമില്ല, കാരണം എനിക്ക് പെൻഷൻ ഉണ്ട്, ഞാൻ ജോലിയുള്ള ആളായിരുന്നു. എന്റെ പെൻഷൻ വെച്ച്, എന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് എന്റെ പെൻഷൻ വെച്ച് ആ കുട്ടിയുടെ വരുമാനം കണക്കാക്കുക. അപ്പൊ അതിന് പെൻഷൻ കട്ട് ചെയ്തു. കിട്ടിക്കൊണ്ട് 4 വർഷമായിട്ട് കിട്ടി വാങ്ങിച്ചായിരുന്നു ഞാൻ, പക്ഷെ അവരത് പുതുക്കാൻ ചെന്നപ്പം ഇതുപോലെ എന്റെ കൂടെ താമസിക്കുന്നത് കൊണ്ട് പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു, എന്റെ പെൻഷനുടെ വരുമാനമായിട്ട് കൂട്ടുന്നു. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ ആരെങ്കിലും സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ പോലും അത് തയ്യാറാകാത്ത വിധത്തിലാണ് ഈ നിയമങ്ങളും നിലപാടുകളും.
1: രക്ഷാകർത്താവ് സൗമിനി:
4: എനിക്കൊരു ഭിന്നശേഷി കുട്ടിയുണ്ട്. ഞങ്ങള് KSRTC ബസ്സിന് പാസ്സെടുത്തു. പാസ്സെടുത്ത് വരുമാന പരിധിയുള്ള വയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൺസെഷൻ കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് വരുമാന പരിധി BPL കാർഡ്, റേഷൻ കാർഡിന്റെ വ്യത്യാസത്തിൽ BPL കാർഡ് ആകുമ്പോൾ പകുതി പൈസയാണ് കൺസെഷൻ വരുന്നത്. നമുക്കത് വരുന്നില്ല, നമ്മൾ APL ആണ്. അപ്പോൾ നമുക്ക് ആ കൺസെഷൻ കിട്ടുന്നില്ല, അത് കിട്ടണം. പിന്നെ 40 കിലോമീറ്റർ ആണ് അവര് വെച്ചിരിക്കുന്നത്, അത് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുട്ടികളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ 40 കിലോമീറ്ററിൽ ആയിരിക്കില്ല നമുക്ക് യാത്ര ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇതിനൊരു തീരുമാനം എടുത്ത് അറിയിക്കണം.
1: ഡോക്ടർ PT ബാബുരാജ്:
0: UDID കാർഡ് കയ്യിലുണ്ടെങ്കിൽ പോലും പറയും ഇത് പോരാ, മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ അത് കാണിക്കൂ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ അവിടെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും യാത്രാവേളയിലൊക്കെ ആണെങ്കിലും ഒക്കെ. പിന്നീട് ഞാൻ കേട്ടൊരു കാര്യം, ഈ സർട്ടിഫിക്കറ്റ് ഈ പാസ് കൊടുക്കുന്ന സമയത്ത് KSRTC നിയമിച്ച അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവരുടെ ഡിസബിലിറ്റി പരിശോധിക്കേണ്ടത്. ഇപ്പൊ കാലാണോ കൈയാണോ ശരീരത്തിന് ഏതെങ്കിലും അവയവങ്ങളാണോ ബുദ്ധിമുട്ടുള്ളതെന്ന് ആ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ കാർഡ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ, പാസ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു കാര്യമൊന്നും ആക്ടിൽ പറയുന്നില്ല. ഭിന്നശേഷിക്കാരുടെ ശാരീരിക മാനസിക വിഷമങ്ങളെ അസസ് ചെയ്യാൻ ഒരു ഗവൺമെന്റിന്റെ ബോർഡുണ്ട്, മെഡിക്കൽ ബോർഡുണ്ട്, അവരാണ് അസസ്

0: പിന്നെ ശേഷിക്കാരുടെ സീറ്റുകൾ സൂപ്പർഫാസ്റ്റ് ബസ്സിൽ പ്രത്യേകിച്ചും ഇല്ല എന്നാ പറയുന്നത്. പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ കയറിയാൽ പോലും അത്തരം ബസ്സുകളിൽ ഈ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്കത് ഏത് വാഹനമാണെങ്കിലും ഗവൺമെന്റിന് കീഴിലെ വാഹനമാണെങ്കിലും അവർ പൂർണ്ണമായ ചാർജ് കൊടുത്ത് ബസ്സിൽ കയറുമ്പോൾ അവർക്ക് അതിൻ്റെ സീറ്റ് അനുവദിച്ച് കൊടുക്കേണ്ടതാണ്. അതിന് സൂപ്പർഫാസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നോ ഓർഡിനറിയോ എന്നുള്ള വിവേചനം കാണിക്കാൻ പാടില്ല. ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്ന് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. KSRTC മാനേജ്മെന്റിന് ഈ ഡിസ്ക്രിമിനേഷന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ടാണോ എന്താ അറിയില്ല, അവരത് തന്നെ ഇപ്പോഴും കാണിക്കുന്നു.
1: ഭിന്നശേഷി ക്ഷേമ സംഘടനയായ കേരള പരിവാർ സ്റ്റേറ്റ് സെക്രട്ടറി ബെന്നി എബ്രഹാം
2: 2024 കേരള സർക്കാരിന്റെ ഓർഡർ അനുസരിച്ചിട്ട് 20,000 രൂപ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്ക് കൺസെഷൻ ലഭിക്കത്തില്ല. കാരണം അവരുടെ വരുമാന പരിധി സാമൂഹ്യ സേവ പെൻഷൻ പോലും 2,000 രൂപയായിരിക്കുമ്പോൾ ഈ മേഖലയോട് കാണിക്കുന്ന അനീതിയാണത്. പലപ്പോഴും റെയിൽവേ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെങ്കിലും ടിപ്പുകളുള്ളത് ആളുകൾക്ക് അക്സസബിൾ അല്ല. അതിന്റെ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇതോടൊപ്പം തന്നെ കോർത്തിണക്കി പറയാനുള്ളത് ഇവരോട് കാണിക്കുന്ന നീതി നിഷേധമാണ്. 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരം ഈ മേഖലയ്ക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും മാറി വന്ന ഓരോ സർക്കാരുകളും ഈ മേഖലയുടെ അനീതി മാത്രമാണ് കാണിക്കുന്നത്. മറ്റ് മേഖലയിലുള്ള ആളുകൾക്ക് സൗജന്യങ്ങൾ നൽകുമ്പോഴും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യൽ മേഖലയിലുള്ള പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. 2024 ഗവൺമെന്റ് ഓർഡർ കാര്യം ഒരു വ്യക്തിക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2,000 രൂപയായിരിക്കുമ്പോൾ ഒരു വർഷം തന്നെ 24,000 രൂപ വരും. എന്ത് ഉദ്ദേശിച്ചാണ് സർക്കാർ ഇങ്ങനെയൊരു ഓർഡർ ഇറക്കിയെന്നുള്ളത് പരിവാർ കേരളയ്ക്ക് തീർച്ചയാണ് അതിന്റെ അർത്ഥം ശക്തമായ പ്രതിഷേധവും സംശയങ്ങളും ഉണ്ട്.
1: ഫയലുകളിലെ ചുവപ്പ് നാടകളും അപ്രായോഗികമായ വരുമാന നിബന്ധനകളും കവർന്നെടുക്കുന്നത് ഒരു ജനവിഭാഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെയാണ്. മാസം തോറും നൽകുന്ന 2,000 രൂപയുടെ ക്ഷേമ പെൻഷൻ കാണിച്ച് അവർക്ക് ഏറെ ആശ്വാസകരമായിരുന്ന യാത്രാ സൗകര്യം ഇല്ലാതാക്കുന്നത് കടുത്ത അനീതിയാണ്. വരുമാന പരിധി യാഥാർത്ഥ്യ ബോധത്തോടെ ഉയർത്തുകയോ അതല്ലെങ്കിൽ ക്ഷേമ പെൻഷനെ ഈ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം.
3: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. പി സുശീല പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം ചെന്നായ വളർത്തിയ കുട്ടി. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടരുന്നതാണ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5,000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സി

0: നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ഡി കെ ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും ഡി കെ ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ എസ്സി എസ്ടി വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, പിഎസ്സി പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ യു ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.

ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ എൽ ടി സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ കെ കെ രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.

ഇതാ ഇവിടെ വരെ. ഈ ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി ഗാനരചന നിർവഹിച്ച് ദേവരാജൻ ഈണം പകർന്ന് ജയചന്ദ്രനും മാധുരിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ മഹാരാഷ്ട്രയിലെ സാവൻവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി, കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ മഹാരാഷ്ട്രയിലെ സാവൻവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. അപ്പോൾ നമസ്തേ, അനന്തപുരിക്കൊപ്പം ഉണ്ടാകുമല്ലോ. സമയം ഇപ്പോൾ 7 മണി. കൃഷിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഇതാ
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9496371409. കേരളത്തിലെ കാർഷിക മേഖലയെ സാങ്കേതികവിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപാദനക്ഷമവും കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തെരഞ്ഞെടുത്ത് സാങ്കേതികവിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷിച്ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുന്ന നൂതന കാർഷിക പരിഹാരങ്ങൾ നേരിട്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിക്കാനും വിപുലമായ തലത്തിൽ വിന്യസിക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണിത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണവും സംഭരണവും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാലാവസ്ഥ സൌഹൃദ കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447713627. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 60 വയസ്സ്. പ്രതിഫലം പ്രതിമാസം 50,000 രൂപ. കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണുശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ഈ മാസം 20-നകം ഡയറക്ടർ, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 6950333 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.

0: കൃഷിവകുപ്പ് നടപ്പാക്കിയ 100,000 യുവജനങ്ങൾക്ക് തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർ ഈ മാസം 10-ാം തീയതിക്ക് മുൻപായി കൃഷിഭവനിൽ എത്തി എയിംസ് രജിസ്ട്രേഷൻ ചെയ്യണം. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് എയിംസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ബ്ലോക്കിലുള്ള ചാത്തന്നൂർ ചിറക്കര കല്ലുവാതുക്കൽ നെടുമ്പന ആദിച്ചനെല്ലൂർ പരവൂർ പൂതക്കുളം കൃഷിഭവനിലെ ഗുണഭോക്താക്കൾ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089076698. റബ്ബർ പാലിലെ റബ്ബറിന്റെ ഉണക്കത്തൂക്കം നിർണ്ണയിക്കുന്നതിൽ റബ്ബർ ബോർഡ് നടത്തുന്ന ത്രിദിന സർട്ടിഫിക്കറ്റ് കോഴ്സ് കോട്ടയത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് ഈ മാസം 15 മുതൽ 17 വരെയുള്ള തീയതികളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9497487209. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി കനൽക്കട്ടകൾ എന്ന ചിത്രത്തിനു വേണ്ടി ദക്ഷിണമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA
1: 4 വർഷത്തിൽ BCA 1 വർഷം കൂടി പഠിച്ചാൽ MCA അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: നമുക്കിനി ജൂലൈ 9 ചരിത്ര വിശേഷങ്ങൾ അറിയാം. കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
4: ചരിത്രത്തിൽ ഇന്ന്
5: 2011 ജൂലൈ 9 ദക്ഷിണ സുഡാൻ സുഡാനിൽ നിന്ന് വേർപെട്ട് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമായി മാറി. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഏറ്റവും പുതിയ പരമാധികാര രാഷ്ട്രവും ഇതുതന്നെയാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുന്നോടിയായി 2011 ജനുവരിയിൽ ദക്ഷിണ സുഡാനിൽ ഒരു പൊതുഹിത പരിശോധന നടന്നു. ഇതിൽ 98.83% ആളുകളും സുഡാനിൽ നിന്ന് വേർപിരിഞ്ഞ് പുതിയ രാജ്യം രൂപീകരിക്കുന്നതിനെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ക്രൂരമായ ആഭ്യന്തര യുദ്ധങ്ങൾക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവത്യാഗത്തിനും ഒടുവിലാണ് ഈ രാജ്യം ജന്മമെടുത്തത്. സ്വാതന്ത്ര്യം നേടിയതോടെ ഐക്യരാഷ്ട്രസഭയിലെ 193rd അംഗരാജ്യമായി ദക്ഷിണ സുഡാൻ മാറി. ആഫ്രിക്കൻ വൻകരയിലെ 54th സ്വതന്ത്ര രാജ്യമാണ് ഇത്. ജൂബ ആണ് ദക്ഷിണ സുഡാന്റെ തലസ്ഥാനം. തയ്യൽ മെഷീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എലിയാസ് ഹോവ് ജനിച്ചത് 1819 ജൂലൈ 9. തുണിയുടെ ഇരുവശത്തു നിന്നും നൂലുകൾ പരസ്പരം കോർത്ത് തുന്നൽ ശക്തമാക്കുന്ന ലോക്ക് സ്റ്റിച്ച് രീതിയാണ് അദ്ദേഹം വികസിപ്പിച്ചത്. സൂചിയുടെ കൂർത്ത അഗ്രഭാഗത്ത് തന്നെ നൂൽ കോർക്കാനുള്ള സുഷിരം നൽകിയതാണ് അദ്ദേഹത്തിന്റെ വിജയകരമായ പരീക്ഷണം. 1846 സെപ്റ്റംബർ 10 അദ്ദേഹം തന്റെ തയ്യൽ മെഷീൻ ഡിസൈനിന് അമേരിക്കൻ പേറ്റന്റ് നേടിയത്. ഹോവ് പേറ്റന്റ് നേടിയ ശേഷം മറ്റ് പല കമ്പനികളും അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ ഈ ഡിസൈൻ പകർത്തി തയ്യൽ മെഷീനുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പ്രശസ്ത തയ്യൽ മെഷീൻ നിർമ്മാതാവായ ഐസക് സിംഗർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അദ്ദേഹം നീണ്ട നിയമ പോരാട്ടം നടത്തി വിജയിച്ചു. തുടർന്ന് വിൽക്കപ്പെടുന്ന ഓരോ തയ്യൽ മെഷീനും അദ്ദേഹത്തിന് റോയൽറ്റി ലഭിക്കുകയും ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം വലിയൊരു ധനികനായി മാറുകയും ചെയ്തു. 2002 ജൂലൈ 9 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ വെച്ചാണ് ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി സ്ഥാപിതമായത്. ആഫ്രിക്കൻ വൻകരയിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണിത്. 1963 സ്ഥാപിതമായ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി എന്ന സംഘടനയ്ക്ക് പകരമായാണ് ആഫ്രിക്കൻ യൂണിയൻ നിലവിൽ വന്നത്. ആഫ്രിക്കൻ വൻകരയിലെ 55 പരമാധികാര രാജ്യങ്ങളും ഈ സംഘടനയിൽ അംഗങ്ങളാണ്. എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ പ്രധാന ആസ്ഥാനം. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഐക്യവും ഐക്യദാർഢ്യവും കൈവരിക്കുക, വൻകരയിലെ സമാധാനം, സുരക്ഷ, ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുക, സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ.
4: ചരിത്രത്തിൽ ഇന്ന്
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധയായ ഇന്ദുലേഖ മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321 9495964321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അതിഥി അഭിനേത്രി ഇന്ദുലേഖ. അനന്തപുരി FM 101.9 പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ അനന്തപുരി. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് വിവിധ തരം മഞ്ഞപ്പിത്ത രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ എം കാർത്തിക സംസാരിക്കുന്നു.
4: കരളിലെ കോശങ്ങളുടെ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുമൂലമുണ്ടാകുന്ന ലക്ഷണമാണ് മഞ്ഞപ്പിത്തം അഥവാ ബിലിറൂബിന്റെ അളവ് ശരീരത്തിൽ കൂടുന്ന ഒരവസ്ഥ. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. മദ്യം, ചില മരുന്നുകൾ, രോഗാണുബാധ എന്നിവയാണ് ഇതിൽ പ്രധാനം. രോഗാണുബാധയെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായും വൈറസുകളാണ് ഇതിന് കാരണക്കാർ. വേരിസെല്ല, ഹെർപ്പിസ് സിംപ്ലെക്സ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, സാർസ് കൊറോണ വൈറസ് മുതലായ പല വൈറസുകളും ഇതുണ്ടാക്കുമെങ്കിലും പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണ് ഇതിന് കാരണമായിട്ടുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E എന്നിങ്ങനെ 5 തരം വൈറസുകളാണ് ഇതിന്റെ പ്രധാന കാരണക്കാർ. ഈ വൈറസുകളെ നമുക്ക് 2 തരംതിരിക്കാം. AE വൈറസുകൾ മലിനമായ ജലത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയും പകരുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു. പനി, ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, ക്ഷീണം, വയറുവേദന, കണ്ണിനും ചർമ്മത്തിനും മൂത്രത്തിനുമുള്ള മഞ്ഞ നിറം മുതലായവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രക്തത്തിൽ ബിലിറൂബിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കൂടാതെ ലിവറിന്റെ എൻസൈമായ SGOT, SGPT മുതലായവയുടെ അളവും വളരെയധികം കൂടുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. കുറച്ചു ദിവസങ്ങൾക്കിൽ അസുഖം താനെ സുഖപ്പെടുകയും ചെയ്യും. ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ മാത്രം മതിയാവും. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് B, C എന്നിവ രക്തത്തിൽ കൂടിയും ശരീരസ്രവത്തിൽ കൂടിയുമാണ് ഉള്ളിൽ പ്രവേശിക്കുന്നത്. രോഗികളുമായി അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർ, ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നവർ, സിറിഞ്ചും സൂചിയും പങ്കുവയ്ക്കുന്നവർ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നിങ്ങനെ ഇത് പകരാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണണമെന്നില്ല. 6 മാസം കഴിയുമ്പോൾ ചിലരിൽ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ വളരെ നാളുകൾക്ക് ശേഷം കരളിനുണ്ടാകുന്ന ക്യാൻസർ, സിറോസിസ് മുതലായ മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാകാറുണ്ട്. രക്തപരിശോധനയിലൂടെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ഡി വൈറസ് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഇതും സ്രവങ്ങളിലൂടെയാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യമായി ഹെപ്പറ്റൈറ്റിസ് AE വിഭാഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് നോക്കാം. ശുദ്ധമായ കുടിവെള്ളവും ആഹാരവും ഉറപ്പാക്കുന്നതിലൂടെ ഇതിനെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്തത് മുടി വച്ച് മാത്രം ഉപയോഗിക്കുക, തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക, യാത്രകളിലും മറ്റും ശുദ്ധമായ ആഹാരം, വെള്ളം എന്നിവ ഉറപ്പാക്കുക മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് AE വിഭാഗം വൈറസുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെയുള്ള വാക്സിനും ലഭ്യമാണ്. ഇതിനായി 2 ഡോസ് വാക്സിൻ എടുക്കേണ്ടതുണ്ട്. 6 മുതൽ 1 വർഷത്തെ ഇടവേളകളിലാണ് ഈ ഡോസുകൾ എടുക്കേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് B, C എന്നിവ ശരീരസ്രവങ്ങളിലൂടെ പകരുന്നവയാകയാൽ HIV/AIDS പ്രതിരോധത്തിന് സമാനമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. സിറിഞ്ച്, സൂചി, ബ്ലേഡ് മുതലായവ മറ്റുള്ളവരുമായി ഒരിക്കലും പങ്കുവയ്ക്കരുത്. സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഉറപ്പാക്കുക. ആശുപത്രികൾ, ഡെന്റൽ ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ അണുവിവിക്തമായ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തുക. ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ എന്നിവിടങ്ങളിൽ ഒരാൾക്ക് ഉപയോഗിച്ച ബ്ലേഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കരുത്. ഗർഭിണികൾക്ക് രോഗാവസ്ഥയുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ കുഞ്ഞിന് രോഗം വരാതെ സംരക്ഷിക്കാം. ഇതിന്റെ ഭാഗമായി ഹെപ്പറ്റൈറ്റിസിന്റെ പരിശോധനയും ചികിത്സയും ഇന്ന് എല്ലാ ആശുപത്രികളിലും സൗജന്യമായി നൽകി വരുന്നു. ഇതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനും ലഭ്യമാണ്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സിക്കെതിരെ വാക്സിൻ ലഭ്യമല്ല. 2030 ഹെപ്പറ്റൈറ്റിസ് രോഗത്തെ തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇതിനുവേണ്ടി നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം നിലവിലുണ്ട്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വിവിധ തരം മഞ്ഞപ്പിത്ത രോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എം കാർത്തിക.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിൽ എത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
8: എന്തുപറ്റി?
7: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
9: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
10: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
11: ഒപ്പം സെപ്റ്റംബർ 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
10: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.

0: വിവാഹ സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ. തൊഴിലന്വേഷകർക്ക് വഴികാട്ടിയായി ഇനി
1: തൊഴിൽ ദർശനം.
2: കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 100 ഒഴിവുണ്ട്. ജനറൽ 61, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 18, സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് 21 എന്നിങ്ങനെയാണ് വകുപ്പ് തിരിച്ചുള്ള ഒഴിവ്. യോഗ്യത: അപേക്ഷകർ ബിരുദ യോഗ്യതയുള്ളവരും 2024 സിവിൽ സർവീസ് പരീക്ഷ എഴുതി ലിസ്റ്റിലുൾപ്പെട്ടിട്ടും നിയമന ശുപാർശ ലഭിക്കാത്തവർ. UPSCയുടെ പ്രതിഭാ സേതു പോർട്ടൽ പ്രകാരം പ്രായം 33 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 13. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.csir.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.csir.res.in. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 84 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. മെഡിക്കൽ ഓഫീസറുടെ 2 ഒഴിവ് തിരുവനന്തപുരം സർക്കിളിലാണ്. അസിസ്റ്റന്റ് മാനേജർ ലോ ഒഴിവ് 20. യോഗ്യത: നിയമബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 25-32 വയസ്സിനും ഇടയിൽ. ഡെപ്യൂട്ടി മാനേജർ ലോ ഒഴിവ് 29. യോഗ്യത: നിയമബിരുദവും 4 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 25-35 വയസ്സിനും ഇടയിൽ. മെഡിക്കൽ ഓഫീസർ ഒഴിവ് 35. യോഗ്യത: MBBS ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. പ്രായം 35 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 750 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 14. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ വകുപ്പുകളിലായി 450 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 07/2026. ഡ്രഗ് ഇൻസ്പെക്ടർ ഒഴിവ് 186. സ്ഥാപനം സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്. യോഗ്യത: ഫാർമക്കോളജിയിലോ ഫാർമസ്യൂട്ടിക്കൽ സയൻസിലോ മെഡിക്കൽ വിഷയത്തിലോ നേടിയ ബിരുദം. പ്രായം 30 വയസ്സ് കവിയരുത്. എയ്റോനോട്ടിക്കൽ ഓഫീസർ ഒഴിവ് 11. വകുപ്പ് സിവിൽ വ്യോമയാനം.

0: യോഗ്യത: എയ്റോനോട്ടിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 35 വയസ്സ് കവിയരുത്. ലീഗൽ ഓഫീസർ ഒഴിവ് 12. വകുപ്പ് സിവിൽ വ്യോമയാനം. യോഗ്യത: നിയമബിരുദവും 3 വർഷത്തെ പ്രാക്ടീസും. പ്രായം 35 വയസ്സ് കവിയരുത്. കമ്പനി പ്രോസിക്യൂട്ടർ ഒഴിവ് 18. വകുപ്പ് കോർപ്പറേറ്റ് അഫയേഴ്സ്. യോഗ്യത: നിയമത്തിൽ ബിരുദം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ബിരുദം. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകൾ: സിവിലിയൻ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, സ്റ്റോർ ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ടെക്നിക്കൽ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഓഫീസർ, സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് കെമിസ്റ്റ്, ഷിപ്പ് സർവേയർ, രാജ്ഭാഷാ അധികാരി, സയന്റിഫിക് ഓഫീസർ തുടങ്ങിയ 54 തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മുഴുവൻ തസ്തികകളുടെയും വിവരങ്ങൾ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17.
1: തൊഴിൽ ദർശനം.
2: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

എസ് രമേശൻ നായർ രചിച്ച് നാദിർഷാ സംഗീതം നൽകി. യേശുദാസും രാധിക തിലക്കും മീനാക്ഷി കല്യാണം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നമസ്തേ അനന്തപുരിയിലിനി.
3: ഗുഡ് ഇംഗ്ലീഷ്.
4: ഗുഡ് മോർണിംഗ് എവ്രിവൺ. വെൽക്കം ബാക്ക് ടു ഗുഡ് ഇംഗ്ലീഷ്. I am Dr. Liji Vargas, Professor, Department of English, All Saints College. Today, we continue our journey into the world of matrimonial English. നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ചില കൗതുകമുള്ള പദപ്രയോഗങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? Indians are obsessed with complexion, and this fascination with skin tone is very evident in matrimonial columns. Wheatish, milky white, dark, are all words and phrases that abound in such sites. Wheatish, W-H-E-A-T-I-S-H, ആണ് ഏറ്റവും കൂടുതൽ കാണാറുള്ള ഒരു പ്രയോഗം. ഇറ്റ് മീൻസ് എ മീഡിയം സ്കിൻ ടോൺ ദാറ്റ് ഹാസ് വാം അണ്ടർ ടോൺസ്, അതായത് ഒരു ലൈറ്റ് ബ്രൗൺ സ്കിൻ ടോൺ, ഇരുനിറം, ഗോതമ്പിന്റെ നിറം. ബ്രൗൺ എന്നൊക്കെ പറഞ്ഞ് ഗമ കളയണ്ട എന്ന് വിചാരിച്ചായിരിക്കും വീറ്റിഷ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കാര്യം മനസ്സിലാകും. നെക്സ്റ്റ് ഇസ് മിൽക്കി വൈറ്റ്, MILKY WHITE. ദിസ് ഇസ് എ ഹൈലി സോട്ട് ആഫ്റ്റർ ടേം ഇൻ ഇന്ത്യൻ മാട്രിമോണിയൽ സൈറ്റ്സ്. പാലിന്റെ നിറമുള്ള കുട്ടികളെയൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. ദിസ് എക്സ്പ്രഷൻ ഹൈലൈറ്റ്സ് എ വെരി ഫെയർ കോംപ്ലക്ഷൻ വിച്ച് ഇസ് സീൻ ആസ് എ സുപ്പീരിയർ ട്രീറ്റ്. വെറുതെയാണോ നമ്മുടെ നാട്ടിൽ ഫെയർനെസ് ക്രീംസ് ചൂടപ്പം പോലെ വിറ്റു പോകുന്നത്? കോംപ്ലക്ഷന്റെ കാര്യം സെറ്റിൽ ചെയ്ത അടുത്ത കാറ്റഗറി സ്വഭാവമാണ്. അഡ്ജസ്റ്റബിൾ നേച്ചർ ഇസ് എ ഫ്രേസ് ദാറ്റ് വി സീ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഇസ് എ കോമൺ ടാഗ് അസോസിയേറ്റഡ് വിത്ത് ഫീമെയിൽ പ്രൊഫൈൽസ്. അഡ്ജസ്റ്റബിൾ നേച്ചർ ഇസ് ഹെയിൽഡ് ആസ് എ പോസിറ്റീവ് വെർച്യൂ ഇൻ വിമൻ. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ള പെൺകുട്ടി എന്നാണ് ഇതിന്റെ അർത്ഥം. In standard English, the word adjustable, A-D-J-U-S-T-A-B-L-E, adjustable, is not used to describe personality traits, as it is often associated with physical objects. Example, adjustable strap or adjustable seat. Adjustable nature എന്ന പദപ്രയോഗം മാട്രിമോണിയൽ ഇംഗ്ലീഷിൽ മാത്രമേ കാണുകയുള്ളൂ. Now, let's look at how Indians make their preference for NRIs clear. Non-resident Indians ne nammal endu mathram ishtapadunu ennonu nokka. Foreign returned, settled abroad are standard phrases that will improve your prospects at the marriage mart. However, these phrases are more commonly used for boys rather than girls. Foreign returned indicates someone who has previously lived, studied or worked abroad and has now relocated to India. തിരിച്ചു നാട്ടിൽ വന്നെങ്കിലും ഇനിയും പോകാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലോ എന്ന് പലരും ചിന്തിക്കും. കൂടാതെ ഫോറിനിലൊക്കെ പോയ ഒരാൾക്ക് ഒരൽപ്പം ഗമ കൂടുതൽ ഉണ്ടെന്നേ വിവാഹ പരസ്യങ്ങളിൽ. സെറ്റിൽഡ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ വെരി ഡിസൈറബിൾ ട്രീറ്റ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയും സെറ്റിൽഡ് എബ്രോഡ് ആയല്ലോ എന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. ഇനിയും നമ്മൾ കാണാറുള്ള മറ്റൊരു ഫ്രേസാണ് ഹൈ സ്റ്റാച്ചർ, HIGH STATURE. സ്റ്റാച്ചർ എന്ന ഇംഗ്ലീഷ് പദത്തിന് റെപ്യൂട്ടേഷൻ എന്ന അർത്ഥമുണ്ടെങ്കിലും അതിന് ഹൈറ്റ്, HEIGHT, അഥവാ ഉയരം എന്ന അർത്ഥവും ഉണ്ട്. സോ വെൻ യു സേ ഗേൾ ഓർ ബോയ് ഓഫ് ഹൈ സ്റ്റാച്ചർ, യു മൈറ്റ് മീൻ ദാറ്റ് ദേ ഷുഡ് ഹാവ് എ ഗ്രേറ്റ് ഓർ പെർഫെക്റ്റ് റെപ്യൂട്ടേഷൻ. ബട്ട് ടു പീപ്പിൾ അൺഫെമിലിയർ വിത്ത് ദ മാട്രിമോണിയൽ കോണ്ടെക്സ്റ്റ്, it might be confusing. They will wonder why you specifically demand for such tall people in the family. Finally, we have an absolute gem in the phrase innocent divorcee, divorcee. In standard English, innocent, innocent, means someone who has not committed a crime or someone who has no knowledge of evil or unpleasant things. By saying innocent divorcee, the family

0: trying to imply that the divorce was not their child's fault. You need to keep in mind that a divorce doesn't have a guilty or innocent party in legal vocabulary. You are either divorced or you are not. വിവാഹബന്ധം വേർപ്പെടുത്തിയ ഒരാൾ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആകുന്നില്ല. അതുപോലെ കുറ്റവിമുക്തനാക്കാൻ ഇതിപ്പോൾ കോടതി മുറിയുമല്ല, ഒരു വിവാഹ പരസ്യമല്ലേ. അങ്ങനെ രസകരമായ പദപ്രയോഗങ്ങളുമായി മാട്രിമോണിയൽ ഇംഗ്ലീഷ് ജൈത്രയാത്ര തുടരുന്നു. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ദീസ് മാട്രിമോണിയൽ ഫ്രേസസ് ആക്ച്വലി മീൻ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ടൈം ലിസണിംഗ് ടു ആർ സെഷൻ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.
1: Good English.
2: സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ 45 മിനിറ്റ്.

0: ഇനി നമുക്ക് ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജയചന്ദ്രൻ സംഗീതം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി.
1: Hey, hey, hey.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: ഓൻവിക്കുറിപ്പ് എഴുതി എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ ഇന്ദ്രജാലം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഇനി വയലാർ ശരചന്ദ്ര വർമ്മ രചിച്ച്, എം ടി ശ്രീകുമാർ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കുഞ്ഞളിയൻ.

0: സമയം ഇപ്പോൾ 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബീനിസും മെൽബണിലെ സിഇഒ ഫോറത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലും വിവിധ വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും ചർച്ച നടത്തി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയത്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗം വിളിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മമ്പാട് ഓടൈക്കലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്തിയില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മമ്പാട് മീമ്പുങ്കൽ പനയം തെടുക യാഷിക് ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം ജില്ലാ ഭരണകൂടം താൽക്കാലികമായി വിലക്കി. വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. കായിക മേഖലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സഫ്ദർജംഗ് സ്പോർട്സ് ഇഞ്ചുറി സെന്ററും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയായിരിക്കും വികസന പ്രവർത്തനങ്ങളെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. FM News headlines ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമായി. ചോദ്യം ഇതായിരുന്നു, കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായ മഹാരാഷ്ട്രയിലെ സാവൻവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ഇതായിരുന്നു ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം, ലോകമാന്യ മധു ദന്തവതേ റെയിൽവേ ടെർമിനസ്. ഉത്തരം, ലോകമാന്യ മധു ദന്തവതേ റെയിൽവേ ടെർമിനസ്. കൊങ്കൺ റെയിൽവേയുടെ ശില്പി എന്നറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് നേതാവായ ഇദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിയായും ധനകാര്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.

ഇനി നമുക്ക് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനം രചിച്ചത് യൂസഫലി കെച്ചേരിയാണ്. മോഹൻ സിത്താരയുടെ സംഗീതം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആ മാഷെ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: നമസ്തേ. അനന്തപുരിയിൽ ഇപ്പോൾ
7: നാടകകൃത്തും ചരിത്രകാരനുമായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള 1916 സെപ്റ്റംബർ 22 വർക്കല ചെമ്മരുതിയിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ശിവഗിരി മലയാളം ഹൈസ്കൂളിൽ അധ്യാപകനായി. പിന്നീട് തിരുനെൽവേലി ഹിന്ദു കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി. 1988-63 കാലത്ത് തിരുവനന്തപുരം ഇന്റർമീഡിയറ്റ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു. ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം വകുപ്പിന്റെ മേധാവിയും പ്രൊഫസറുമായി. നാടകം, പ്രബന്ധം, നിരൂപണം, വിവർത്തനം തുടങ്ങി നിരവധി മേഖലകളിൽ രചനകൾ നടത്തിയ അദ്ദേഹത്തെ മലയാളത്തിലെ ഇബ്സൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭഗ്നഭവനം, കന്യക, ബലാബലം തുടങ്ങിയ നാടകങ്ങളും അടിവേരുകൾ, പ്രതിപാത്രം, ഭാഷണഭേദം, കൈരളിയുടെ കഥ തുടങ്ങിയ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 1972 തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് ഓടക്കുഴൽ അവാർഡും 1982 കൈരളിയുടെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി സിൽവർ ജൂബിലി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1988 ജൂലൈ 10 പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അന്തരിച്ചു.
8: എന്റെ ജീവിതത്തില് വളരെ തീക്ഷ്ണമായിട്ടുള്ള സ്വകാര്യ ദുഃഖങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലം. ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച് തന്റെ യാതൊരു കുറ്റവും കൊണ്ടല്ലാതെ അതികഠിനമായിട്ടുള്ള ദുഃഖം സഹിച്ച് കഴിയുന്ന ഒരാൾ എന്നോട് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദാമ്പത്യം കൊണ്ടല്ല, അദ്ദേഹം ദാമ്പത്യം കൊണ്ടും ഞാൻ ദാമ്പത്യം കൊണ്ടല്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനിടയ്ക്ക് ഈ നമ്മുടെ നാടകവേദി കൊണ്ടുള്ള ഒരു പ്രതിഷേധവും എനിക്ക് വിക്രമൻ നായർ മുറക്കി വന്ന് എനിക്കൊരു നാടകം തരൂ, നാടകം തരൂ എന്ന് ആർത്തനായിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല നാടകം കിട്ടി അഭിനയിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ച്, നല്ലതെന്ന് വെച്ചാൽ അത് പറയാനൊക്കില്ലല്ലോ, അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചുള്ള നാടകം കിട്ടണം എന്നുള്ള ദിവസവുമുള്ള കമ്പൽഷന്,
9: നാടകവേദിയുടെ ഒരു പ്രേരണ,
8: ആ പ്രേരണ ഇതെല്ലാം കൂടി കൊണ്ടാണ് വാസ്തവത്തിൽ അന്നത്തെ ഒരു ഭക്തനോട് ഞാൻ എഴുതിയത്.
9: സാർ, അപ്പൊ അന്ന്
8: 1942 അത് പബ്ലിഷ് ചെയ്തത്.
9: അപ്പൊ അന്ന് നമ്മളുടെ ഈ കേസരി ബാലകൃഷ്ണ പ്രേതങ്ങൾ വിവർത്തനം ചെയ്തു വരികയും,
8: അതെ, പ്രേതങ്ങൾ വിവർത്തനം ചെയ്തു വരുന്ന 37 തോന്നുന്നു. ഞാനൊക്കെ അത് ഞാൻ വായിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ കാലത്ത് മിക്കവാറും ഈ പാശ്ചാത്യ നാടകങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ പാദത്തിലെ എല്ലാം പാശ്ചാത്യ നാടകങ്ങൾ മാത്രമല്ല പാശ്ചാത്യ നോവലുകളും എല്ലാം കിട്ടുന്നതൊക്കെ വായിച്ചു തീർത്തിരുന്ന ഒരു കാലമാണ്. ഗിബ്സനെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങളോ

0: ഒന്നും അല്ല, അത് വേറെ കാര്യം.
1: പക്ഷേ
0: നാടകരചനാ സമ്പ്രദായം എൻ്റെ ഇഷ്ടവുമായിട്ട് വളരെ യോജിച്ചു പോയതായിരുന്നു. ചിലർ പറയും ഇബ്സൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇബ്സൻ വന്നു എന്ന് പറയുന്നതാണ്. കാരണം എനിക്ക് അങ്ങനെ എഴുതുന്ന എല്ലാ ആളുകളെയും ഇഷ്ടമാണ്. ഇപ്പോൾ മലയാളത്തിലെ ഇപ്പോൾ എഴുത്തച്ഛനെ ഇഷ്ടമാണ്. എഴുത്തച്ഛൻ ഇഷ്ടമാകാൻ മറ്റു പല കാരണങ്ങൾക്കും പുറമേ ഉള്ളൊരു കാരണം എഴുത്തച്ഛൻ പറയാനുള്ളത് മാത്രം പറയുന്ന ഒരാളാണ് എന്നുള്ള ആശാനെ എനിക്ക് ഇഷ്ടമാണ്, സി വി രാമപിള്ളിയെ ഇഷ്ടമാണ്, വൈരപ്പിള്ളിയെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ രചനാ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമതമായിട്ടുള്ള വഴിയിൽ ആണ് അവരുടെ രചനകൾ ഇരിക്കുന്നതെന്നുള്ളതാണ് വാസ്തവത്തിൽ അതിലെ പ്രധാനമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ ശബ്ദം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
8: കൊല്ലം സുപ്രീം.
9: ഇനി നമുക്ക് ചുറ്റും ശ്രദ്ധിക്കാം. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ ചെയ്യാം. 1-800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിലും വിവരങ്ങൾ ലഭ്യമാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc LT കോഴ്സിന് അപേക്ഷിച്ചവർക്ക് പ്രവേശന പരീക്ഷ 2026 ജൂലൈ 11 നടത്തുന്നതാണ്. അപേക്ഷകർക്ക് പ്രവേശന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രവേശന പരീക്ഷയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് താൽക്കാലികമായിട്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 0471-256-361, 256-362, യഥാക്രമം 363-364 എന്നീ നമ്പറുകളിലും ലഭ്യമാണ്. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും പുതിയതായി തുടങ്ങിയ കോസ്മെറ്റോളജി, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിന്റനൻസ് എന്നീ 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. നാളെ വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471-241-8317, 790-737-0940, 9744-900-536 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷാ സമർപ്പണത്തിനുള്ള തീയതി ഈ മാസം 18 വരെ നീട്ടിയിരിക്കുന്നു. പുതിയ പാഠ്യപദ്ധതി പ്രകാരം ചില കോഴ്സുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ, SCBC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ. ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തത്തുല്യ യോഗ്യതയായി അംഗീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-361-362, യഥാക്രമം 363-364 എന്നീ നമ്പറുകളിൽ ലഭ്യമാണ്.
10: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ഭാസ്കരൻ രചിച്ച ശ്യാം സംഗീതം നൽകി. യേശുദാസും വാണിജ്യറാമും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം ഒരു സുമംഗലിയുടെ കഥ.
1: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ.

0: ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9495563231, 9496593231. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: കരഞ്ഞുവീർത്ത കണ്ണുകളുമായി രാവിലെ ലക്ഷ്മിക്കുട്ടി കുറുപ്പിനെ സമീപിച്ചു. പോവരുത് ഇനിയും എന്നും. ഏ, ശാന്തയെ കുറച്ച് നൃത്തം പഠിപ്പിക്കണമെന്നുണ്ട്. ആ ശങ്കുണ്ണി ഏർപ്പാട് ചെയ്തു തരാം. അവനവന് തന്നെ ചെയ്താലെന്താ? ഞാൻ ആ ലോകമൊക്കെ വിട്ടിരിക്കുന്നു. വിട്ട ലോകത്തിലേക്ക് തിരിച്ചു വരികയില്ലേ? ഇതും പറഞ്ഞ് അവൾ തലതാഴ്ത്തി നിന്നു. പെട്ടെന്ന് അവളിൽ ഒരു പരിവേഷം പരന്ന പോലെ കുറുപ്പിന് തോന്നി. പണ്ട് വേലിക്കടുത്ത് തന്റെ ചൊല്ലിയാട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിന്ന അതേ നിൽപ്പ്. അയാൾ ആകെയൊന്നു നോക്കി. സാന്ധ്യപ്രകാശത്തിൽ കൂമ്പൻ മടിച്ചു നിൽക്കുന്ന ഒരു താമര. അതൊക്കെ വിഷമമാവില്ല, ലക്ഷ്മിക്കുട്ടി വാചകം പൂർത്തിയാക്കി. ഞാൻ കൂടെ കൂടെ വരാം. ഇവിടെ താമസിച്ചു പഠിപ്പിക്കണം. അമ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവരുതേ, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുതേ? അയാൾ നിശബ്ദനായിരുന്നു ചിന്തിച്ചു, അഥവാ ചിന്തിക്കുന്നുവെന്നും നടിച്ചു. കെട്ടി നിർത്തിയിരുന്ന അണ പൊട്ടിയിരിക്കുകയാണ്. അവിടെ ഒരു തള്ളിയൊഴുക്കാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഇഷ്ടാനിഷ്ടങ്ങൾ ചിന്തയാണെന്ന് നടിക്കുന്നുവെന്നു മാത്രം. എന്താ? ലക്ഷ്മിക്കുട്ടി വീണ്ടും ചോദിച്ചു. അന്നു തുടങ്ങി ഉമ്മറത്തെ മുറി ഗോപികുറുപ്പിന്റെ താമസസ്ഥലമായി. കുഞ്ഞന്നായരും ശംഖുവും അത്ഭുതപ്പെട്ടു. ഒരു കള്ളനെ പിടിച്ചതിന്റെ പരിണാമം ഇങ്ങനെയാവുമെന്ന് അവരോർത്തില്ല. എവിടുന്ന് വന്ന് ചാടി? ശംഖു അത്ഭുതപ്പെട്ടു. കഥകളിക്കാരനാ, കളി നിശ്ചയിച്ചിട്ടുണ്ടാവും. ഏതൊക്കെ കഥയാണ് ആടുക എന്ന് കണ്ടറിയണം. അഷ്ടാവക്രൻ നായർ സാകൂതമായി ശംഖുവിനെ ഒന്ന് കടാക്ഷിച്ചു. അപകടക്കാരനാണോ? ഇക്കാലത്ത് ആർക്കും എന്തും എങ്ങനെയാവാം. എന്തൊരു മയക്കുവിദ്യയെ ഉണ്ടായത്! വേഗം വേഗം മയങ്ങുന്ന ഒരു കാലം. എന്റെ സ്ഥിതി തന്നെ നോക്കൂ. 3 കുട്ടികളുടെ അമ്മയല്ലേ. നമുക്ക് ആ വിദ്വാനെ പിടിച്ചുവെക്കേണ്ടായിരുന്നു. കള്ളൻ കാര്യസ്ഥനാവും എന്നറിഞ്ഞില്ലല്ലോ. ഏതായാലും ഞാനൊന്നും പറഞ്ഞില്ല. കുഞ്ഞനായർ പലതും പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ അതിരുവരമ്പുകളും മുറിയാൻ പോവുകയാണെന്ന് അയാൾ വിചാരിച്ചു. മേച്ചിൽപ്പുറത്ത് അലഞ്ഞു ശീലിച്ച പശു ആലയിൽ എന്ന് ഉള്ളിൽ കണക്കാക്കുകയും ചെയ്തു. കുറുപ്പിന്റെ ചലനങ്ങളെ അയാൾ എപ്പോഴും ഇടം കണ്ണിട്ട് നോക്കി. അയാളുടെ വാക്കുകൾക്ക് നേരെ ചെവി കൂർപ്പിച്ചു പിടിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കാണും, ഒരു ദിവസം കാണും, കുഞ്ഞൻനായർ പ്രതീക്ഷിച്ചു. കുഞ്ഞൻ നായരുടെ സൂചനകൾക്കനുസരിച്ച് ശംഖുവും പ്രതീക്ഷിച്ചു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വീടിനും ഓഫീസിനും

0: നൽകാം. ന്യൂ ലുക്ക് കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
2: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: കാളിദാസന്റെ ഭാവനകളും കഥാപാത്രങ്ങളും കാലത്തിന്റെ അതിരുകൾ കടന്ന് പ്രിയശ്രോതാക്കളെ, കാളിദാസന്റെ ഭാവനകളും കഥാപാത്രങ്ങളും കാലത്തിന്റെ അതിരുകൾ കടന്ന് വെള്ളിത്തിരയിലും മലയാള സിനിമാ ഗാനങ്ങളിലും ഇടം നേടിയിട്ടുണ്ട്. അങ്ങനെ കാളിദാസന്റെ കാവ്യലോകത്ത് നിന്നും ഇറങ്ങി വന്ന പല രൂപങ്ങളും ഗാനരചയിതാക്കളുടെ തൂലികയിലൂടെ വീണ്ടും ജീവൻ നേടി. കാളിദാസ സ്പർശമുള്ള ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. കടൽപ്പാലം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം നൽകി പി ലീല പാടിയ ഗാനമാണ് ആദ്യം. വിക്രമോർവശ്യത്തിലെ ഉർവശി, മാളവിക അഗ്നിമിത്രത്തിലെ മാളവിക, അഭിജ്ഞാന ശാകുന്തളത്തിലെ മുനികന്യക, ഋതുസംഹാരത്തിലെ ഋതുദേവത, കുമാരസംഭവത്തിലെ ഹിമഗിരിപുത്രി എന്നിവരെല്ലാം ഈ ഗാനത്തിലൂടെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോവുകയാണ്.

പ്രണയത്തിന്റെ അനശ്വര പ്രതീകങ്ങളായ കാളിദാസന്റെ ശകുന്തളയും ദുഷ്യന്തനും ഇന്നും അവരുടെ പ്രണയവും വിരഹവും പുനഃസംഗമവും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പാടിയ യേശുദാസും ചിത്രയും. ഗാനരചന രാജീവ് വാലുങ്കൽ. സംഗീതം എം ജയചന്ദ്രൻ.

0: കാളിദാസ സ്പർശമുള്ള രണ്ട് ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലൂടെ നാം കേട്ടത്.
1: കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: യോഗ സൗഖ്യം.
8: ഇന്നീ പരിപാടിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ യോഗാസനകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ ബിജു ജി സംസാരിക്കുന്നു.
9: നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ലളിതമായ ആസനങ്ങൾ: അർദ്ധചക്രാസനം, നിവർന്നു നിൽക്കുക, ഇരു കൈകളും അരക്കെട്ടിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക, ശരീരം ബാലൻസ് ചെയ്തുകൊണ്ട് പുറകിലേക്ക് വളയുക, ശ്വാസം പിടിച്ചു നിൽക്കുക, കുറച്ച് കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുക. എന്താണ് ഇതിന്റെ ഗുണം? നട്ടലിന് അയവ് ലഭിക്കുന്നു, നടുവേദനയ്ക്ക് ശമനമുണ്ടാകുന്നു, ശ്വാസകോശത്തിന് ബലം നൽകുന്നു എന്നിവയാണ് ഇതിന്റെ പ്രാധാന്യം. അർദ്ധചക്രാസനം രണ്ടാം ഘട്ടം. മുൻപ് സൂചിപ്പിച്ചതുപോലെ സമനിലയിൽ നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ സാവധാനം ഉയർത്തുക, തുടർന്ന് കൈയും തലയും കഴുത്തും പിന്നോട്ട് വളയ്ക്കുക, കാല് ആവശ്യത്തിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അർദ്ധചക്രാസനം മൂന്നാം ഘട്ടം. സമനിലയിൽ തന്നെ നിൽക്കുക, കൈകൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നട്ടലിന്റെ ഇരുവശത്തും വയ്ക്കണം. അതിനുശേഷം മുൻപ് സൂചിപ്പിച്ചതുപോലെ പുറകിലേക്ക് വളയ്ക്കുക. ഈ ചക്രാസനങ്ങൾ ചെയ്യുന്നത് വഴി ചുമലിലെ സന്ധികൾക്ക് അയവ് ലഭിക്കുന്നു, കഴുത്തിലെ പേശികൾക്ക് ശക്തി ലഭിക്കുന്നു. സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ്, ആസ്മ തുടങ്ങിയ രോഗികൾക്ക് വളരെ ഫലപ്രദമാണ് ഇത്തരം ആസനങ്ങൾ. അടുത്തതായി പാദഹസ്താസനം കൂടി നമുക്ക് പരിചയപ്പെടാം. നിവർന്നു നിൽക്കുക, ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തുക, ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കൈകൾ പാദത്തിൽ തൊടുക, ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. 5-10 തവണ ഇത് ആവർത്തിക്കാം. ഇത് ചെയ്യുവാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ളവർക്കായി ഒരു ലളിതമായ പരിശീലന രീതി കൂടി പരിചയപ്പെടുത്താം. നമ്മൾ തവളച്ചാട്ടത്തിനായി ഇരിക്കുന്നത് പോലെ കുത്തിയിരിക്കുക, കൈകൾ കാൽപ്പത്തിക്ക് അടിയിൽ വെക്കുക, കൈ അവിടെ വെച്ചുകൊണ്ട് തന്നെ എണീക്കാൻ ശ്രമിക്കുക, കാൽമുട്ട് വളയാതെ നന്നായി വലിഞ്ഞ് അമർന്നു നിൽക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ തോർത്തോ മറ്റ് യോഗ സഹായികളോ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രക്രിയ ചെയ്യാവുന്നതാണ്. ഈ പരിശീലനം അവരവരുടേതായ പരിമിതിയിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. കുറച്ചുനേരം പരിശീലിച്ചു കഴിഞ്ഞാൽ പാദഹസ്താസനം എളുപ്പം ചെയ്യാൻ കഴിയും. പാദഹസ്താസനത്തിന്റെ രണ്ടാം ഘട്ടം: സമനിലയിൽ നിൽക്കുക, കൈകൾ മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി, ശ്വാസം വിട്ടുകൊണ്ട് കൈയും ശരീരവും മുന്നോട്ട് കുനിഞ്ഞ് ലംബമായി കൈകൾ നീട്ടി, അതായത് ഭൂമിക്ക് സമാന്തരമായി നിൽക്കുക. കൈകൾ ഭിത്തിയിലോ കസേരയിലോ പിടിച്ചു നിന്നാലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഇത്തരം ആസനങ്ങൾ നടുവേദനയ്ക്ക് ഒരു പരിധിവരെ ഗുണം ലഭിക്കും. അവസാനമായി പറയാൻ പോകുന്നത്, മുൻപ് സൂചിപ്പിച്ച അർദ്ധചക്രാസനവും പാദഹസ്താസനവും ഒരുമിച്ച് ചെയ്യുന്ന രീതിയാണ്. കാലുകൾ പരമാവധി അകത്തിവെക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നന്നായി പുറകിലേക്ക് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും ക്രോസായി വരത്തക്ക രീതിയിൽ, അതായത് വലത് കൈ കൊണ്ട് ഇടതുകാലിലും ഇടത് കൈ കൊണ്ട് വലതുകാലിലും തൊടുന്ന രീതിയിൽ മുന്നോട്ട് കുനിക്കുക. ഈ നില കുറച്ചു നേരം തുടരുക. ശ്വാസം എടുത്തുകൊണ്ട് നിവരുക. ഇപ്രകാരം 5-10 തവണ ആവർത്തിക്കാം. ഇതിന്റെ ഗുണം എന്താണെന്ന് കൂടി പരിശോധിക്കാം. അരക്കെട്ടിന് ഒതുക്കവും നട്ടലിന് ബലവും ലഭിക്കും. ശ്വാസകോശ ആരോഗ്യം മെച്ചപ്പെടും. ഓർക്കുക, യോഗ ഒരു ജീവിത ശൈലി കൂടിയാണ്.

0: വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

0: പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം.
1: ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

0: മുല്ലനേഴി രചിച്ച ജെറിയമ്മൽ ദേവസംഗീതം നൽകി യേശുദാസ് സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ ചിത്രത്തിൽ പാടിയ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: ആ മാഷേ, സുഖാണോ?
9: ആ, സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: ആ, വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
12: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
11: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: നമസ്തേ അനന്തപുരിയിൽ നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. വയലാർ രചിച്ച് ദേവരാജൻ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം താരാ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഒരു നല്ല ദിനം വീണ്ടും ആശംസിക്കുകയാണ്. സ്നേഹപൂർവം രാജേശ്വരി.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
5: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
6: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 1991 മുതൽ 2000 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
5: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
4: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
5: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
4: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം സമാപിക്കുന്നു. 1991 മുതൽ 2000 വരെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഗാനോപഹാരത്തിലൂടെ നാം ആസ്വദിച്ചത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

0: ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം പ്രവർത്തനാത്മക ഹൈടെക് യുഗത്തിലേക്ക് കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 100 ബില്യൺ US ഡോളർ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം ത്വരിതപ്പെടുത്തുമെന്നും മെൽബണിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ മോദി പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. സോൺ 1 നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത മേഖലയിലെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിലുൾപ്പെട്ടവർ ഈ മാസം 12 ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പൂനെയിൽ മാലിന്യം കൂട്ടിയിട്ട കുന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞുവീണ് 23 കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 14 സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. FN ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹലോ സന്ദേശഗാനം.

0: നിറം മങ്ങിപ്പോയ പ്രിയ നിമിഷങ്ങൾക്ക് വർണ്ണം ചാർത്താൻ, തിരക്കുകൾ കൊണ്ടകന്നുപോയ സൗഹൃദം വീണ്ടും തളിരിടാൻ, ആശംസകളും അഭിനന്ദനങ്ങളും കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ, സ്നേഹത്തിന്റെ രസതന്ത്രവുമായി ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. പ്രിയപ്പെട്ട ഹലോ സന്ദേശ ഗാനത്തിന്, എന്റെ മകനും ഭാര്യയും ആൻഡമാനിലാണ് ഇപ്പോൾ. ജൂലൈ 11 കാർത്തികയുടെ സന്തോഷ പിറന്നാളാണ്. മകളുടെ നാളും പേരും കാർത്തിക. അവൾക്ക് വേണ്ടി, മോനും കൂടി വേണ്ടി ഒരു നല്ല പാട്ട് വെക്കണമെന്നറിയിക്കുന്നു. എന്റെ വലിയ ആഗ്രഹമാണ്, അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്റെ അമ്മയ്ക്കും എനിക്കും ആകാശവാണി അത്ര പ്രിയപ്പെട്ടതാണ്. അവൾ പാടുകയും ചെയ്യും. ആകാശവാണിയിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഞാൻ ജയശ്രീ പി കെ, ആലപ്ര. മകന്റെ പേര് വിഷ്ണു വിജയൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, കാർത്തികയല്ലേ?
1: അതെ.
0: കാർത്തിക ആൻഡമാനിലാണോ കേരളത്തിലാണോ?
1: ആൻഡമാനിലാണ്.
0: അപ്പോ ഒരു കാര്യം പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: കുറച്ച് നേരത്തെയാണ്. പറയട്ടെ?
1: പറഞ്ഞോ.
0: പറഞ്ഞ എനിക്ക് എന്ത് തരും?
1: കാര്യം പറ.
0: പറഞ്ഞ എനിക്ക് എന്ത് തരും?
1: താങ്ക് യു പറയൂ.
0: അതാര് സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് താങ്ക് യു പറയൂ എന്ന്?
1: എന്റെ ഭർത്താവ്
0: വിഷ്ണുവാ.
1: അതെ അതെ.
0: അത് ശരി. വിഷ്ണു ഒന്ന് ഒരിടത്തും പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടോ?
1: അല്ല, ഞങ്ങള് ലീവിലാണ്. ഇവിടെ ആൻഡമാൻ ഒക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ.
0: ഓ, നിങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഓക്കേ ഓക്കേ.
1: അതെ അതെ.
0: അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആൻഡമാനിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ?
1: അല്ല, ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതാ.
0: ആഹാ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് നേവിയിലാണ്.
0: ഓക്കേ.
1: അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതേ ഉള്ളൂ.
0: അപ്പോ നല്ലവണ്ണം പാടുന്ന ഒരാള് ഒരു പാട്ട് പാടി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
1: ഞാൻ പാടത്തില്ല.
0: പക്ഷേ പാട്ട് പാടുമെന്ന് എന്റെ അടുത്ത് ഒരാള് പറഞ്ഞായിരുന്നു.
1: അമ്മയാണോ?
0: ഒരു ജയശ്രീ പി കെ. ആരുടെ അമ്മ?
1: ഞങ്ങളുടെ അമ്മ. ചേട്ടന്റെ അമ്മയാണ്.
0: അമ്മ മോള് ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോ കാർത്തിക ഒരു പാട്ട് പാടി തരുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പോട്ടെ. ഇപ്പോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണെന്ന് വിചാരിക്കും. വേറെ ആരും കേൾക്കാത്ത
1: ഇപ്പൊ ഞങ്ങള് റോഡിലാ.

0: അത് കുഴപ്പമില്ല. അവിടെയുള്ള ആൾക്കാർക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ.
1: ഇവിടെ മലയാളമൊക്കെ അറിയാം.
0: ആർക്ക്? അടുത്ത് നിൽക്കുന്ന ഭർത്താവിനല്ലേ, അയാൾക്കറിയാം. വേറെ ആർക്കും അറിയില്ലല്ലോ. ചുമ്മാ പാടുന്നേ.
1: അയ്യോ, എനിക്ക് അറിയത്തില്ല.
0: കാർത്തിക, ഏത് പാട്ടാ പാടാൻ പോകുന്നേ?
1: എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ടെൻഷൻ അടിച്ചു, എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഭർത്താവ് അടുത്ത് പോണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഒക്കെ അടിക്കാം.
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഇതിപ്പോ പാടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ കള്ളിയാവും.
1: അയ്യോ,
0: ആ അമ്മ ഏത് പാട്ട് കേട്ടിട്ടാണ് മോള് പാട്ടുകാരിയാണെന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്?
1: അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പൊ അവനെ കൊഞ്ചിക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടും.
0: അത് പാടിയാ പോരെ, അതും പാട്ടല്ലേ?
1: അത് കാർട്ടൂണിലെ പാട്ടാണ്.
0: എന്തായാലും ഒരു പാട്ട് പാടണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ.
1: നാണക്കേടാവും.
0: പാടിയില്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടാവും.
1: കാർട്ടൂണിലെ പാട്ടൊന്നും കുഴപ്പമില്ലല്ലോ.
0: ചുമ്മാ പാടുന്നേ.
1: പാടാവേ.
0: ആ
1: മച്ചൻ മോളിൽ കേറാം, കിട്ടോനും മകൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. മച്ചിൻ മോളിൽ കേറാം, കിട്ടോനും മകൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. നല്ലതു മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം, കുറുമ്പ് കാട്ടാൻ നോക്കാം, കുസൃതി കാട്ടി രസിക്കാം. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ.
0: അവിടെ ആൻഡമാനിലെ കുട്ടികളൊക്കെ ഓടിക്കൂടിയോ?
1: ഇല്ലല്ല.
0: ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ എന്തായാലും ഉടനെ ആവശ്യം വരുമല്ലോ, പഠിച്ചു വെക്കുന്നത് നല്ലതാ.
1: അതെ അതെ.
0: അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. വിഷ്ണുവിനും കൂടി ചേർത്ത് ആശംസകൾ.
2: താങ്ക് യു. എപ്പോഴും റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്.
0: വലിയ സന്തോഷം.
2: എപ്പോഴും റേഡിയോ ഓൺ ആയിരിക്കും.
0: ഓക്കെ, ഇനി എന്നാണ് നാട്ടിലേക്ക്?
2: തൽക്കാലം ഈ ലീവ് ഞങ്ങൾ ആൻഡമാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്.
0: ശരി ശരി,
2: അടുത്തത് പിന്നെ നോക്കാം.
0: ശരി ശരി, അപ്പൊ രണ്ടുപേരും കൂടി അടിച്ചു പൊളിക്കുക. അപ്പൊ അതിനിടയിൽ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം അല്ലേ ഓതി വന്നുവോ? എന്തോ പരിഭവം പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്?
2: പരിഭവമൊന്നുമില്ല.
0: എന്തായാലും വലിയ സന്തോഷം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട് കേൾക്കാം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ പാട്ട്. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ തിരുവനന്തപുരം നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. പേര് ലൈല സെയ്ദ് മുഹമ്മദ്. ട്രഷറിയിലായിരുന്നു ജോലി. ഇപ്പോൾ കുടുംബസമേതം കുത്തിയതോട് എന്ന സ്ഥലത്ത് താമസം. എന്റെ അനുജത്തിക്ക് ഒരു സന്ദേശം അയക്കണമെന്നുണ്ട്. അവളുടെ പേര് ഷക്കീല അമീൻ. ഫിഷറീസിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച് ആലപ്പുഴയിൽ വലിയകുളം എന്ന സ്ഥലത്താണ് താമസം. അവൾ നല്ലൊരു റേഡിയോ ശ്രോതാവാണ്. പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓഫീസിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഉറപ്പായും വിളിക്കുമല്ലോ. ഇങ്ങനെ ആകാശവാണിക്ക് ലെറ്റർ അയച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അത് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ആകാശവാണിയിൽ നിന്നും വിളിയെത്തുമ്പോഴുള്ള ആ എക്സൈറ്റ്മെന്റും അതിനോടൊപ്പമുള്ള ചിരിയും ലൈവായി തന്നെ കേൾക്കാനാണ് വിളിക്കുമെന്ന പ്രതീക്ഷയോടെ ലൈല സെയ്ദ് മുഹമ്മദ്. വിളിക്കുമ്പോൾ എക്സൈറ്റ്മെന്റും ചിരിയുമൊക്കെ കേൾക്കാൻ പറ്റുമോ? വിളിക്കാം. ഹലോ, ഇത് ഷക്കീല അമീൻ ആണോ? മാഡം, എവിടെയാണ്? ആലപ്പുഴ വലിയ കുളത്താണോ?
10: അതെ.
9: ഞാൻ ഇപ്പൊ വിളിച്ചത് ഒരു പാട്ട് കേൾക്കാൻ
10: വേണ്ടിട്ടാ.
9: അത് ശരി, ഷക്കീല മാഡത്തിന്റെ ഓഫീസിലൊക്കെ പാടുന്ന ആളല്ലേ? ഓഫീസിലൊക്കെ പാട്ട് പാടുന്നു പറയുമ്പോൾ പൊട്ടി പൊട്ടി

0: പൊട്ടിച്ചിരിക്കുന്നത്? എന്തോന്നിത്?
1: ഉം
0: പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്.
1: കേക്കുന്നു.
0: അതെ, കേൾക്കുന്ന. എനിക്ക് വയ്യ, കൃത്യം ഭാഷാശുദ്ധിയൊക്കെ ഉള്ള ആളാണ്.
1: പേരൊന്നും പറയാറാവും,
0: പേരൊന്നും പറയാൻ പറ്റില്ല. പാട്ട് പാടിത്ത
1: പണിയായിട്ടിരിക്കുക.
0: അതാണ് ശബ്ദത്തിലൊരു വ്യത്യാസം. ഞാൻ വിചാരിക്കുകയും ചെയ്തു. പനി പിടിച്ച് വീട്ടിലാണോ?
1: വീട്ടില അല്ല, വീട്ടിൽ തന്നെയാണല്ലോ.
0: അങ്ങനെയൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഈ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും പാട്ടൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പനിയൊക്കെ വരുമായിരുന്നോ?
1: അല്ല, പനി ഇപ്പൊ എല്ലായിടത്തുണ്ടല്ലോ, വൈറസ് ഫീവർ.
0: ഓ, പിന്നെ എല്ലായിടത്തും ഉള്ള പനിയൊക്കെ നമ്മളെ കയറി പിടിക്കൂലേ.
1: ഇപ്പൊ അങ്ങനെയാണ്.
0: വീട്ടിൽ വെറുതെ ഇരുന്നിട്ടാ പാട്ടൊക്കെ പാടാതെ. ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: എനിക്ക്
0: പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ പിന്നെ ഇതാരോട് ചോദിക്കുന്നത്?
1: പറഞ്ഞാ ചിരിക്കരുത്.
0: അതെന്തിനാ, പാട്ടല്ലേ പറയുന്നത്, കോമഡി അല്ലല്ലോ.
1: ആരാധിക
0: ആരാധിക ഇറങ്ങിട്ട് കുറെ കാലായില്ലേ? റിട്ടയറായ കാര്യമൊക്കെ മറന്നുപോയാ? സർവീസ് ഇരുന്നപ്പോ കേട്ട പാട്ടല്ലേ?
1: അല്ല,
0: അമ്പിളി 2019 ഇറങ്ങിയ.
1: പക്ഷെ പാട്ടിപ്പോഴും പുതിയ
0: ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിൽക്കുന്നു അല്ലേ? പനി ഒഴിച്ചിരിക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പാടിച്ചേനെ.
1: എങ്ങോട്ട് പാടി?
0: ഞാൻ പാടിയ നാട്ടുകാർ പാടുവിടും.
1: അല്ല, ആരും കേൾക്കുന്നില്ലല്ലോ.
0: അത് പറയാൻ പറ്റത്തില്ല. നാട്ടുകാർ മൊത്തം കേൾക്കുന്നവരടുത്തു നിന്നാ ഈ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നെ. ആകാശവാണിയുടെ ഹലോ സന്ദേശകാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
1: അയ്യോ, എനിക്ക് ഹലോ
0: ഹലോ. പനിയൊക്കെ പോയാ? അല്ല, ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പനിയൊക്കെ പോയാന്ന് ചോദിച്ചത്. അത് പനി കൂടിയാ?
1: ഇല്ല ഇല്ല, ഇപ്പൊ കുറഞ്ഞു കേട്ടാ, ഭയങ്കര ചൂടായി ഇപ്പൊ കുറഞ്ഞു. എനിക്ക് വയ്യ.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്.
1: ഓ, ഇപ്പൊ പിടി കിട്ടി. ആരാച്ചോ എനിക്ക് പിടി കിട്ടി.
0: ആരാ?
1: ഒരു ലൈല സയ്യിദ് മുഹമ്മദ് ആണ്.
0: ആരാ ഈ ലൈല സയ്യിദ് മുഹമ്മദ്?
1: എന്റെ ചേട്ടത്തിയ.
0: ട്രഷറിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണോ?
1: അതെ അതെ.
0: അപ്പൊ ഹലോ സന്ദേശ ഗാനത്തിൽ ഏത് പാട്ടാ വെക്കേണ്ടായിരുന്നു? കടവിലെടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട് അല്ലേ? സുൽത്താൻ എവിടെ പോയി?
1: ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്.
0: ആഹാ,
1: അതിനു വേണ്ടി അയച്ചതാണല്ലേ?
0: പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ.
1: ഇല്ല,
0: അതൊന്നും പറയാതെ എഴുതിയത്. അപ്പൊ എന്തായാലും പറഞ്ഞു നന്നായി. അപ്പൊ രണ്ടുപേർക്കും ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ. സാധാരണ ആൾക്കാര് പാട്ട് പറയുമ്പോ
1: പേരെന്ന് പറഞ്ഞിട്ട്
0: പറയൂല.
1: പരിപാടി അവതരിപ്പിച്ചു
0: പറയൂല. പറയൂല, കണ്ടുപിടിച്ചാ മതി.
1: സർപ്രൈസ് തന്നെ.
0: അപ്പോ സുൽത്താനും റാണിയുമായി ഒരു ഒരു 100 ആണ്ടിനിയും സന്തോഷമായിട്ട് ഗംഭീരമായിട്ട് ഐശ്വര്യ സമൃദ്ധമായി ജീവിക്കാൻ ആശംസകൾ നേരുന്നു. ഒരു ഗംഭീര പാട്ടാണ് ഉമ്മ സിനിമയിലെ പാട്ട്
1: അല്ലേ?
0: അല്ല, എം രാജയും ലീലയും. പി ഭാസ്കറിന്റെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പൊ സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാമര പൂക്കൾ തേടി പറന്നു പോയിട്ടൊക്കെ ഇരിക്കൂ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി, താങ്ക് യു.
0: ഓക്കേ.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഹായ്, ഹലോ സന്ദേശഗാനം. എന്റെ പേര് മായ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റയാണ് താമസം. ജൂലൈ 8 എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ശശിധരൻ പിള്ളയുടെ പിറന്നാളാണ്. ഒന്ന് വിളിക്കാമോ? ആശംസകൾ പറയാമോ? എല്ലാവരും ശശിചേട്ടൻ എന്ന് വിളിക്കും. ഹലോ.
8: ഹലോ, ആരാ?
7: ഹലോ, ഇത് ശശിധരൻ പിള്ളയാണോ?
8: ശശിധരൻ പിള്ള.
7: ആ, കരുവാറ്റയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
8: നല്ല വിശേഷം.
7: നല്ല വിശേഷം എന്ന് പറഞ്ഞാ?
8: നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
7: റേഡിയോ ഒക്കെ കേട്ട് സുഖമായിട്ടിരിക്കുന്നു, അതല്ലേ?
8: കേൾക്കും.
7: റേഡിയോ ഒക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരിക്കുമല്ലോ.
8: പാട്ടൊക്കെ കേൾക്കും.
7: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ?
8: ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ
7: അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല.
8: ഇല്ല ഇല്ല ഇല്ല.
7: ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും? ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് പറയും. മൊത്തത്തിൽ റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നോണ്ട് നമ്മൾ അങ്ങനെ കേൾക്കും.
8: അത്രേ ഉള്ളൂ, നമ്മളെങ്ങനെ കേൾക്കും. റേഡിയോ പാട്ട് വലിയ ഇഷ്ടമാ. പാട്ടും മിക്കവാറും എല്ലാം കേൾക്കും നമ്മൾ രാവിലെ മുതല്. ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം. മോഹൻലാലിന്റെ ഒരു പാട്ടില് ആറ്റിൻകര ഓരത്തെന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ,
7: ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ.
8: അതൊരു പാട്ട് വലിയ ഇഷ്ടമാ എനിക്ക്.
7: വെള്ളത്തിന്റെ നാടായതുകൊണ്ടാണ് ആറ്റിൻകരയോരത്തെ പാട്ട് ഓർമ്മ വന്നത്.
8: അതെ അതെ, വെള്ളത്തിന്റെ നാടാ.
7: ഇതേ മായ എന്ന് പറഞ്ഞ ഒരാളറിയാമോ?
8: മായ അറിയാം.
7: ആരാ?
8: എന്റെ വൈഫിന്റെ നാത്തൂനാ.
7: ആ നാത്തൂൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു.
8: ഓ സന്തോഷം സാർ, ഭയങ്കര ഇഷ്ടമായി. സംശയം ശബ്ദം നമ്മൾ ദിവസം കേൾക്കുന്ന, പക്ഷെ എന്നാലും അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഇത് സാറിനെ മനസ്സിലായി, പരിപാടി മനസ്സിലായി.
7: പരിപാടി മനസ്സിലായ സ്ഥിതിക്ക് പരിപാടിയിൽ ഒരു പാട്ട് വെക്കണമല്ലോ.
8: ഞാനിപ്പോ പറഞ്ഞ പാട്ട്.
7: ആ പാട്ട് വെച്ചാ മതിയോ?
8: മതി മതി.
7: രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം പാടിയത് മഞ്ചേരി.
8: സാറിനോട് സംസാരിച്ചല്ലേ, ഭയങ്കര സന്തോഷം കേട്ടോ.
7: അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൂടി പറഞ്ഞാലോ? പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, അതങ്ങ് മറന്നുപോയെന്നെ.
8: ശരി ശരി,
7: നമുക്ക് പാട്ട് കേൾക്കാം.

0: ഹലോ, സന്ദേശഗാനം തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണം

0: ആഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 13,130 രൂപ നിരക്കിലും പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപ നിരക്കിലുമാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
4: പ്രിയ ആകാശവാണി, ഞാൻ ഷീബ ദേവരാജ്, ചെങ്ങന്നൂർ. എന്നോടൊപ്പം ഫാർമസി കോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് 1984-85 ബാച്ചിലെ ഇടുക്കി ജില്ലക്കാരിയായിരുന്ന അമ്പിളിക്കലയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അതിശയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ചതിനു ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കുടുംബസമേതം വിശ്രമ ജീവിതത്തിനിടയിൽ കവിതകളൊക്കെ എഴുതി സമയം ചെലവഴിക്കുകയാണ് അമ്പിളി. കുറെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ റേഡിയോ പരിപാടികളെപ്പറ്റി പറഞ്ഞു. പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ വലിയ ഫാഷണബിൾ ആയിരുന്നു. എന്തായാലും ആളിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണം. സ്നേഹപൂർവം, ഷീബ ദേവരാജ്, ആല, ചെങ്ങന്നൂർ. അമ്പിളിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം.
5: ഹലോ.
4: ഹലോ, അമ്പിളി മാഡം ആണോ?
5: അതെ അതെ.
4: അമ്പിളി മാഡം കവിത എഴുതുവാണോ?
5: കവിത എഴുതിയല്ല.
4: കവിത എഴുതിയൊക്കെ നിർത്തിയോ?
5: ഇല്ല, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതും.
4: ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്ന വരികൾ?
5: മനസ്സിലാ, കവിതയും ഇപ്പൊ ഞാൻ വെബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഓരോ പ്രസിദ്ധീകരണത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ
4: ഏത് പേരിൽ
5: എഴുതാറുണ്ട്? നോവൽ എഴുതാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
4: കവിത മാത്രമല്ല, സകലതും എന്റെ കയ്യിലുണ്ട് എന്നല്ലേ?
5: ആ പിന്നെ ഇത് ഷീബ ആയിരിക്കും ഇതിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലേ?
4: ഷീബ? ഏത് ഷീബ?
5: എന്റെ ഒരു പ്രിയ കൂട്ടുകാരി ഷീബയുണ്ട്. അവളാണ് എന്റെ നമ്പർ തന്നെ, എന്നോട് സൂചിപ്പിച്ചിരുന്നു.
4: എന്തോന്നു?
5: എന്നോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കും. പറഞ്ഞു
4: ആര് വിളിക്കും?
5: ആകാശവാണി.
4: ആകാശവാണിന്ന് എന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുന്നത്?
5: അങ്ങനെ ചമ്മണ്ട, പറഞ്ഞോളൂ.
4: ഞാൻ ചമ്മിയൊന്നുമില്ല. ആര് പറഞ്ഞു? അതന്നെ ഞാൻ ചോദിച്ചെന്ന് മറുപടി പറഞ്ഞില്ല. ഈ ആകാശവാണിക്കാരെന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആയുർവേദക്കാരെയൊക്കെ വിളിക്കുന്നത്? ഇപ്പൊ കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമാണോ?
5: കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമല്ല.
4: പിന്നെ എന്താ ഉള്ളത്? എന്തിനെ കുറിച്ചാണ് കവിതകൾ കൂടുതലും?
5: കവിതകള് ഞാൻ അങ്ങനെ ഇല്ല, പലതിനെ കുറിച്ച് എഴുതാറുണ്ട്. നോവലൊന്നും എഴുതി, അത് സക്സസ് ആയി, അത് പ്രസിദ്ധീകരിച്ചു.
4: എന്തായിരുന്നു എന്റെ പേര്?
5: അത് തിം ഏലിയൻ ക്രയോണിക് സയൻസ്. അതിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു.
4: സയൻസ് ഫിക്ഷൻ പൊതുവെ
5: പ്രണയിച്ച് പെൺകുട്ടി എന്നാണ് ആ നോവലിന്റെ പേര്. അത് 2022 പ്രകാശനം ചെയ്തു. കെ എൽ മോഹനവർമ്മയാണ് പ്രകാശനം ചെയ്തത്. അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ നോവൽ എഴുതി കഴിഞ്ഞു. പിന്നെ ഇടവേളകളിൽ വന്നപ്പോഴൊക്കെ കവിത എഴുതും.
4: കഥ പറച്ചിലാണ് നമ്മുടെ ഏരിയ അല്ലേ? കവിത അതിനിടയിൽ സംഭവിക്കുന്നതാണ്. ഈ ക്രയോണിക്സ് എന്ന് പറയുന്നത് ഡീപ് ഫ്രീസ് ചെയ്ത് ബോഡി സൂക്ഷിക്കും അതല്ലേ?
5: ഓ, അങ്ങനെ തന്നെ. ഡെഡ് ബോഡിക്ക് ഇനി ജീവൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അമേരിക്കക്കാര് പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ.
4: അതെ.
5: അതുപോലെ നമ്മുടെ ഇന്ത്യയില് പൂനയിലൊക്കെ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിനെ കുറിച്ചാണ്.
4: അപ്പോ ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഒരു പാട്ട് കൂടി പറഞ്ഞാൽ ഞാൻ ഇതങ്ങ് ആകാശവാണി കേൾപ്പിക്കായിരുന്നു.
5: പാട്ടോ? എനിക്കിഷ്ടപ്പെട്ട പാട്ട് വരുവാനില്ലാരും, അതാണ് ഇഷ്ടം. മണിചിത്രത്താഴിലെ
4: മധുമുട്ടം എഴുതിയ പാട്ടാണ്.
5: ഓ, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. ഷീബയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
4: അത് കേട്ടിട്ടെങ്കിലും ഷീബ വരട്ടെ എന്നല്ലേ?
5: എന്റെ പ്രിയ കൂട്ടുകാരിയല്ലേ.
4: എന്തായാലും ആ സൗഹൃദം വളരെ അടിപൊളിയായി ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മധുമുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ചിത്ര പാടിയത്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് കേൾക്കാം.
5: ഓക്കെ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
0: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4,000 സ്വർണ്ണ മോതിരങ്ങൾ.
6: ഒപ്പം September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: പ്രിയപ്പെട്ട ആകാശവാണിക്ക് എന്റെ പേര് രജനി, ഹരിപ്പാടാണ് സ്വദേശം. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. 2026 June 21 ഞങ്ങളുടെ അയൽക്കാരനായ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനം. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
9: ഹലോ
8: ഹലോ, മോഹൻ ചേട്ടനാണോ? ആദ്യം തന്നെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. എഴുപത്തഞ്ചാം ജന്മദിനം ആഘോഷിച്ചതിന്റെ അനുരണനങ്ങൾ ഇതുവരെ തീരാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചതാ.
9: ഞാൻ സാധാരണ അൺഐഡന്റിഫൈഡ് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ആരോണങ്ങൾ പറ.
8: അതൊക്കെ പറയാം. ബർത്ത്ഡേ വിഷസ് മേടിക്കോ ഇല്ലേ?
9: അത് മേടിക്കും.
8: മനുഷ്യനെ ഒരുമാതിരി തോക്കിൻ മുലയിൽ നിർത്തിയിട്ട് മേടിക്കുന്നത് ബർത്ത്ഡേ വിഷസ്. എന്തോന്നിത്?
9: അല്ല, ആരെങ്കിലും ബർത്ത്ഡേ വിഷസ് പറഞ്ഞാൽ മേടിക്കും, അല്ലാതെ ഞാൻ ഡിന്നർ ചെയ്യാൻ പറ്റത്തില്ല.
8: ആ
9: ഓളല്ലേ
8: പിന്നല്ല. അതൊക്കെ പോട്ടെ. ഈ June 21 അവിടെ എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങൾ?
9: June 21 ആഘോഷങ്ങള് പരിസരവാസികളൊക്കെ ഒഴിച്ച് ഫുൾ ഡേ, ഡിന്നർ ഒഴിച്ച് ബാക്കിയല്ല. മ്യൂസിക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു.
8: പാട്ടൊക്കെ പാടിയോ?
9: ഗാനമല ട്രൂപ്പ് ഉണ്ടായിരുന്നു.
8: എന്നാലും ബർത്ത്ഡേ ബോയിൽ ഒരു പാട്ട് വേണമല്ലോ.
9: ഇല്ല, അങ്ങനെ പാടി നമ്മുടെ ആൾക്കാരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു.
8: അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത് ഏതായിരിക്കും?
9: ഇപ്പം പെട്ടെന്ന് മനസ്സിൽ പാട്ട് വരുന്നത് മഞ്ഞളിൽ ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
8: ഈ June 21 വരാതിരുന്ന ആരെങ്കിലും ഓർമ്മ വന്നതാണോ?
9: ഈ പാട്ട് എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്.
8: ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
9: വീട്ടിൽ ഞാനും വൈഫും.
8: അങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോഴാണ് ഇപ്പൊ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാണ് വിളിച്ചത്.
9: അയ്യോ, എന്റെ പറഞ്ഞ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിക്ക് തോന്നില്ല ഒരു ഒരു ശബ്ദം ആകാശവാണി എന്നുള്ള രാവിലെ 5:30 മുതൽ റേഡിയോ ഓൺ ചെയ്യുന്നതാണ്.
8: അപ്പൊ കുറച്ച് താമസിച്ചായാലും ജന്മദിനാശംസകൾ വീണ്ടും.
9: ആകാശവാണി നമ്മൾ വിളിക്കുന്നത്.
8: അതെ,
9: എന്താ പറഞ്ഞ പേരെന്താ?
8: ഹലോ സന്ദേശകാരൻ പരിപാടി എന്നാ വിളിക്കുന്നത്?
9: ആണോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടേ ഉള്ളു, അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
8: ആ, അപ്പൊ ഇഷ്ടഗാനം ഏതാണ് വെക്കുന്നത്? മഞ്ഞളയിൽ മുങ്ങി തോർത്തിയാ മതിയോ?
9: ഇഷ്ടഗാനം അതല്ല, അമരത്തിലെ ശോകഗാനം ഉണ്ടല്ലോ,
8: വികാരനൗകയുമായി.
9: അത് ഞാൻ 3-4 പ്രാവശ്യം കേട്ടു.
8: അതെന്താ?
9: ആ അച്ഛന്റെ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അയാളുടെ സ്വപ്നങ്ങളെ എല്ലാം ശിഥിലമാക്കിക്കൊണ്ട് ഉള്ള ഒരു ആ വിഷമം ഞാനും അത് ഏറ്റെടുക്കും. എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല, എങ്കിലും ഞാനത് ഇങ്ങനെ മനസ്സിൽ
8: ആ അച്ഛന്റെ നൊമ്പരം ഏറ്റെടുക്കുന്നു അല്ലേ.
9: മനസ്സിലെ നൊമ്പരം ഏറ്റെടുക്കുന്നു. ഭയങ്കര തീവ്ര ദുഃഖത്തിന്റെ അവസാനം ആ പാട്ട് തീരാൻ നേരത്ത് ഈ മണൽ വലിച്ചടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ആ വയലിന്റെ ഒരു കുറെ വയലിൻ ഒന്നിച്ച് ഒരു പ്രയോഗം.
8: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഹരിപ്പാട് എന്നുള്ളൊരു രജനിയാണ് താങ്കളുടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ദേശം അയച്ചിരിക്കുന്നത്. താങ്കളുടെ അയൽക്കാരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
9: സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ സാധാരണ
8: പക്ഷേ ഇത് ഇപ്പൊ നന്നായില്ലേ? ഒരു സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലേ?
9: തീർച്ചയായും.
8: അപ്പൊ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് താങ്കളുടെ ഇഷ്ടഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം കവിത അജിത്.

0: പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
3: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അത്തം ചിത്തിര ചോതി, ഈ ചിത്രത്തിനു വേണ്ടി പൂച്ചൽ ഖാദർ രചിച്ച് ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്.

ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം, 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം, ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. ഇനി മകനെ നിനക്കുവേണ്ടി എന്ന ചിത്രത്തിലെ ഗാനം പാടിയ ദേശുദാസ്, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഓസ്ട്രേലിയൻ സൂപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ABBP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടെയാണ് ഇന്ത്യയിൽ ആസൂത്രിത സാമ്പത്തിക വികസനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് വൻതോതിലെത്തുന്നത് തടയാൻ നടപടികളുടെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് യോഗം. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. മംഗലാപുരം ചെന്നൈ, ചെന്നൈ കൊല്ലം, തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനുകളാണ് പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ. ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 12 മണിക്ക്
2: ആകാശവാണി ഹരിതം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KK തോമസ്. കൂടെയുള്ളത് ഷിബു ജോർജ്. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321.
3: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സാർ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. അപ്പം മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാർ, തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
4: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിൻ്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സ്ഥല സബ് സെൻറ്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള കാള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന പദ്ധതി ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ് കാര്യം. ഇത് ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
3: ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാം. എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
4: നമ്മുടെ 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു. ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞ് ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ അങ്ങനെ അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളർത്തൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിൻ്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICARന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്നു വെച്ചാൽ കുറച്ച് സെലക്റ്റഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിലെ തിരഞ്ഞെടുത്ത സെൻറ്ററിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ്സ് കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 1952. പക്ഷേ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തൊന്നും ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനം. ആ ഇത് സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനിലുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട് ബുള്ളുകളിലെ വിടത്തി. അവിടുന്ന്

0: ഈ ഉള്ളിൽ നിന്ന് സിമെൻറ്റ് കളക്ട് ചെയ്തു. ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ സിക്സ് പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ എഐയുടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന ഒരു സിസ് ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ കേരളത്തിലെ മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം ഫോറിൽ, അതായത് സ്വിസിൽ സിക്സിൽ നിന്ന് കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗൺ എന്നാണ് അതിൻ്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിൻ്റെ സിമെൻറ്റ് കളക്ട് ചെയ്യുകയും ലിക്വിഡ് സിമെൻറ്റായിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള 65 ഇവർ ഈ സ്ട്രോയിൽ, അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട് നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില ചില സബ് സെൻ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിവെപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അത് വന്നതിന് ശേഷം ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഈ കാളകളുടെ പരിചരണം, സിമെൻറ്റ് കളക്ഷൻ, അതിൻ്റെ വിതരണം, ഇതെല്ലാം ഈ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്.
1: ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നു. അതിലുപരി ഈ കാളകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിൻ്റെ സിമെൻറ്റ് ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപ്പാദനശേഷി,
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ലോങ് വലിയൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം നമ്മൾ പുറത്തേക്ക്, KLD ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല കുടിക്കോട് സദാശിവനാണ്.
1: ആ പറഞ്ഞോളൂ.
2: ആ സാർ, ഈ പ്രതി കൃത്രിമ ബീജദാനം എത്ര ശതമാനത്തിന്റെ വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60% 70%ത്തിനകത്തേ ഉള്ളെന്നാ യഥാർത്ഥ.
1: ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യണം, റേഡിയോ സെറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കാമോ? ഇക്കോ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി നിന്ന് മാറി നിന്നാൽ മതി.
2: ഹാ
1: ഡോക്ടർ സാർ,
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ്ഫുൾ.
1: നാച്ചുറൽ
0: ബ്രീഡിങ്, അതായത് നമ്മളൊരു കാളെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസ്സും ഇത്രയേ ഉള്ളൂ. എഐയിൽ, അതായത് നമ്മൾ കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പിലെങ്കിലും ഒരു പശു ചന പിടിച്ചിരിക്കണമെന്നുള്ളതാണ്. ഒരു കുത്തിവ് ചന പിടിപ്പിക്കണമെന്നും പറയത്തില്ല. അതിനൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി തുടർന്നുള്ള അതുകൊണ്ട് വിശദീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു എ ഐ സെൻ്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു എ ഐ സെൻ്ററായിട്ടാണ്. 60% എന്ന് പറയുന്നത് തിരക്കേടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് കർഷകർക്ക് എങ്ങനെ ചെന പിടിപ്പിക്കാന്നുള്ള കാര്യങ്ങൾ ഇനി തോന്നുന്നു വരുന്ന ഇതിൽ നമ്മൾ സംസാരിക്കാവുന്നതായിരിക്കും. അതോടെ ശ്രദ്ധിക്കണം.
1: അപ്പോൾ ശരാശരി ഒരു 60% നല്ലതാണെന്ന്.
0: നല്ലതാണ്, നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ. പറഞ്ഞോളൂ പറഞ്ഞോളൂ
2: പറഞ്ഞോളൂ. ഞാൻ പശുവിനെ ഒരു കുത്തിവെക്കാനത്തെ ഡോക്ടറെ വിളിച്ച് മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ച് ഒരു 4-5 പ്രാവശ്യം കുത്തിവെച്ചിട്ടും ജനം പിടിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു സബ് സെന്ററിൽ നിന്ന് ഒരു LAE വിളിച്ചായിരുന്നു. ലേഡി വന്ന് അവര് വന്ന് കുത്തിവെച്ച് ഒറ്റ കുത്തിവെപ്പിന് ജനം പിടിക്കുകയും ചെയ്തു. മൃഗാശുപത്രി മരുന്ന് ഈ മരുന്ന് സൂക്ഷിക്കുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അത്
0: ഈ ചന പിടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ വന്ന് വരണം. ഈ പറഞ്ഞത് നമുക്ക് ഒരാൾ വിശ്വാസം ഉണ്ടെങ്കിൽ അയാളെ തന്നെ വിളിച്ച് കുത്തിവെപ്പിക്കുമെന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. കാര്യം ഇന്നയാളെ വിളിക്കണമെന്നില്ല. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഒരു ചന പിടിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ

0: ഉണ്ട്. അത് പുറകാലം നമ്മൾ
1: ഇതിനകത്ത്
0: ചർച്ച ചെയ്യുന്നതായിരിക്കും, അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അപ്പോൾ സർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂട്ടുന്നത് തന്നെയാണോ?
0: ഉൽപ്പാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപ്പാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കാര്യം അതിനകത്ത് ഉണ്ടാകുന്ന കുട്ടികൾ വളരെ മറ്റ് നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. വെയിറ്റ്, അതായത് ഒരു 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കതല്ല, മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തോടെ. പാല് ഒരു മെയിൻ, ഇത് പാലുൽപാദനം തന്നെയാണ്.
1: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് ഇനിയും നല്ല, അതിന് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പശു ഒരു 10 ഓ 20 ഓ ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അത് അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവയ്ക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സർവേയുടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പോൾ അതിൻ്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെൻറ്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിൻ്റേതായിട്ടുള്ളൊരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാർ, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവർ, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്ര ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റേറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഈ ഇതിനകത്ത് ശങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു വന്നിട്ടുള്ളത്.
1: ഇതൊക്കെ വിദഗ്ധരുടെ കാര്യമാണ്,
0: ഇത് നമ്മുടെ കർഷകർ,
1: ഇത് കർഷകരുടെ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്നത് നല്ല നല്ല ക്വാളിറ്റി,
0: ക്വാളിറ്റി കർഷകരുടെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: സാർ, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
2: ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് ഓച്ചറയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കേ, ആരാണ്, പേര് പറയാം?
2: എന്റെ പേര് വഹാബ് എന്നാണ്.
1: പറഞ്ഞോളൂ വഹാബ് ജി.
2: സാറേ, പിന്നെ എനിക്കുള്ള ഒരു സംശയം, ആളുകൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം ഇപ്പം നിലവിൽ വ്യാപകമായിട്ടുണ്ടോ? അതിന്റെ സാർ നേരത്തെ വിശദീകരിച്ചത് പോലെ അതിന്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ ഇഫക്റ്റീവ് കുറവാണെന്ന് കേൾക്കുന്നു. മറ്റൊന്ന്, എൻ്റെ ഒരു ആട് ഒരു വർഷമായി പ്രസവിച്ചിട്ട്, ഇതുവരേക്കും അത് ഹീറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഡോക്ടറുടെ അടുത്ത് വരുന്ന അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നു, ഒരു 7 ദിവസം ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു, കൊടുത്തതിന് ശേഷം ഇതേവരേക്കും ഹീറ്റാകുന്നില്ല. അപ്പം അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇത് രണ്ട് കാര്യങ്ങളാണ് എനിക്കറിയാനുള്ളത്.
0: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജ ദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ്സെൻറ്റേഴ്സ്, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ്സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്. അതും എല്ലാ മൃഗാശുപത്രികളിലും ജില്ലകളിൽ, കൊല്ലം ജില്ലകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ് ഇത്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവയ്ക്കുന്നത്. അതുകൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. ആഹാരം, അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്നത്, അത് കൂട്ടുക. ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക. അതുപോലെ തന്നെ ധാതുലവണ മിശ്രം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളിക

0: ും കാര്യങ്ങളും അല്ല, വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്നി കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാണെന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: ആഹാരം, നല്ല ആഹാരം,
0: ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ ധാതു ലവണം, അത് നല്ല ക്വാളിറ്റി ഉള്ള ധാതു ലവണ മിശ്രണം, അതായത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
1: അപ്പം സാർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
0: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്, 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെൻറ്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
1: അപ്പം വഹാബ് ജി, തങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു.
2: ഓക്കെ,
1: താങ്ക് യു, താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
0: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. ആ അതിനുശേഷം ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ, ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പും ഉള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് പ്രധാന ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും, അതുപോലെ നമ്മുടെ വെച്ചൂർ പശു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകൻ്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചനപിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെ കാട്ടി കൂടുതൽ ഗിറും താർപാർക്കർ ഇങ്ങനെയുള്ള ബ്രീഡുകളാണ് ആൾക്കാർ.
1: സാർ വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം ഒരു പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായ കൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട് ആൾക്കാർക്ക്, പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പം ഇതിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
0: വെച്ചൂർ പശുവിൻ്റെ സെമൻ അവൈലബിൾ ആണ്. അത് നമ്മൾ, നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെൻ്ററിലാണ് നമ്മൾ കുത്തിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വയ്ക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിന് കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
1: നല്ലത്.
0: നല്ലത്,
1: ഓക്കെ സാർ. ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ നമുക്ക്, പെൺപശു മാത്രം, പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഈ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ എന്ന്, കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം, പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവയ്ക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ അത് കുത്തിവയ്ക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത്, അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്നുണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കുമോ? അത്
0: അത് ചനപിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതെന്ന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60% 65% 60% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ 1-2 കുത്തിവയ്പ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുത്തിവയ്പ്പിൽ തന്നെ ചനപിടിക്കാൻ സാധിക്കും.
1: സാർ ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഹീറ്റിൻ്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണല്ലേ?
0: തീർച്ചയായിട്ടും. ഈ പല കർഷകരും ഇപ്പം നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവയ്പ്പ് കുത്തിവെച്ചിട്ട് ചെന പിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റെന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചം കുത്തിവയ്ക്കും. അത് മതിയുടെ ഏത് സ്റ്റേജാണെന്നോ എപ്പോഴാണെന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചന പിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതുപോലെ ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 3-4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മതിയുടെ ചക്രങ്ങൾ 4 ഘട്ടം. ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ. ഒരു രണ്ട് മൂന്ന് ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യത ഇല്ല.

0: ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്, ആരംഭത്തിൻ്റെ ലക്ഷണമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ചു പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് രണ്ട് മൂന്ന് ദിവസം നിൽക്കും. ഇതിന് ശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. ഇത് അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്. ഷോർട്ട് ഡ്യൂറേഷനാണ്, ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്. അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂള്. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവെക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവെക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുവിടെ. ഈ മതിയിലാണെന്ന് പശു കർഷകൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയിൽ സാധാരണഗതിയിൽ പശുക്കളെ അതിൻ്റെ പശുവിൻ്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായപ്പോൾ നമ്മൾ അഞ്ചാറ് പശുക്കളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ, അഞ്ചാറ് പശു അഴിച്ചുവിടുന്നൊക്കെ ആണെങ്കിൽ പശു
1: ഒരു ബിഹേവിയറൽ
0: ചേഞ്ച്, മറ്റു പശുക്കൾ അതിൻ്റെ മുകളിൽ ചാടിക്കയറാനുള്ള, ഇപ്പോൾ ഒരു പശു ഉള്ളെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവാണെങ്കിൽ കർഷകൻ അതിൻ്റെ ഈനത്തിലൊന്ന് പിടിച്ചു നോക്കുവാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങളെന്ന് വെച്ചാൽ, ഈ മാച്ചു പോകുമെന്ന് പറഞ്ഞല്ലോ, നേരത്തെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ ഒരു പറ്റിക്കിടക്കുന്നവർ നല്ല പോലെ മാച്ചു കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റി തിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു വെച്ചാൽ ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള ഡൈസ്റ്റ്, ആ അല്ല മെറ്റിസ്ട്രം, മെറ്റിസ്ട്രം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റിസ്ട്രത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചനപിടിക്കാനുള്ള സാധ്യത കുറേ. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളിൽ പിന്നെ ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം. സെമൻ ഒരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട്, കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റർ, രണ്ട് ഹീറ്റിനിടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. അപ്പോൾ ഇത് കർഷകൻ മെറ്റിസ്ട്രത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷേ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു പീരീഡിൽ ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24 മണിക്കൂർ
0: വരെ ഇതുള്ളൂ. പക്ഷേ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ പശു ഇതിന് മുമ്പ് ഹീറ്റ് വരുന്നതിന് അല്ലെ അടുത്ത് കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിൻ്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, അടുത്ത ഒരു പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല. പലരും ചില ഫീൽഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു കുത്തിവെപ്പിൽ 2-3 സെമൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആയി, ഒരു കുത്തിവെപ്പിൽ ഒരു സെമനിൽ ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിൻ്റെ അളവുണ്ട്. അപ്പോൾ 5 എണ്ണം ചെയ്താലും 10 എണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചനപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AM PM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ശാന്തമായൊരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതിരിക്കുക, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്നു വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവയ്ക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും

0: വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വെച്ച് ചെയ്യുവാണെങ്കിൽ വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പിന്നെ പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രെവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്. അതിനകത്ത് പശുവിനെ കയറ്റി പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുകയെന്ന് പറയുന്നത് കുറച്ച് ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിക്കണം? വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് കർഷകർക്കൊരു വിചാരം എന്ന് പറയുന്നത് ആഹാരം കൊടുക്കരുതെന്നൊരു ഒരു ഒരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. അടിസ്ഥാനമില്ലെന്ന് പറയാൻ കാരണം നമ്മൾ കുത്തിവയ്ക്കുന്നതും ഇത്, പക്ഷേ വയറ് ആഹാരം കൊടുത്ത് ഒരുപാട് വയറ് നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിൻ്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മളിത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കുമോ? എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
0: അത് അത് ഈ സമ്മർദ്ദത്തിൻ്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചില പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വേനൽ സമയമാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
1: ഓക്കെ. അപ്പോൾ സാർ, നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കേണ്ട സാർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോറ്റി
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
11: ആ മാഷേ, സുഖാണോ?
12: ആ, സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 100

0: സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരു വട്ടം കൂടെ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയമാണ് കന്നുകാലികളിൽ കൃത്രിമ ബീജാദാനം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമ്മോടൊപ്പം ഡോക്ടർ കെ കെ തോമസ് ഉണ്ട്, മുൻ ജോയിൻ്റ് ഡയറക്ടറായിരുന്നു മൃഗസംരക്ഷണ വകുപ്പിൽ. ഡോക്ടർ തോമസ്, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് കുത്തിവെക്കുന്നത്, പിന്നെ ഹീറ്റ് സിംറ്റംസൊക്കെ എന്ത്, മതി വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് തന്നെ കുത്തിവെക്കണം കറക്റ്റ് സമയത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ റെക്കോർഡ്സാണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
1: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സാർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു, പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വാങ്ങിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് അത് ക്ലിയറായിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാന്യമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചന പിടിച്ച് കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണ എത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കുകൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കുകൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്ത് കൊണ്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും. അതുപോലെ തന്നെ ഈ ഇത് കുത്തിവെക്കുമ്പോൾ തന്നെ എന്ത് ബ്രീഡാണ് ഉപയോഗിച്ചത്, ജനിസ് ഏതാണ്, HF ആണോ അല്ലെങ്കിൽ ഹോൾസ്റ്റൈൻ ആണോ, അത് ആ ബ്രീഡ് കർഷകൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ബ്രീഡ് എന്തെങ്കിലും ആ കർഷകൻ
0: അറിഞ്ഞിരിക്കണം.
1: അത് പ്യുവറാണ്, അത് പ്യുവർ ബ്രീഡുണ്ട്, ക്രോസ് ബ്രീഡുമുണ്ട്, കാളകളുടെ സമൻ ഉപയോഗിക്കുന്നുണ്ട്. പ്യുവർ ബ്രീഡ് വേണമെങ്കിൽ അത് കർഷകനൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് പല കർഷകരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് പ്രീമിയം ബുള്ളുമുണ്ട് എൻ്റെ പശുക്കൾ. പ്രീമിയം ബുള്ളെന്ന് വെച്ചാൽ അതിനകത്തു നിന്ന് കിട്ടുന്ന കുട്ടികൾ പ്രൊഡക്ഷനിൽ മികച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള കാളകളുടെ സെമൻ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. അത് ടെക്നീഷ്യൻ അത് കൊണ്ടുവന്ന് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അത് അവൈലബിളുമാണ്. റേറ്റ് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും, 10-30-50 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ കർഷകനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആ കുത്തിവെച്ച കളയുന്ന ഒരു സ്ട്രോ ഉണ്ട്. സ്ട്രോ എന്ന് വെച്ചാൽ കുത്തിവെച്ചതിൻ്റെ ഷീത്ത് കളയുന്ന സാധനം, അതിനകത്ത് ഈ സെമൻ വന്ന ഒരു ഷീ ഒരു ട്യൂബുണ്ട്. ആ ട്യൂബ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ കാളയുടെ പേര്, ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഏത് ബ്രീഡാണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനെ അറിയാൻ സാധിക്കും. ഇത് കർഷകൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്,
0: റെക്കോർഡ് കീപ്പിംഗ്. പിന്നെ സാർ, ഒരു പ്രാവശ്യം നമ്മൾ കുത്തുവെച്ച് കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്കതൊരു ഉറപ്പ് വരുത്തണമല്ലോ, ഇത് പ്രഗ്നൻസി ആയിട്ടുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഹീറ്റിൽ നമുക്കത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ലേറ്റായി പോകുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സാർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്?
1: നിർബന്ധമായിട്ടും കർഷകർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ചന പരിശോധന. ചില കർഷകർ എൻ്റെ അടുക്കൽ പറയാറുണ്ട്, സർ ഈ പശു എല്ലാ 20 ദിവസവും കൂടുമ്പോഴും ഹീറ്റാവും, ഇത് കഴിഞ്ഞതിന് ശേഷം ഹീറ്റായിട്ടില്ല, കഴിഞ്ഞ

0: നാല് മാസമായിട്ടുള്ള ചനയാണ്. ഞാൻ ചെന്ന് പരിശോധിച്ചോ എന്ന് ചോദിച്ചാൽ പരിശോധിച്ചില്ല. എങ്കിലൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇല്ലെന്ന് വരികയാണെങ്കിൽ ആ നാല് മാസം അല്ലെ മൂന്ന് മാസം പുള്ളിക്ക് നഷ്ടമാണ്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ 60 to 90 ദിവസത്തിനകം പരിശോധിക്കണം. 60 ദിവസം കഴിയുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അതിലും ഇപ്പോൾ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസമാകുമ്പോൾ നമുക്കതിൻ്റെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഹോർമോൺ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മനുഷ്യനെ പോലെ തന്നെ ഒരു ടെസ്റ്റുണ്ട്, ഫീൽഡ് ലെവൽ ടെസ്റ്റുണ്ട്. ബ്ലഡ് ഒഴിച്ച് ആ ഇത് കഴിഞ്ഞാൽ ഒരു യൂണിലാറ്ററൽ ഫ്ലോ കിറ്റുണ്ട്. ആ കിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിച്ചാൽ പ്രഗ്നൻസി അറിയാൻ പറ്റും. നിർബന്ധമായിട്ടും പരിശോധിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പശുവിനെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് കർഷകൻ ചനയുണ്ടെന്ന് പറഞ്ഞിരിക്കും, കറവ നിർത്തിയ കേസുകൾ വരെയുണ്ട്. അതായത് ചനയുണ്ടെന്ന് പറഞ്ഞ് കറവ് പ്രസവിക്കുന്നില്ല, അപ്പോഴാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ ചനയില്ല, അത് വലിയ അവരുടെ ധനനഷ്ടത്തിനും വലിയ പ്രശ്നത്തിലും അവസാനിക്കും.
1: അപ്പോൾ സാർ പറഞ്ഞ മാതിരി ഇപ്പം ഒരു മാസം കഴിയുമ്പം തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള
0: കിറ്റുണ്ട്,
1: സംവിധാനമുണ്ട്. അപ്പോൾ ഇൻ കേസ് അപ്പം ടെസ്റ്റ് ചെയ്ത് പക്ഷെ അത് പ്രഗ്നൻസി ഇല്ലെന്ന് മനസ്സിലായി, അപ്പോൾ നെക്സ്റ്റ് ഹീറ്റ് വരുമ്പം തന്നെ പിന്നെ നമുക്ക് കുത്തിവെക്കാനുള്ള നടപടികൾ എടുക്കണം.
0: തീർച്ചയായിട്ടും ഒരു മാസം ഒരു പശു ഹീറ്റാകാതെ നിൽക്കുവാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും. സാധാരണഗതിയിൽ ഓരോ 20, 22 or 18 to 22 ദിവസം വരെ ചന പിടിച്ചില്ലെങ്കിൽ പശു നിർബന്ധമായിട്ട് ഹീറ്റായിരിക്കണം. എങ്കിൽ മാത്രമേ പശു കറക്റ്റായിട്ട് സൈക്കിളിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള പശുക്കളെ ചന കുത്തിവെച്ചാലേ നമുക്ക് ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആ പശുക്കൾക്കുണ്ടാകും. സാധാരണതയായിട്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ധാതുലവണ മിശ്രണങ്ങൾ ആദ്യം നൽകും. അത് നിർബന്ധമായിട്ടും ഒരു ചന പിടിക്കുന്നതിന് നമ്മൾ കുത്തിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മാസം മുമ്പ് തന്നെ ഒരു ധാതുലവണ മിശ്രിതം കൊടുത്തിട്ട് കുത്തിവെക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് കിറ്റ് വെച്ച് പരിശോധിച്ച് ചനയില്ലെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു കറക്റ്റീവ് മെഷേഴ്സ് എന്തെങ്കിലും, അതായത് ഒരു ടെക്നീ ഒരു വെറ്റിനറി ഡോക്ടറെ കണ്ടിട്ട് അത് ശരിക്കും ചികിത്സിക്കേണ്ടത് ആവശ്യമാണ്.
1: സാർ സൂചിപ്പിച്ച് ഈ ധാതുലവണ മിശ്രിതം കൊടുക്കണമെന്ന്, ഇത് നമ്മൾ റെഗുലറായിട്ട് തന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ടല്ലോ, മിനറൽ മിക്സ്ചറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ പശുക്കൾക്ക് ഈ കുത്തിവെപ്പിന് മാത്രമല്ല അല്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ഒരു പശുവിന് കൊടുക്കണം. കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ നിലനിർത്തണമെങ്കിലും അതിനാവശ്യമായ അന്നജം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതാണ്. അതിലും ഈ ധാതുലവണ മിശ്രണം പല കർഷകരും ഇപ്പോൾ ധാതുലവണ മിശ്രണം കൊടുക്കുന്നുണ്ട്. പക്ഷേ പല ധാതുലവണ മിശ്രിതവും ഈ പറയത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള, എനിക്ക് തോന്നുന്നു 10-നെക്കാട്ടി 100-200 രൂപയും കൂടെ വ്യത്യാസം വരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധാരണ ലോക്കൽ ഇതിനെക്കാട്ടി അങ്ങനെ ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ചിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ട്രേസ് മിനറൽസ്, അതായത് അപൂർവമായിട്ട് കാണുന്ന ധാതുലവണം, സെലീനിയം, മെഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കൂടെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ചന പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ ചന പിടിക്കാൻ കുത്തിവെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ ടൈപ്പിലുള്ള ഒരു ധാതുലവണ മിശ്രിതം കൊടുക്കുന്നത് കുറച്ചുകൂടെ അഭികാമ്യമായിരിക്കും.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം മേഡം, ആരാണ് സംസാരിക്കുന്നത്?
2: വിമല, കുടിക്കോട്ടുന്ന്.
1: ആ, പറഞ്ഞോളൂ മേഡം.
2: പിന്നെ എനിക്കൊരു ക്രാവ് 10 മാസം ആയപ്പോഴേ അതിന് മടി വന്നു തുടങ്ങി. ഡോക്ടറോട് വന്നു
1: പറഞ്ഞോളൂ മേഡം, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: അത് ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ സീറ്റി ഇടുന്നുണ്ട്. അങ്ങനെ സീറ്റി മാറ്റിയപ്പോഴേ ആ കൊച്ചുകുട്ടിക്ക് മടി വരുവോ? പിന്നെ അത് 14 മാസം ആയപ്പോഴേ ഈറ്റായി തുടങ്ങി.
0: ഈ പശുവിനെ കറക്കുന്നുണ്ടോ? അത്രയും ഉണ്ടോ? അത്രയും മടി വന്നിട്ടുണ്ടോ?
1: പശുക്കുട്ടിയല്ല,
0: പശുക്കുട്ടിക്ക് തന്നെ അത്രയും കറക്കത്തക്ക രീതിയിലുള്ള മടി അത്രയും വലുപ്പം വന്നിട്ടുണ്ടോ? അതോ ചെറുതായിട്ട് കാണുന്നേ ഉള്ളു, തള ചെറുതായിട്ട് ഒരു തള ഇത് മാത്രമേ ഉള്ളോ?
2: അല്ലല്ല, ഇത്തിരി നല്ലതായി. നമ്മള് പശുക്കളെ കുത്തിയെപ്പിച്ച് 6-7 മാസം
0: മനസ്സിലായി.
2: പശുക്കുട്ടികളെ കുത്തിയെപ്പിച്ച്
0: ഇത് സാധാരണഗതിയിൽ ചില പശുക്കളിൽ അതിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ചില പശുക്കൾക്ക് കുത്തിവെക്കുന്നതിന് മുമ്പ് ഇതുപോലെ മടി ഇറങ്ങാറുണ്ട്. അത് ഒരു സാരമായ പ്രശ്നങ്ങളല്ല. ഹീറ്റാവുന്നുണ്ടെങ്കിൽ, അതായത് ഓരോ 20 ദിവസം ഇടവിട്ട് ഈ പശു റെഗുലറായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത മടിയിൽ അതിനെ കുത്തിവെക്കുക.
2: അത് തന്നെ ഇപ്പം 15 മാസം കഴിഞ്ഞു, ഇനി അടുത്ത് ഇതിന് കുത്തിവെപ്പിക്കാൻ പറ്റുമോ?
0: അല്ല, ഈ ശരിക്കും വയസ്സല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി പറയുന്നതായിരിക്കും. വയസ്സല്ല ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ശരീരത്വം, ഭാരം, അതായത് ഒരു പശു ഒരു മുക്കാ പശുവെങ്കിലും ആവണം, അതാണ് നാടൻ ഭാഷ പറഞ്ഞാൽ മുക്കാ പശു ആയാൽ നമുക്ക് കുത്തിവെക്കാം.

0: അത്രയും ഉണ്ടോ വലിപ്പം? ഉണ്ടോ? ആ വലിപ്പം ഉണ്ടെങ്കിൽ 16 മാസം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കുത്തി വയ്ക്കണം. ഒരു 3 ഓരോ 20 ദിവസം വിട്ട് ഹീറ്റാവും നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര ദിവസം ഈ പശു ഹീറ്റ് നിൽക്കും, ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 4-5 ദിവസം ഹീറ്റ് നിൽക്കാൻ സാധ്യതയുണ്ട്. എത്ര ദിവസം നോക്കുക നമ്മുടെ പശു? 2-3 ദിവസമേ ഉള്ളെങ്കിൽ അതനുസരിച്ച് ആ ബ്ലഡ് പോകുമ്പോൾ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്ലഡ് പോകുന്ന സമയത്തിന് മുമ്പ് കുത്തിവെച്ചിരിക്കണം. അപ്പോൾ എന്നാണ് ഒരു ഹീറ്റ് വന്നാൽ എന്നാണ് ബ്ലഡ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ഹീറ്റ് കണ്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് ബ്ലഡ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ കുത്തിവെപ്പ് തയ്യാറാക്കും. ബ്ലഡ് പോകുന്ന ചിലപ്പോൾ 3-ാമത്തെ ദിവസമായിരിക്കും ബ്ലഡ് പോകുന്നത്, ചിലപ്പോൾ 4-ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ 5-ാമത്തെ ദിവസമായിരിക്കും. ഇത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് കുത്തിവെക്കുക. നല്ല കരച്ചിലും പിന്നെ മാച്ചും പോകുന്ന സമയത്ത് കുത്തിവെക്കുക. അടുത്ത ദിവസം ഹീറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹീറ്റിൻ്റെ 2-ാമത്തെ ദിവസം, നല്ല ഹീറ്റ് തുടങ്ങി 2-ാമത്തെ ദിവസം കുത്തിവെക്കുക. അതിൻ്റെ അടുത്ത ദിവസം നല്ല മാച്ച് പോകുന്നുണ്ട്, മറ്റ് ബ്ലഡൊന്നും പോയില്ലെങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുക. ഇത് കുത്തിവെച്ചിട്ട് നോക്കുക എങ്ങനെ ഇരിക്കുന്നത്. ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ചെന പിടിക്കാനുള്ള മടി ഇറങ്ങുന്നതുകൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. വെച്ചൂർ പശുവിന്റെ ബീജം കുത്തിവെക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളില്ല. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന കുട്ടി ഇതുപോലെ സങ്കരേനമായൊരു കുട്ടിയായിരിക്കും. വെച്ചൂറും അല്ല, സങ്കരേനം അല്ലാത്തൊരു കുട്ടിയായിരിക്കും. അത് കുത്തിവെച്ച് ചെന പിടിക്കത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കുത്തിവെച്ച് ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുട്ടിയെ കിട്ടത്തില്ല അതിനകത്ത്. നമ്മളൊരു വെച്ചൂർ പശുവിന്റെ കുട്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും.
1: ഓക്കെ, വളരെ നന്ദി വിളിച്ചതിന്. അപ്പം വെച്ചൂർ പശുവിൻ്റെ കുട്ടി കിട്ടണമെങ്കിൽ വെച്ചൂർ പശുവിന് തന്നെ കുത്തിവെക്കണം.
0: അഭികാമ്യം.
1: ഓക്കെ സാർ. ആ സാർ, ഇപ്പം ഈ മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഒരു പശു, ഒരു കിടാവ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് അത് കുത്തിവെക്കാൻ റെഡിയാവുന്നത്?
0: ഒരു കിടാരി, അതായത് കുത്തിവെക്കാൻ
1: ഫസ്റ്റ് ടൈം ചെയ്യേണ്ടതെന്ന്
0: പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ ആൾക്കാരെല്ലാം, കർഷകർ ചിന്തിക്കുന്ന പ്രായമാണ് സാധാരണഗതിയിൽ നോക്കുന്നത്. ശരിക്കും അതിൻ്റെ പ്രായമല്ല, അതിൻ്റെ ശരീരഭാരം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 3/2 ശരീരഭാരം ഉണ്ടായാൽ മാത്രമാണ് കുത്തിവെക്കുന്നത് ഏറ്റവും നല്ലത്.
1: അപ്പോൾ അതിൻ്റെ ഒരു
0: മിനിമം ഏജ് എന്ന് പറയുന്നത് നല്ല ആഹാരത്തിലും നല്ല പരിചരണത്തിലും വളരുന്ന കുട്ടികളാണെങ്കിൽ ഏതാണ്ട് ഒരു 14-15 മാസം ആകുമ്പം ഇതിൻ്റെ ഒരു ശരീരഭാരം അറ്റൈൻ ചെയ്യും, ആർജിക്കും. ആ സമയത്ത് 1, 2, 3 ഹീറ്റ് വിട്ടതിന് ശേഷം, നേരത്തെ പറഞ്ഞ പോലെ 2, 3 ആദ്യത്തേൽ ചെയ്യുന്നതുകൊണ്ട് പിടിക്കത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല, ഉപദേശിക്കാറില്ല. കാരണമെന്ന് പറയുന്നത് ആദ്യം 1, 2 ഹീറ്റ് വിട്ടിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എത്ര ദിവസം ഈ ഹീറ്റ് നിൽക്കും എന്നുള്ളത്
1: ഒബ്സർവ്
0: ചെയ്യാൻ പറ്റും. നേരത്തെ ഉള്ള ശ്രോതാവ് പറഞ്ഞ പോലെ ചോര പോകുന്നുണ്ടോ, ചോര പോകുമ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ അവർ നല്ലപോലെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് പറഞ്ഞത് 4-ാമത്തെ ദിവസം ചോര പോകുന്നുണ്ട്. അപ്പോൾ കുത്തിവെക്കേണ്ട സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസമായിരിക്കണം. 3 ദിവസം. അപ്പോൾ ശരിക്കും ഇതെല്ലാം നമ്മൾ ഈ പശുവിനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ഒരു ദിവസം ഹീറ്റ് കണ്ട് അത് 1-ാമത്തെ ദിവസം എന്ന് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ തലേന്ന് ഹീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നിരന്തരമായ ശ്രദ്ധ. ഒരു പശു ഹീറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 ദിവസം ഇടവിട്ട് അത് ഹീറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി, അതിൻ്റെ ഹീറ്റിൻ്റെ പീരീഡ് നോക്കി അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ആദ്യത്തെ വട്ടം ആണെങ്കിൽ 2 ഹീറ്റ് വിട്ടിട്ട് 2-3
0: ഹീറ്റ് വിട്ടതിന് ശേഷം ചെയ്യുക. ശരീരഭാരം മറ്റേ നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശരീരഭാരം ഉണ്ടെങ്കിൽ ചെയ്യാതെ. സാധാരണ ഒരു 300 കിലോ ഉള്ളതാണെങ്കിൽ ഒരു 180 കിലോ എങ്കിലും ഭാരം വരണം. 300 കിലോ അടത്തള്ളയ്ക്ക് അല്ലെങ്കിൽ അഡൽറ്റിനുണ്ടെങ്കിൽ അതാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ. പിന്നെ ഒരു പശു പ്രൊഡക്ഷനിലാണ് ഓൾറെഡി, നമ്മൾ കറവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിന് എപ്പോഴാണ് ഈ ഒരു മിൽക്കിംഗ് പ്രോസസ്സ് നിർത്തേണ്ടത്, പിന്നെ നെക്സ്റ്റ് കുത്തിവെക്കേണ്ടത്? അപ്പോൾ അവിടെയും ലേറ്റ് ആയാൽ കർഷകന് നഷ്ടമാവുമല്ലോ.
0: ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരു കന്നുകുട്ടി ഉണ്ടാകണം. അതായത് ആ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 60 ദിവസം തൊട്ട് 90 ദിവസത്തിനകം ഇതിനെ കുത്തിവെച്ചിരിക്കണം. 60 ദിവസം കഴിഞ്ഞിട്ട് നോർമലി ഒരു 45-60 ഇടയ്ക്ക് ഈ പശു ഹീറ്റാവാനുള്ള സാധ്യതയുണ്ട്. 60-70 ദിവസത്തിനകം ഈ പശു ഹീറ്റായില്ലെങ്കിൽ ഒരു ഡോക്ടർക്ക്

0: കൊണ്ട് അത് പരിശോധിച്ച് ഹീറ്റാവാൻ വേണ്ടിയുള്ള മരുന്ന്, അതായത് അടുത്ത മതി വരാനുള്ള മരുന്ന് നൽകേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസത്തിനകം നമുക്ക് കുത്തിവെക്കാൻ സാധിക്കും. പക്ഷേ ഈ കർഷകർ ഇപ്പോഴും നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുന്നത് ഈ ഇങ്ങനെ കുത്തിവെക്കുന്നത് അവർക്ക് നഷ്ടമെന്നുള്ളൊരു ചിന്ത എങ്ങനെയോ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്.
1: പാലുൽപാദനം
0: പെട്ടെന്ന് കുറയും, അതുമൂലം അവർക്ക് നഷ്ടം വരുന്നു. അതുകൊണ്ട് ഒരു 4ഓ 5ഓ 6ഓ മാസത്തിലായിരിക്കും അവർ കുത്തിവെക്കുന്നത്. ശരിക്കും കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഒരു 3 മാസത്തിൽ കുത്തിവെച്ച ചെന പിടിക്കുവാണെങ്കിൽ 7 മാസം വരെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പാലെന്ന് കറവ് നിർത്തുകയും വേണം, പറ്റിപ്പോവല്ല നിർത്തുകയും വേണം. മറ്റേത് അങ്ങനെയല്ല, 8 മാസം 9 മാസം കഴിഞ്ഞാൽ പിന്നെ അത് നോർമലി 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്കും കറവ പറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും. കയ്യിൽ നിന്ന് ഫീഡ് ചെയ്യുമ്പോൾ കർഷകർ സാധാരണഗതിയിൽ അതിൻ്റെ തീറ്റ കുറയ്ക്കാറുണ്ട്, കാര്യം അതൊന്നും ഇൻകമില്ലാത്തതുകൊണ്ട്.
1: അപ്പോൾ അതേമാതിരി പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ്
0: ഡിലേ ആവുകയും ചെയ്യും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട് സർ. ഹലോ, ഹലോ
2: സാറേ. ഹലോ സാറേ, എന്റെ പേര് വിനു, ഞാൻ കൊല്ലം ജില്ലയിൽ പൂയപ്പിള്ളാണ് എന്റെ സ്ഥലം.
1: പറഞ്ഞോളൂ വിനു.
2: സാറേ, എനിക്ക് 10-20 പശുക്കളുണ്ട്. അപ്പൊ നമ്മൾ ഈ കൃത്രിമ ബീജദാനത്തെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്.
1: നമ്മൾ ഇത്രയും നേരം അത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ട് വല്ലതും ക്വസ്റ്റ്യൻ ഉണ്ടോ വിനുവിന്?
2: ചോദിക്കാൻ, നമുക്ക് ഒരുപാട് കുത്തിയിരിപ്പുകൾ എടുത്തിട്ട് ചെന പിടിക്കാതെ ഒരുപാട് പശുക്കൾ വരുന്നുണ്ട്. അത് രണ്ടാം ചെന്നൈയിൽ, അതായത് ആദ്യ പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുത്തിവെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 10-15 കുത്തി 20 വരെ കുത്തിവെപ്പ് പോയ പശുക്കളുണ്ട്.
0: ഈ ഒരു പശുവിനെ നമ്മൾ പറയുമ്പം, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞല്ലോ ഈ പശു ഫാമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പശുവിനെയും നമ്മൾ ശരിക്കും നോക്കണം. ഹീറ്റ് എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട് എന്ന്, അതായത് ഒരു പശു ഹീറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോര പോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്ര ദിവസം നിൽക്കും, അത് കഴിഞ്ഞിട്ട് വരുന്ന ഹീറ്റ് എന്നാണ്. ഇതൊരു ഫാമൊക്കെ ആണെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത്, അതായത് ഒരു ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അല്ല. അപ്പോൾ വെറും കുത്തിവെച്ച ദിവസം മാത്രമല്ല, എന്നാണ് ഹീറ്റ് വന്നത്, എത്ര ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം ഇത് കറക്റ്റായിട്ട് എഴുതിയാൽ അതനുസരിച്ച് നമുക്ക് കുത്തിവെപ്പ് പ്ലാൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ചെന പിടിക്കും, അല്ലാതെ കണ്ട് ഉടനെ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ കൂടത്തുള്ളൂ. ഇനി 2ഓ 3ഓ കുത്തിവെപ്പ് കഴിഞ്ഞ് ചെന പിടിച്ചില്ലെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് തിരക്കണം. കാര്യം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ടായിരിക്കും ഇത് ചെന പിടിക്കാതിരിക്കുന്നത്. നമ്മൾ ഒരു പശു പ്രസവിച്ചതിന് ശേഷം 1ഓ 2ഓ വട്ടം കുത്തിവെക്കും. പ്രസവിച്ച ഒരു 6 മാസം കഴിയും, അല്ല 60 ദിവസം കഴിഞ്ഞാൽ കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. 60 അല്ലെങ്കിൽ 75 ദിവസം ആകുമ്പോൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് 2ഓ 3ഓ കുത്തിവെപ്പ് കഴിഞ്ഞിട്ടും ചെന പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം തിരക്കും. അത് കറക്റ്റായിട്ട് 20 ദിവസം 20 ദിവസം ഇടവിട്ട് ഹീറ്റ് വരുന്നുണ്ടോ, എത്ര ദിവസം ഹീറ്റ് വരും, ഈ ഹീറ്റിൽ ഏത് സമയത്താണ് നമ്മൾ കുത്തിവെക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ മതി എന്ന് പറഞ്ഞ ഒരു സമയത്ത് കുത്തിവെച്ചാൽ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പിന്നെ ഷെഡ്ഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് പുറത്തോട്ട് അഴിച്ചു വിടുവല്ലോ ചെയ്യുമോ? ഷെഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ശരിക്കും ഓരോ ദിവസവും അതിനെ നിരീക്ഷിക്കണം. കുത്തിവെച്ച പശുവാണെങ്കിൽ എത്ര ദിവസം ഹീറ്റ് നിൽക്കുന്നുണ്ട്, അതിന് ചോര പോകുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് അതനുസരിച്ച് ഈ ആളെ വിളിച്ച് ചെയ്യാം. ഈ ആളുടെ ഇത് പറയണം, ഇന്ന ദിവസം ഹീറ്റായി, ഇന്ന ഇത് ഏതാ ഈ ചോര പോകുന്നുണ്ടെങ്കിൽ അത് ഇന്ന ദിവസമാണ്, അതനുസരിച്ച് കുത്തിവെക്കണം. നമ്മൾ ഒന്ന് കുത്തിവെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ പശു നമ്മൾ കുത്തിവെച്ചിട്ട് അങ്ങ് വിടുവല്ല, പിറ്റേ ദിവസവും അതിനെ നോക്കണം. നോക്കിയതിന് ശേഷം ഹീറ്റായിട്ടുണ്ടെങ്കിൽ ആ അന്ന് ഒരു കുത്തിവെപ്പൂടെ കുത്തിവെക്കണം, എങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യതയുണ്ട്.
2: ഇത്
0: പറഞ്ഞോ, ചോദിച്ചോളൂ ചോദിച്ചോളൂ.
2: സാറേ, ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. എന്താ, എന്റെ പശുക്കൾ ഹീറ്റ് ആവുന്നത് നമ്മൾ എത്ര ദിവസം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ട് അത് ചിലതൊക്കെ 2-3 ഉണ്ടെന്ന് ബ്ലഡ് പോവാറുണ്ട്. അത് നമ്മൾ എത്തണ്ടെന്ന് ആ ബ്ലഡ് പോകുന്നത് കൃത്യമായിട്ട് തന്നെ ഞാനത് രേഖപ്പെടുത്തുന്നതുകൊണ്ട് ആ പശു ചിലപ്പോൾ ഒരു ഹീറ്റ് വിടാറുമുണ്ട്. എന്താ വെച്ചാൽ പിറ്റേ ട്രിപ്പ് അത് എങ്ങനെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പിറ്റേ പ്രാവശ്യത്തെ ഹീറ്റ് നിരീക്ഷിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഹീറ്റിങ്ങിലേക്കാണ് ഞാൻ കുത്തിവെപ്പ് തുടങ്ങുന്നത്. പിന്നെ അതിൽ എനിക്ക് പറ്റുന്നൊരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കറക്റ്റ് സമയത്ത് നമുക്ക് ഡോക്ടറെയോ എല്ലയോ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്.
0: പുയ്യപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞു പറഞ്ഞോ, ഈ ഡോക്ടറുണ്ട്, സബ് സെന്റർ ഉള്ള സ്ഥലമാണെന്നാണ് എന്റെ വിശ്വാസം.
2: ഉണ്ട്, നമുക്ക് ചിലപ്പം പശു ഈവനിങ്ങിലായിരിക്കും ചിലപ്പം ഹീറ്റ് കാണിച്ചത്, ചിലപ്പോൾ മോർണിംഗിൽ അവരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആൾ കാണാം, ചിലപ്പോൾ നമുക്ക് അത് ഉച്ചക്കത്തേക്ക് ചിലപ്പം കിട്ടിയെന്നിരിക്കത്തുള്ളൂ. ചിലപ്പം ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെ ഹീറ്റിന്റെ ലക്ഷണങ്ങൾ കാണിച്ചത്.
0: നമുക്ക്
2: കാലത്തേക്ക്

0: നാല് ദിവസം ഈട്ടിങ്ങനെ റെഗുലർ ആയിട്ട് ഇരിക്കുന്ന നാല് ദിവസം അടുക്ക കൊടുത്തിട്ടുള്ള പശുക്കളുണ്ട്. അതിലൊരു പശു ഇപ്പോഴും ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നിർത്തിക്കുക, രണ്ട് 32 കുത്തിയപ്പോളോ ചെയ്ത് 2-3 ട്രിപ്പ് വയറ് കഴുകി. പക്ഷെ ഞാൻ ഡോക്ടറെ നിർത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ 2-3 കുത്തിയപ്പ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറെ വിളിക്കുകയും അതിനെ പരിശോധിക്കുകയും അതിന്റെ ഈട്ടത്തിൽ കൂടെ അതിന് കളർ വ്യത്യാസം വന്നാൽ അതിന്റെ വിവരങ്ങൾ പറയുകയും എല്ലാം ചെയ്യുന്നു.
1: താങ്കൾ ഒരു ശ്രദ്ധിക്കുന്ന കർഷകനാണെന്ന് മനസ്സിലായി. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇല്ല, രണ്ട് കുത്തിവെപ്പ് കഴിഞ്ഞതിന് ശേഷം ചന പിടിച്ചിട്ടില്ലെങ്കിൽ, രണ്ട് കുത്തിവെപ്പ് എന്നാൽ അടുപ്പിച്ചുള്ള രണ്ട് കുത്തിവെപ്പ് അല്ലേ, രണ്ട് ഹീറ്റിൽ കുത്തിവെപ്പ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഹീറ്റിൽ കുത്തിവെപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അതിനെ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അതിനെ ചികിത്സിക്കുക. ചികിത്സ ചോദിച്ചാൽ വെറും വയറ് കഴുകും മാത്രം, വയറ് കഴുകുമെന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് ഉണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, അതിന് എന്താണെന്നുള്ള ഡിഫക്റ്റ് ഒരു ഡോക്ടറെ വിളിച്ച് അത് പരിശോധിപ്പിച്ച് ചെയ്ത് മനസ്സിലാക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയം ഒരിക്കത്തുള്ളൂ, ചന പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു ഡോക്ടറെ വിളിച്ച് പരിശോധിപ്പിച്ച് ചിലപ്പോൾ ചെറിയ മാച്ച് നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാണും, വളരെ സൂക്ഷ്മതയായിട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ പൊട്ട് പൊട്ട് പൊട്ട് പൊട്ട് പോലെ മഞ്ഞ പഴുപ്പിൻ്റെ അംശം കാണും. അത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ പറ്റൂ, ദൂരെ നോക്കി അറിയത്തില്ല.
0: അപ്പം
1: അല്ല, താങ്കളൊരു നല്ല കർഷകനാണെന്നുള്ളതുകൊണ്ടാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നല്ലൊരു ആളെ കൊണ്ട് 3 കുത്തിവെപ്പിന് ശേഷം പരിശോധിപ്പിക്കുക, അതനുസരിച്ച് അതിൻ്റെ ഇല്ലെങ്കിൽ നല്ല പശുക്കളാണെങ്കിൽ നമുക്കിപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതായത് ഒരു പശുവിനെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് എല്ലാം കൊടുത്തതിന് ശേഷം ഹോർമോൺ കൊണ്ട് ഹീറ്റാക്കി ഈവൻ ഓവുലേഷൻ നടക്കുന്ന ഹോർമോണോട് എടുത്ത് കുത്തിവെക്കാവുന്ന സംവിധാനമുണ്ട് ഇപ്പം. അപ്പോൾ അതനുസരിച്ച് മനസ്സിലായി, ഇതെല്ലാം ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാൻ മാത്രമേ എനിക്കിപ്പം ഇവിടെ മനസ്സിലായി. വെരി ഗുഡ്. അതിനെ വളർത്തുന്നുണ്ടോ?
0: വളർത്തിയെടുക്കുന്നുണ്ടോ? പശുക്കിടാങ്ങള് വളർന്നു വരുന്നുണ്ട് പല സ്റ്റേജിലുള്ളത്. നമ്മുടെ
1: താങ്കൾ നല്ലൊരു കർഷകൻ തന്നെയാണ്.
2: വിനുജി, വിളിച്ചതിന് വളരെ നന്ദി. സർ, ഇപ്പം ഈ ഒരു കർഷകൻ സൂചിപ്പിച്ച മാതിരി തന്നെ നിരവധി പ്രാവശ്യം കുത്തിവെച്ചിട്ടും ചെന പിടിക്കുന്നില്ല, അപ്പം ചിലപ്പോൾ അത് പശു ഇൻഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കർഷകൻ എങ്ങനെയാണ് ഒരു പശു ഇൻഫെർട്ടൈലാണ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഇല്ല, ചെന പിടിക്കാൻ സാധ്യതയില്ല, അങ്ങനത്തെ ഒരു പശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
1: നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പിന്നെ വെറും ഈ നേരത്തെ പറഞ്ഞതുപോലെ വയറ് കഴുകിയ ഒരു ഇത് മാത്രമല്ല, അത് സയൻറ്റിഫിക്കായിട്ടൊരു പശുവിനെ സ്റ്റഡി ചെയ്യണം. എങ്ങനെയാണ് ആ പശുവിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം അതിൻ്റെ സമീകൃതമായ ആഹാരം, മിനറൽ സപ്ലിമെൻ്റ്, ഈ സപ്ലിമെൻറ്റും ആഹാരം ഇതെല്ലാം കറക്റ്റാണെങ്കിൽ, പിന്നെ റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിൽ, ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അണ്ടം ഡെവലപ്പ് ചെയ്തുണ്ടോ, ഓവറി പരിശോധിച്ച് ആ ഹീറ്റ് നമ്മൾ കുത്തിവെക്കണമെന്നില്ല, എന്നാലും ഒരു ഹീറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അണ്ടം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതിനുശേഷം അണ്ടം ഡെവലപ്പ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്തിട്ടുണ്ടോ, അവിടെ കോർപ്പസിലുട്ടി അതായത് അടുത്ത സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും റെഗുലറായിട്ട് ഹീറ്റാവുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു പരിധി, എല്ലാ 100% എല്ലാ പശുക്കളും ചന പിടിക്കണമെന്ന് നമുക്ക് പറയത്തില്ല, എന്നാലും ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ഇൻഫെർട്ടൈലാണോ അല്ല ഫെർട്ടൈലാണോ എന്നുള്ള കാര്യം അസസ് ചെയ്യാൻ പറ്റും.
2: ചില രോഗങ്ങളും ഉണ്ടല്ലോ, അത് വന്ന
1: രോഗങ്ങൾ ഉണ്ട്. ചിലപ്പം ചില ഇൻഫെക്ഷൻസ് വന്നാൽ പോലും ചന പിടിക്കത്തില്ല, ഈ യൂട്രസിനകത്തുള്ള ഇൻഫെക്ഷൻ, മുന്നുള്ള പ്രസവത്തിന് വഴിയുള്ളത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇതിന് അതിലുപരി നമ്മൾ ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി, അതും പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന സമനായിരിക്കണം, അല്ലാതെ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നു ചെയ്യുന്ന ആ ക്വാളിറ്റിയും നമ്മൾ അത് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം വെച്ചാൽ ഓരോ 1000 പശുക്കൾക്ക് ഒരു സബ്സെൻ്റർ ഉള്ളപ്പം ഒരുപാട് നേരം ഒന്നും ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെമൻ ക്വാളിറ്റിയിൽ വലിയ പ്രശ്നം വരത്തില്ല. സബ്സെൻ്ററിൽ പോലും ഓരോ 2 മാസം കൂടുമ്പോഴും അവിടെ സ്റ്റോക്ക് ചെയ്യുന്ന സെമൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിയമമുണ്ട്. അതായത് ആ സ്ട്രോയിൽ എത്ര ലൈവ് സെമൻ, ഒരു സ്ട്രോ എടുത്ത് പൊട്ടിച്ച് മൈക്രോസ്കോപ്പിക്കുകൾ വെച്ച് നോക്കി ചെയ്യണം. എല്ലാ മൃഗാശുപത്രികളിലും 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ അവിടെ കിടക്കുന്ന സ്ട്രോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്.
2: അപ്പോൾ അത് എന്തായാലും ഇപ്പം കിട്ടുന്ന സെമനൊക്കെ
1: നല്ലതാണെന്നാണ് അവർ, നിരവധി ടെസ്റ്റുകളുടെ ശേഷമാണ് ഇത് കിട്ടുന്നത്, അതുകൊണ്ട് നല്ലത് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മളുടെ ആ ഒരു വിശ്വാസമാണ് നമ്മൾ സക്സസ് ഉണ്ടാവുന്നുണ്ടല്ലോ സക്സസും.
2: ഓക്കെ, അപ്പോൾ സാർ ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഫർട്ടൈൽ പശു അല്ലെങ്കിൽ ചെന പിടിക്കാതിരിക്കുന്ന ഒരു പശുവിനെ നമ്മൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്കൊരു എക്കണോമിക് ലോസ് ആണ്. അപ്പോൾ അതിനെ

0: ആ നമ്മുടെ ഡെയറി ഫാമിൽ നിന്ന് മാറ്റണം. അത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ പറഞ്ഞ മാതിരി അങ്ങനെ കുത്തിവെക്കുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് മാറ്റുന്നതല്ലേ.
1: അതതിൻ്റെ പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ അനുസരിച്ചിരിക്കും. സപ്പോസ് നല്ലൊരു പശുവാണ്, അതിന് ഒരു 10 ലിറ്റർ, അതായത് എക്കണോമിക്കായിട്ട് നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ കാലാവധി മൊത്തവും, അതായത് ഒരു ഫാമിൽ ലാഭകരമായിട്ട് ഒരു പശു നിൽക്കുന്ന പ്രൊഡക്ഷൻ അതിനുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 15 ലിറ്റർ അല്ലെ 10 ലിറ്റർ പാലാണ്. ചില പശുക്കൾ ഈ പിടിച്ച് ഈ ചെന പിടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 10, 12, 14 ലിറ്റർ പാല് അതിന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എത്ര നാൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറെ കിട്ടുന്നോ അതുവരെ അതിനെ നിർത്താം. അതിനുശേഷം ഈ ഇവിടെ മീറ്റ് വാല്യൂ വളരെ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അതിനകത്ത് നല്ലൊരു ആരോഗ്യത്തിലും നല്ല ഇതിലും ഉള്ള പശുക്കളാണെങ്കിൽ നല്ലൊരു വില കർഷകന് കിട്ടുകയും ചെയ്യുക അതിനകത്ത്. പക്ഷേ ഓൺ ഓഫ് എ സഡൻ ഡിസ്പോസ് ചെയ്തതിൽ ഈ എക്കണോമിക് ആയിട്ട് നിർത്താൻ പറ്റുന്നിടത്തോളം കാലം അതിനെ നിർത്തിയതിന് ശേഷം മാത്രമേ.
0: സാർ പറഞ്ഞായിരുന്നു ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്, നമുക്കത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും.
1: ഒരു പരിധിവരെ നമുക്ക് ഈ ഹീറ്റ് അതായത് മതി ഉണ്ടാക്കിയെടുത്തിട്ട് ഈവൻ ഓവുലേഷൻ നടക്കേണ്ട ഹോർമോൺ വരെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുക. അപ്പം ബാക്കിയുള്ള കണ്ടീഷൻ, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റായിരിക്കണം. അതായത് അതിൻ്റെ മിനറൽ സപ്ലിമെൻറ്റ്, ഫുഡ്, ഇത് എല്ലാം കറക്റ്റായിരുന്ന ഇതിവിടെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും.
0: അതേമാതിരി അതിൻ്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന് ഈ ഡിവോമിംഗ് ഒക്കെ നമ്മൾ വരെയൊക്കെയുള്ള മരുന്നൊക്കെ കൊടുക്കത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കുത്തിവെക്കുന്നതിൻ്റെ മുന്നേ കൊടുക്കണോ അതോ കുത്തിവെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുണ്ടോ?
1: ഒരു പ്രസവിച്ച പശുവാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസത്തിനകം ഡിവോം ചെയ്യണമെന്നുള്ളതാണ്. അതിനെ ഡിവോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുത്തിവെക്കുമ്പോൾ കുത്തിവെക്കാവുന്നേ ഉള്ളൂ. മിനറൽ മിക്സ്ചർ സാധാരണഗതിയിൽ പ്രസവത്തോടനുബന്ധിച്ച് നമ്മൾ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതിനാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കും. കുത്തിവെക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടിയ മിനറൽ മിക്സ്ചർ കൊടുത്താൽ അഭികാമ്യം, നന്നായിരിക്കുന്നതാണ്. ഈ ഡിവേമിങ്ങിനോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. എല്ലാ പ്രതിരോധ കുത്തിവെപ്പും എടുക്കണം. പ്രതിരോധ കുത്തിവെപ്പ് ഇപ്പം തന്നെ പ്രതിരോധ കുത്തിവെപ്പ് നടക്കുകയാണ്, അതിനുള്ള തുടങ്ങണം.
0: ഓക്കെ, ഡോക്ടർ കെ കെ തോമസ് തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനം എങ്ങനെയാണ് നമ്മുടെ പശുക്കളുടെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയും നമ്മുടെ ഒരു ജനറ്റിക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും നമുക്ക് എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
1: താങ്ക് യു.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തിൽ ഇതുവരെ ശ്രോതാക്കളുമായി സംവദിച്ചത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ്, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, രജിത് ആറ്റിങ്ങൽ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ.
7: നമസ്കാരം, പ്രധാന വാർത്തകൾ.
6: ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ ഒരു ഭീകര ഒളിത്താവളം സുരക്ഷാസേന തകർത്തു. ഹിരാനഗർ സെക്ടറിലെ ബോബിയ ഗ്രാമത്തിൽ നിന്ന് സുരക്ഷാസേന സംശയാസ്പദമായി ഒരാളെ പിടികൂടിയിട്ടുണ്ട്. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബിഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് സോൺ 1 തിരച്ചിലിൽ കണ്ടെത്തിയത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ശക്തമായ മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ

ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഇന്നലെ ജില്ലയിൽ 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. ആളപായം ഇല്ല. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയായി. 13,130 രൂപയാണ് ഗ്രാമിന് വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 1 മണിക്ക്

0: പ്രിയ ശ്രോതാക്കളെ, മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഇനി 5 മണിവരെ രേഖ അജിത്.
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് സിന്തറ്റിക് ഫൈബറുകൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായ സോഫിയ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: എന്താണ് സിന്തറ്റിക് ഫൈബറുകൾ? എങ്ങനെ അവ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് അവ ഇത്രയും ജനപ്രിയമായത്? നമുക്ക് നോക്കാം. നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് ഇവയാണ് ചില പ്രധാനപ്പെട്ട സിന്തറ്റിക് ഫൈബറുകൾ. ഇന്ന് നമ്മുടെ വസ്ത്രങ്ങളിലും ബാഗുകളിലും സ്പോർട്സ് സാമഗ്രികളിലും വരെ ഇവയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇവയ്ക്ക് ഗുണങ്ങൾ മാത്രമാണോ? പരിസ്ഥിതിക്ക് ഇവ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? പെട്രോകെമിക്കലുകൾ അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രാസപ്രക്രിയകൾ, അതായത് പോളിമറൈസേഷൻ വഴി മനുഷ്യർ നിർമ്മിക്കുന്ന കൃത്രിമ നാരുകളാണ് സിന്തറ്റിക് ഫൈബറുകൾ. പ്രകൃതിദത്ത നാരുകളെ അപേക്ഷിച്ച് ഇവ വളരെ ഈട് നിൽക്കുന്നതും ചുളിവുകൾ വീഴാത്തവയും വില കുറഞ്ഞവയുമാണ്. പരുത്തി, കമ്പിളി, പട്ട് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകളിൽ നിന്നും വ്യത്യസ്തമായി സിന്തറ്റിക് നാരുകൾ സസ്യങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. പെട്രോളിയത്തിൽ നിന്നും പ്രകൃതിവാതകത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ പെട്രോകെമിക്കൽസ് എന്നറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമാണ് അവ പ്രധാനമായും തയ്യാറാക്കുന്നത്. ഈ നാരുകൾ ശക്തവും ഈട് നിൽക്കുന്നതും ഭാരം കുറഞ്ഞതും പരിപാലിക്കാൻ എളുപ്പമുള്ളതുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മുതൽ ഭീമൻ കപ്പലുകളെ വലിക്കുന്ന കയറുകൾ വരെ സിന്തറ്റിക് നാരുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിശബ്ദമായി ഇഴ ചേർന്നിരിക്കുന്നു. പട്ടിനേക്കാൾ ശക്തവും പരുത്തിയേക്കാൾ ഭാരം കുറഞ്ഞതും പ്രകൃതിയിൽ നിന്നുമല്ല, മറിച്ച് ശാസ്ത്രത്തിൽ നിന്നുമാണ് ജനിച്ചത്. ഈ അത്ഭുതകരമായ നാരുകൾ ആധുനിക ലോകത്തിലെ സൂപ്പർ ഹീറോകളാണ്. അതിനാൽ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് തുടങ്ങിയവയുടെ വർണ്ണാഭമായ പ്രപഞ്ചത്തിലേക്ക് ചുവടുവയ്ക്കാൻ തയ്യാറാകൂ. ഇത് തുണിത്തരങ്ങളുടെ മാത്രം കഥയല്ല, നവീകരണത്തിന്റെയും ഫാഷന്റെയും ഭാവിയുടെയും കൂടി കഥയാണ്. നമുക്ക് ഈ നാരുകളുടെ രസതന്ത്രം ഒന്ന് പരിശോധിച്ചാലോ? പോളിമറൈസേഷൻ എന്ന രാസപ്രക്രിയയിലൂടെയാണ് സിന്തറ്റിക് നാരുകൾ നിർമ്മിക്കുന്നത്. എന്താണ് പോളിമറൈസേഷൻ? പോളിമർ എന്ന വാക്ക് ധാരാളം എന്നർത്ഥം വരുന്ന പോളി എന്ന ഗ്രീക്ക് പ്രിഫിക്സിൽ നിന്നും ഒറ്റ യൂണിറ്റുകൾ എന്നർത്ഥം വരുന്ന മെർ എന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുമാണ് വരുന്നത്. പോളിമറിന്റെ ഓരോ സിംഗിൾ യൂണിറ്റിനെയും ഓരോ മോണോമർ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയിൽ മോണോമറുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ രാസ യൂണിറ്റുകൾ ഒന്നിച്ചു ചേർന്ന് പോളിമറുകൾ എന്നറിയപ്പെടുന്ന നീണ്ട ശൃംഖലകൾ ഉണ്ടാകുന്നു. ഈ പോളിമറുകൾ പിന്നീട് നാരുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത അസംസ്കൃത വസ്തുക്കളെ പോളിമറൈസ് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമായ സിന്തറ്റിക് നാരുകൾ നിർമ്മിച്ചെടുക്കുന്നത്. പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് തുടങ്ങിയ ഈ നാരുകൾ ആഗോള തുണിത്തരങ്ങളുടെ ഉൽപാദനത്തിന്റെ 2/3 വഹിക്കുന്നു. കൂടാതെ പെട്രോകെമിക്കൽ വിതരണ ശൃംഖലയിൽ ഇത് ആഴത്തിൽ സംയോജിപ്പിച്ചും ഇരിക്കുന്നു. പെട്രോകെമിക്കലുകൾ എങ്ങനെ നാരുകളായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വാർഡ്രോബിലെ വസ്ത്രങ്ങളും എണ്ണ വാതക വ്യവസായവും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ളതാണ്. അസംസ്കൃത എണ്ണയിൽ നിന്നും തുണിയിലേക്കുള്ള യാത്രയിൽ ഒരു പ്രത്യേക ഘട്ടം ഘട്ടമായുള്ള രാസപ്രക്രിയ ഉൾപ്പെടുന്നു. നമുക്കിതിന്റെ തയ്യാറാക്കലിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. ആദ്യമായി അസംസ്കൃത വസ്തുക്കൾ നേടലാണ്. പെട്രോകെമിക്കലുകളെ പെട്രോളിയത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ പെട്രോകെമിക്കലുകളെ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിടുന്നു. അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും ഭൂമിയിൽ നിന്നും വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിക്കുന്നു. വിള്ളലും പരിഷ്കരണവും സ്റ്റീം ക്രാക്കിംഗ് പോലുള്ള പ്രക്രിയകളിലൂടെ വലിയ ഹൈഡ്രോകാർബൺ തന്മാത്രകളെ എഥിലീൻ, പ്രൊപ്പിലീൻ, സൈലീൻ പോലുള്ള ലളിതവും ചെറുതുമായ അടിസ്ഥാന രാസവസ്തുക്കളായി വിഘടിപ്പിക്കുന്നു.

ശേഷമാണ് ഇവരെ പോളിമറൈസേഷന് വിധേയമാക്കുന്നത്. എക്സ്ട്രൂഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ ദ്രാവക പോളിമർ ഉരുക്കി സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ഷവർ ഹെഡ് പോലുള്ള ഉപകരണങ്ങളിലൂടെ കടത്തിവിട്ട് അവയെ തണുപ്പിച്ച് തുണി നെയ്യാൻ കഴിയുന്ന നീണ്ട തുടർച്ചയായ നൂലുകളായി ഉറപ്പുള്ളവയാക്കി നിർമ്മിച്ചെടുക്കുന്നു. അടുത്ത ഘട്ടം കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. വിവിധ രാസവസ്തുക്കൾ കലർത്തി ചൂടാക്കി പോളിമറുകൾ ഉണ്ടാക്കുന്നു. ഈ പോളിമറുകളിൽ നിന്നുമാണ് നാരുകളെ നിർമ്മിച്ചെടുക്കുന്നത്. ശേഷം ഇവയെ നെയ്ത്തും ഡൈയിങ്ങും, ഈ നൂലുകൾ തുണിത്തരങ്ങളായി നെയ്തെടുക്കുകയും ആവശ്യാനുസരണം നിറം നൽകുകയും ചെയ്യുന്നു. സാധാരണ സിന്തറ്റിക് നാരുകളും അവയുടെ അടിസ്ഥാന രാസവസ്തുക്കളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില സാധാരണ സിന്തറ്റിക് നാരുകൾ നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക്, റയോൺ മുതലായവയാണ്. വ്യത്യസ്ത പെട്രോകെമിക്കൽ ഇൻപുട്ടുകൾ വ്യത്യസ്ത തരം സിന്തറ്റിക് നാരുകളായി ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. നമുക്ക് ഈ ഓരോ കൃത്രിമ നാരുകളുടെയും വ്യത്യസ്തങ്ങളായ നിർമ്മാണ ഘട്ടങ്ങളും വിവിധങ്ങളായ ഉപയോഗങ്ങളും വിശദമായി പരിശോധിക്കാം. ആദ്യമായി പോളിസ്റ്റർ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബറുകളിൽ ഒന്നാണിത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാണിത് നിർമ്മിക്കുന്നത്. തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോളി എത്തിലീൻ ടെർതാലേറ്റ് PET എന്ന തരം പോളിസ്റ്റർ ആണ്. ആഗോളതലത്തിൽ ഉൽപ്പാദനം നടത്തുന്ന ഫൈബറിന്റെ 55%-ത്തിലധികവും പോളിസ്റ്റർ ആണ്. ഇത് പ്രധാനമായും എഥിലീൻ, പാരാസൈലീൻ എന്നിവയിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പോളിസ്റ്റർ വളരെ ഈടുനിൽക്കുന്നതും ചുളിവുകളെ പ്രതിരോധിക്കുന്നതും ചിലവ് കുറഞ്ഞതുമാണ്. ഇതിന്റെ പ്രധാന നിർമ്മാണ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ നടത്തലാണ് ഡൈമീഥൈൽ ടെർതാലേറ്റ് അല്ലെങ്കിൽ ടെറിതാലിക് ആസിഡ്, എത്തിലീൻ ഗ്ലൈക്കോൾ എന്നീ രാസവസ്തുക്കൾ തമ്മിൽ കലർത്തുന്നു. ഈ മിശ്രിതം ഉയർന്ന താപനിലയിൽ ഏകദേശം 150°C മുതൽ 210°C വരെ ചൂടാക്കുമ്പോൾ രാസപ്രവർത്തനം നടന്ന് ഉരുകിയ പോളിസ്റ്റർ ദ്രാവകം രൂപപ്പെടുന്നു. അടുത്ത ഘട്ടം ഇതിൽ നിന്നും റിബണുകളും ചിപ്സുകളും ഉണ്ടാക്കുന്ന ഘട്ടമാണ്. ശേഷം ഈ ചിപ്സുകളെ ഉരുക്കി വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ഉരുകിയ ദ്രാവകത്തെ സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളുള്ള ഒരു ലോഹ പ്ലേറ്റിലൂടെ ഉയർന്ന മർദ്ദത്തിൽ കടത്തിവിടുന്നു. സുഷിരങ്ങളിലൂടെ പുറത്തുവരുന്ന ദ്രാവകം വായുവേറ്റ് പെട്ടെന്ന് തണുക്കുകയും നീളമുള്ള നാരുകളായി മാറുകയും ചെയ്യുന്നു. ഇതിനെ വലിച്ചു നീട്ടി ചുറ്റിയെടുക്കലാണ് അടുത്ത ഘട്ടം, ഡ്രോയിങ് ആൻഡ് വൈൻഡിങ്. ചൂടുള്ള റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ വലിച്ചു നീട്ടുന്നു. ഇതിനെയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇത് പോളിസ്റ്റർ നാരുകളുടെ ബലവും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നു. അവസാനം ഈ നാരുകൾ ബോബിനുകളിൽ നൂലുകളായി ചുറ്റിയെടുക്കുന്നു. ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്: വസ്ത്രനിർമ്മാണം, സ്പോർട്സ് വസ്ത്രങ്ങളുടെ നിർമ്മാണം, ജാക്കറ്റുകൾ, റെയിൻകോട്ട് നിർമ്മിക്കുക, ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വിരികൾ, കർട്ടനുകൾ, കാർപ്പറ്റുകൾ എന്നിവ നിർമ്മിക്കുക, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കയറുകളും ബെൽറ്റുകളും കൺവെയർ ബെൽറ്റുകളും ഹോസുകളുമൊക്കെ നിർമ്മിക്കുക, കൂടാതെ പാക്കേജിങ്ങിനായി കുപ്പികൾ, ഭക്ഷണപാത്രങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കുന്ന PET പോളി എഥിലീൻ ടെർതാലേറ്റ് ഒരു പ്രത്യേകതരം പോളിസ്റ്റർ ആണ്. കുപ്പികൾ നിർമ്മിക്കാൻ പോളി എഥിലീൻ ടെർതാലേറ്റ് എന്ന തരം പോളിസ്റ്റർ ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ മൈക്രോവേവ് ഓവനുകളിൽ ഉപയോഗിക്കുന്ന തരം ചില പാത്രങ്ങളും ഫുഡ് കണ്ടെയ്നറുകളും ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട്. അടുത്ത സിന്തറ്റിക് ഫൈബർ നൈലോൺ ആണ്. പൂർണമായും സിന്തറ്റിക് എന്ന അർത്ഥത്തിൽ ആദ്യത്തെ സിന്തറ്റിക് ഫൈബറായ നൈലോൺ 1927 കെമിക്കൽ കമ്പനിയായ ഡുപോണ്ടിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കൻ ഗവേഷകനായ വാലസ് കരോത്തേഴ്സ് ആണ്. ആദ്യത്തെ നൈലോൺ 6/6 ആയിരുന്നു. 1935 February 28 ഇത് സമന്വയിപ്പിച്ചത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റേഷനിങ് ആരംഭിച്ചതിന് തൊട്ടു മുൻപ് പട്ടിന് പകരമായി നൈലോൺ അമേരിക്കയിൽ അരങ്ങേറ്റം കുറിച്ചു. സ്ത്രീകളുടെ സ്റ്റോക്കിങ്ങുകൾക്കുള്ള ഒരു വസ്തുവായ അതിന്റെ നൂതന ഉപയോഗം പാരച്യൂട്ടുകളിലും കയറുകൾ പോലുള്ള മറ്റ് സൈനിക ഉപയോഗങ്ങളിലും പട്ടിന് പകരമായി കൂടുതൽ പ്രായോഗിക ഉപയോഗങ്ങളെ മറികടക്കുകയും ചെയ്യുന്നു. പോളി അമൈഡുകൾ എന്നറിയപ്പെടുന്ന തെർമോപ്ലാസ്റ്റിക് പോളിമറുകളുടെ ഒരു കുടുംബമാണ് നൈലോൺ. സിൽക്കിനു പകരം വൈവിധ്യമാർന്നതും ശക്തവും ഉരച്ചിലുകളെ പ്രതിരോധിക്കുന്നതുമായ ഒരു ബദലായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഡുപോണ്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ പൂർണമായും സിന്തറ്റിക് ഫൈബറായ ഇത് പെട്രോളിയം അധിഷ്ഠിത അമൈഡുകൾ അല്ലെങ്കിൽ ഹെക്സാമെഥിലീൻ ഡയമീൻ അഡിപ്പിക് ആസിഡ് എന്നിവയിൽ നിന്നുമാണ് നിർമ്മിച്ചെടുത്തത്. നിർമ്മാണം: കൽക്കരി, ജലം, വായു എന്നിവയിലെ അസംസ്കൃത വസ്തുക്കളാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. നൈലോണിന്റെ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം പോളിമറൈസേഷനാണ്. ചിപ്സ് നിർമ്മാണമാണ് അടുത്തത്.

ഈ നൈലോൺ ചിപ്സുകളെ ഉരുക്കി വീണ്ടും ദ്രാവക രൂപത്തിലാക്കുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. സ്പിന്നറൈറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ സുഷിരങ്ങളിലുള്ള ഉപകരണങ്ങളിലൂടെ ഉയർന്ന മർദ്ദത്തിൽ ഇത് കടത്തിവിട്ട് പുറത്തു വരുന്ന ദ്രാവകം വായുവേറ്റ് തണുക്കുമ്പോൾ ശക്തമായ നാരുകളായി മാറുന്നു. പിന്നീട് ഈ നാരുകളെ മെഷീനുകൾ ഉപയോഗിച്ച് നന്നായി വലിച്ചു നീട്ടുന്നു. ഇത് നാരുകളുടെ ബലവും ഇലാസ്തികതയും വർദ്ധിപ്പിക്കുന്നു. ഇതിനുശേഷമാണ് ഇത് നൂലുകളായി ചുറ്റിയെടുക്കുന്നത്. നൈലോണുകളുടെ പ്രധാന ഉപയോഗം പാരച്യൂട്ടുകൾ, കയറുകൾ, സോക്സുകൾ, ടൂത്ത് ബ്രഷ്, ഫിഷിംഗ് നെറ്റ് എന്നിവ നിർമ്മിക്കാനാണ്. അടുത്ത സിന്തറ്റിക് ഫൈബർ അക്രിലിക് ആണ്. കമ്പിളിക്ക് അതായത് വൂളിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃത്രിമ നാരാണിത്. അക്രിലോ നൈട്രൈൽ എന്ന മോണോമർ പോളിമറൈസേഷൻ ചെയ്ത ശേഷം ഒരു ലായകത്തിൽ ലയിപ്പിച്ചാണ് ഇത് നൂലുകളാക്കി മാറ്റുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി പോളിമറൈസേഷൻ ആണ്. അക്രിലിക് നിർമ്മിക്കുന്നതിനുള്ള പ്രധാന അസംസ്കൃത വസ്തു അക്രിലോ നൈട്രൈൽ എന്ന ദ്രാവകമാണ്. ഇതിലേക്ക് മറ്റു ചില സഹരാസവസ്തുക്കൾ കോ മോണോമേഴ്സ് ചേർത്ത് കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ പോളിമറൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ശേഷം പോളി അക്രിലോ നൈട്രൈൽ PAN എന്ന പോളിമർ ഉണ്ടാക്കുന്നു. ഇതിന്റെ ലായനി തയ്യാറാക്കൽ അഥവാ ഡിസോൾവിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ പോളിമർ പൗഡർ രൂപത്തിലായിരിക്കും. അത് നേരിട്ട് ഉരുക്കാൻ കഴിയില്ല. ചൂടാക്കിയാൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിനാൽ ഈ പോളിമർ പൗഡറിനെ ഡൈ മെഥൈൽ ഫോർമൈഡ് DMF പോലുള്ള പ്രത്യേക രാസലായനികൾ ലയിപ്പിച്ച് കട്ടിയുള്ള ഒരു ദ്രാവകം ഡോപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ആക്കി മാറ്റുന്നു. നൂൽ രൂപീകരിക്കൽ അഥവാ സ്പിന്നിംഗ് ആണ് അടുത്ത ഘട്ടം. ഈ ദ്രാവകം സ്പിന്നറൈറ്റ് എന്ന സുഷിരങ്ങളുള്ള ഉപകരണത്തിലൂടെ കടത്തിവിട്ട് നാരുകളാക്കി മാറ്റുന്നു. ഇത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തെ ഒരു കെമിക്കൽ ബാത്തിലേക്ക് കടത്തിവിട്ട് ഇതിനെ വെറ്റ് സ്പിന്നിംഗ് എന്ന് പറയുന്നു. ശേഷം നാരുകളെ കട്ടിയുള്ളതാക്കുന്നു. എന്നാൽ അടുത്ത ഒരു മാർഗം ഡ്രൈ സ്പിന്നിംഗ് എന്നതാണ്. സുഷിരങ്ങളിലൂടെ വരുന്ന ദ്രാവകത്തിലേക്ക് ചൂടുള്ള വായു കടത്തിവിട്ട് അതിലെ ലായനിയെ നീരാവിയാക്കി മാറ്റി നാരുകളെ രൂപീകരിക്കുന്നു. ഇനി അടുത്തതായി കഴുകലും വലിച്ചു നീട്ടലും വാഷിംഗ് ആൻഡ് ഡ്രോയിങ് ആണ്. രൂപപ്പെട്ട നാരുകളിലെ രാസവസ്തുക്കളുടെ അംശം കളയാൻ അവയെ നന്നായി കഴുകുന്നു. പിന്നീട് റോളറുകൾ ഉപയോഗിച്ച് ഈ നാരുകളെ പല മടങ്ങ് വലിച്ചു നീട്ടുന്നു. ഇത് നാരുകൾക്ക് ബലവും ഇലാസ്തികതയും നൽകുന്നു. ഇനി അടുത്ത ഘട്ടം ക്രിംബിംഗ് എന്നും കട്ടിംഗ് എന്നും പറയുന്നതാണ്. സ്വാഭാവിക കമ്പിളി നാരുകൾ പോലെ തോന്നിപ്പിക്കുന്നതിനായി ഈ നാരുകളിൽ ചെറിയ ചുളിവുകൾ ക്രിംസ് വീഴ്ത്തുന്നു. ശേഷം ഇവയെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വീണ്ടും നൂൽ രൂപത്തിൽ നൂറ്റെടുക്കുന്നു. പ്രധാന ഉപയോഗങ്ങൾ തണുപ്പ് കാലത്ത് ധരിക്കുന്ന സ്വെറ്ററുകൾ, ഷോളുകൾ, പുതപ്പുകൾ, കാർപ്പറ്റുകൾ ഇവ നിർമ്മിക്കാനായിട്ടാണ്. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. പ്രകൃതിദത്ത കമ്പിളിയെ പോലെ അക്രിലിക് വസ്ത്രങ്ങളിൽ ചിതപ്പുകൾ അഥവാ മോത്സ് വരികയോ പൂപ്പൽ പിടിക്കുകയോ ഇല്ല. കൂടാതെ ഇവയ്ക്ക് വിലയും വളരെ കുറവാണ്. ഇനി അടുത്ത ഒരു സിന്തറ്റിക് ഫൈബറാണ് സ്പാൻഡെക്സ് അഥവാ ലൈക്ര എന്ന പേരിലും അറിയപ്പെടുന്നു. വളരെ ഉയർന്ന ഇലാസ്തികതയുള്ള ഒരു സിന്തറ്റിക് ഫൈബറാണിത്. ഇവ നിർമ്മിക്കുന്നത് പോളിയൂറത്തൈൻ അടിസ്ഥാനമാക്കിയുള്ള രാസവസ്തുക്കളെ പ്രത്യേക രീതിയിൽ സ്പിൻ ചെയ്താണ് നിർമ്മിക്കുന്നത്. ഉപയോഗങ്ങൾ: നീന്തൽ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ, സ്പോർട്സ് വസ്ത്രങ്ങൾ, ഇവയ്ക്ക് ഇലാസ്തികത നൽകാനാണ് സ്പാൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു സിന്തറ്റിക് ഫൈബറാണ് റയോൺ അഥവാ വിസ്കോസ്. ഇത് പ്രകൃതിദത്തമായ മരപ്പൾപ്പ് അതായത് വുഡ് പൾപ്പിൽ നിന്നും രാസമാറ്റങ്ങൾ വരുത്തിയാണ് നിർമ്മിക്കുന്നത്. ഇതൊരു സെമി സിന്തറ്റിക് ഫൈബറുമാണ്. അതിനാൽ ഇതിനെ കൃത്രിമ പട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നും വിളിക്കാറുണ്ട്. 1894 ഇത് ഇംഗ്ലീഷ് രസതന്ത്രജ്ഞനായ ചാൾസ് ഫ്രെഡറിക് ക്രോസും അദ്ദേഹത്തിന്റെ സഹകാരികളായ എഡ്വേർഡ് ജോൺ ബെവാനും ക്ലേറ്റൺ ബീഡിലും ചേർന്നാണ് ആദ്യത്തെ വിജയകരമായ പ്രക്രിയ വികസിപ്പിച്ചെടുത്തത്. അവർ ഈ നാരുകൾക്ക് വിസ്കോസ് എന്നാണ് പേരിട്ടത്. സിന്തറ്റിക് നാരുകളുടെ പ്രധാന സവിശേഷതകൾ ഇവയ്ക്ക് കരുത്തും ഈടും ഉണ്ട്, ഈർപ്പം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്, ഭാരം കുറഞ്ഞ തുണിത്തരങ്ങളിൽ നെയ്തെടുക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള വ്യാവസായിക ഭാഗങ്ങളായി ഇവയെ വാർത്തെടുക്കാം. ഇവയുടെ താപ സ്വഭാവം പ്രത്യേകത അർഹിക്കുന്നതാണ്. ഉയർന്ന താപനിലയിൽ ഉരുകുകയും കത്തിച്ചാൽ ചർമ്മത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യും. അതായത് ചില തരം സംരക്ഷണ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിലേക്കായി ഇത് ഒരു പ്രത്യേക രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുമാണ്. സിന്തറ്റിക് നാരുകളുടെ ദോഷങ്ങൾ നമുക്കിനി നോക്കാം. സിന്തറ്റിക് നാരുകൾ ഉപയോഗപ്രദമാണെങ്കിലും അവയ്ക്ക് ചില ദോഷങ്ങളുണ്ട്. ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവയുടെ ദോഷങ്ങൾ ഇതൊക്കെയാണ്: പരിസ്ഥിതി മലിനീകരണം, സിന്തറ്റിക് നാരുകൾ എളുപ്പത്തിൽ വിഘടിക്കില്ല, അവ വർഷങ്ങളോളം പരിസ്ഥിതിയിൽ നിലനിൽക്കുകയും മലിനീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മിക്ക സിന്തറ്റിക് വസ്തുക്കളും ജൈവ വിഘടനത്തിന് വിധേയമല്ല.

0: ഇല്ലാത്തവയായതിനാൽ നൂറ്റാണ്ടുകളായി ആവാസ വ്യവസ്ഥയിൽ അവ നിലനിൽക്കുകയും മൈക്രോ പ്ലാസ്റ്റിക്കായി വിഘടിക്കുകയും ചെയ്യുന്നു. സിന്തറ്റിക് നാരുകൾ അവയുടെ ശക്തി, ഈട്, കുറഞ്ഞ ചിലവ് എന്നിവയാൽ ആധുനിക ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഈ നാരുകളുടെ അമിതമായ ഉപയോഗം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും. അതിനാൽ അവ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും പുനരുപയോഗവും പരിസ്ഥിതി സൗഹൃദവുമായ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്.
1: സിന്തറ്റിക് ഫൈബറുകൾ. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായ സോഫിയ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
4: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
3: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
4: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
3: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
0: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
0: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രനും മൃദുല വാര്യരും പാടിയ ഗാനം. എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് അഫ്സൽ യൂസഫ്.

വിദ്യാസാഗർ സംഗീതം നൽകി. അഭിരാമി അജയ്, അജ്മൽ ശ്രീവർദ്ധിനി എന്നിവർ പാടിയ ഗാനം ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനം എഴുതിയത് ONV കുറുപ്പാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി പ്രകാശധാര.
4: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
5: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതിൽ 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പൊ അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര. രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്. പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പെന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ്

അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ വെള്ളിക്കെട്ടൻ എന്ന എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടുമണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാല് നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്, ഉദാഹരണം പാമ്പ് കടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ ആർ ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്. ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി ഏറ്റയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം സംഭവിക്കാനും അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആറ് കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തിക്കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോവാതിരിക്കുക, 2-വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള്, ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്, അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റിക്കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റിക്കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റിക്കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിന്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH ആണ്. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജില്, GH, നെയ്യാറ്റിങ്കര GH, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T ആണ്. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാരീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്കെന്ന് നമ്മൾ പറയും, അത്രയും വരിഞ്ഞു മുറുകിയായിരിക്കും കെട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല.
അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കും.

0: ഉപയോഗിക്കാൻ പോകുന്നത്, അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ എവിടെയാണോ കിട്ടുന്നത് അതിൻ്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്ത ഓട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മളത് ചെയ്യുന്നതെന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ രക്തോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. അതിനു പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ടും നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, ആ നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും, നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല, രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടുകഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് ടൂണിക്കെ വെച്ച് കെട്ടരുത്. ടൂണിക്ക് നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്, അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്കെ വെച്ച് കെട്ടി എന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല്, ബി പി നോക്കുന്ന ബി പി കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവര് കെട്ടിയേക്കണതിന്റെ തൊട്ട് മുകളിലായിട്ട് ബി പി കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ ബി പി നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളില്, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവര് കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക് നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര് വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. അലക്സ് പോൾ സംഗീതം നൽകി വിധു പ്രതാപും റിമി ടോമിയും പാടിയത് ലോലിപോപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇപ്പോൾ സമയം 1 മണിയായി. നമുക്കിനി പ്രധാന വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഓസ്ട്രേലിയയിൽ നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ധാരണയിലെത്തിയത് ചരിത്രപരമായ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിലെ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബേനിസിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 4 പേരുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7 ആയി. കാണാതായ ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് ഖോപ്ര തോതാപുരി മാമ്പഴങ്ങൾ സംഭരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. മികച്ച വില ഉറപ്പാക്കുക വഴി ഇത് ഉൽപാദകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. CSIR UGC നെറ്റ് 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലായാണ് പരീക്ഷ. കോഴിക്കോട് 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട്ട് നിന്ന് 1:45 പുറപ്പെടേണ്ട ജനശതാബ്ദി കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോമിലൂടെ മാത്രമാണ് ട്രെയിൻ കടത്തിവിടുക. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-നകം ഫീസടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. പ്രസിദ്ധമായ 6 വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നാമൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറില്ലേ? ഒന്നുകൂടി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനോഹര ഗാനങ്ങളുമായി ഇപ്പോൾ ഒരു വട്ടം കൂടി. അപ്പോൾ നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് പോകാം. ചിത്രയും സംഘവും പാടിയതാണ് നോക്കത്താ ദൂരത്ത് കണ്ണം നട്ട് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് ബിച്ചു തിരുമലയാണ്, സംഗീതം ജെറി അമൽദേവും.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഒരുവട്ടം കൂടിയിൽ നമുക്കിനി ആസ്വദിക്കാം. അലക്സ് പോൾ സംഗീതം നൽകി ദേവാനന്ദും ജോൾസിനെയും സോണിയും പാടിയ ഗാനം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
10: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
13: ഒരു വട്ടം കൂടി തുടരുകയാണ്. നമുക്കിനി യൂസഫലി കേച്ചേരി എഴുതി, ശ്യാം സംഗീതം നൽകിയൊരു ഗാനം കേൾക്കാം. ഇനിയെങ്കിലും എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും സംഘവുമാണ്.

ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM ആണ്, 101.9. നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു വട്ടം കൂടി. എന്നോട് ഇഷ്ടം കൂടാമോ, ഈ ചിത്രത്തിനുവേണ്ടി കൈതപ്രമെഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിനി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: ഒരുവട്ടം കൂടിയിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ്. കൂടെവിടെ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ONV കുറുപ്പും സംഗീതം നൽകിയത് ജോൺസണും.

0: ഇപ്പോൾ സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദേശീയ പുരോഗതിയുടെ പരിവർത്തനാത്മക എഞ്ചിനാണ് സമുദ്ര സമ്പദ് വ്യവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിലെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സമുദ്ര മത്സ്യബന്ധന വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തിന് നാഴികക്കല്ലായ ദേശീയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഇന്ന് അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ യോഗം ചേരും. ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയെ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രമായി ഉയർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ഐടി മന്ത്രാലയം. ന്യൂഡൽഹിയിൽ നടന്ന GCC ബിസിനസ് ഉച്ചകോടിയിൽ ഐടി മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് കക്കടാംപൊയിലിൽ മലവെള്ളപ്പാച്ചിൽ. ഇതേ തുടർന്ന് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തി. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ 4 പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമായിരിക്കും സർവീസ്. പത്തനംതിട്ട കോന്നിയിലെ ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മേൽക്കൂര തകർന്നു വീണത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം വൈകുന്നേരം 5 മണിക്ക്.
2: ആകാശവാണി.

0: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം
1: ആദ്യ ഭാഗം.
0: റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിആർ.

0: വെൺമതിൽ കെട്ടിനുള്ളിലെ ഈ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സിന് നടുവിലെ പട്ടുവിരിച്ച സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നാം എത്രയോ സന്തുഷ്ടനാണ്. ഈ സദസ്സ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്, അറിവിന്റെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ് നിങ്ങളെല്ലാം.
1: മടിയങ്ങൾക്ക് സന്തോഷമായി
2: രാജൻ.
0: അടിയന്തരമായി വിളിച്ചു ചേർത്ത പണ്ഡിത സദസ്സെ കേൾക്കുക, ഒരു പ്രധാന കാര്യമുണ്ട് ചർച്ച ചെയ്യാൻ. ജീവിതത്തിലും ഭരണത്തിലും വിജയം നേടാനായി ഇതുവരെ ഇല്ലാതിരുന്ന ചില ചിന്തകൾ നമ്മയെ വല്ലാതെ അലട്ടുന്നു. കുറച്ചു നാളായി ചില ചോദ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. അതിൻ്റെ ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സലയുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ? ഉത്തരം കണ്ടെത്തിയാൽ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ഉറപ്പാണ്.
2: മഹാരാജൻ, ധർമ്മം കൈവിടാതെ ഭരിക്കുക, അതാണ് ഏറ്റവും വലിയ ചിട്ട. പ്രജകളെ സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യ പടി.
3: അല്ലയോ രാജാവേ, തന്ത്രമാണ് പ്രധാനം. ശത്രുവിനെ അറിയുക, മിത്രങ്ങളെ തിരിച്ചറിയുക, സമയത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക, ഉറപ്പായും വിജയമുണ്ടാകും.
4: പ്രഭു, വിദ്യയാണെല്ലാം. അറിവില്ലാത്തവൻ അന്ധനെപ്പോലെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പഴയതിനെ പരിഷ്കരിക്കുക. അറിവ് നമ്മെ നയിക്കും. രാജാധിരാജ, വിനയവും പ്രധാനമാണ്.
0: ഇതൊക്കെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് അതൊന്നുമല്ല. നമ്മെ അലട്ടുന്ന ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്.
4: മഹാരാജൻ ചോദിച്ചാലും.
0: ചോദ്യങ്ങൾ ഇതാണ്. ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ്? ഓരോരുത്തരായി ഉത്തരം പറഞ്ഞോളൂ.
2: മഹാരാജാവേ, അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തി തുടങ്ങാൻ യോജിച്ച സമയം ഏതാണെന്നാണ്. ഒരു നിമിഷം മാത്രം മതി കാലം മാറാൻ, ഒരു വാക്ക് മാത്രം മതി വിധി മാറാൻ. പക്ഷേ ഓരോ പ്രവൃത്തിക്കും ഒരു താളമുണ്ട്. ആ താളം അറിയണമെങ്കിൽ ഒരു പട്ടിക തയ്യാറാക്കുക, ഓരോ പ്രവൃത്തിയും എഴുതി ചേർക്കുക. ഏതാണ് ആദ്യം, ഏതാണ് ഒടുവിൽ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഓരോ നിമിഷവും അതിൻ്റെതായ പ്രവൃത്തിക്കായി.

0: കാത്തിരിക്കുന്നു മഹാരാജൻ.
1: മഹാരാജൻ, എന്റെ കാഴ്ചപ്പാടിൽ ഓരോ പ്രവൃത്തിയും ഓരോ നദി പോലെയാണ്. ഒഴുക്ക് എങ്ങോട്ട് എപ്പോൾ ശക്തമാകുമെന്നറിയില്ല. ശരിയായ സമയം വെറും തോന്നൽ മാത്രം. ചുറ്റുമൊന്ന് നോക്കിക്കേ, കാറ്റ് വീശുന്നത്, മഴ പെയ്യുന്നത്, ഇലകൾ പൊഴിയുന്നത് എല്ലാം ഒരു സൂചനയാണ്. ഓരോ സൂചനയും ഓരോ പുതിയ വഴി തുറന്നേക്കാം. അതിനനുസരിച്ച് നീങ്ങുക, അതാണ് വിവേകം.
2: മഹാരാജാവേ, എത്രയെത്ര സൂക്ഷ്മതയോടെ നോക്കിയാലും കാഴ്ചകൾക്കപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ ഓരോ പ്രവൃത്തിക്കുമുണ്ട് ഓരോരോ സമയം. അത് അങ്ങയ്ക്ക് തനിച്ചറിയാൻ കഴിയില്ല. രാജസദസ്സുണ്ടല്ലോ, അറിവിന്റെ ആഴങ്ങൾ അറിഞ്ഞവരാണവർ. അവരുടെ കണ്ണുകളുണ്ട്, നാടിന്റെ സ്പന്ദനമറിയുന്ന കാതുകളുണ്ട്. അവരൊരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ സത്യം തെളിയും. അവിടെയുണ്ട് ഓരോ പ്രവൃത്തിക്കുമുള്ള ശരിയായ സമയം.
3: മഹാരാജൻ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചെന്ന് വരാം. ശരിയായ സമയം ഒരു മാന്ത്രിക ചരടാണ്. ഓരോ പ്രവൃത്തിയും തുടങ്ങേണ്ടത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. നല്ല ഫലത്തിനായി അത് മുൻകൂട്ടി അറിയാൻ ഈ പണ്ഡിതന്മാർക്കാവില്ല. അതിന് മാന്ത്രികർ തന്നെ വേണം. അവരുടെ കഴിവുകൾ അത്ഭുതങ്ങളുടെ താക്കോലാണ്. അവർക്ക് മാത്രമേ കഴിയൂ സമയം പറഞ്ഞു തരാൻ. ഓരോ നിമിഷത്തിന്റെയും വിലയറിയുന്ന മാന്ത്രിക വിദ്യ അറിയുന്നവർ കാലത്തെ അറിയും, നക്ഷത്രങ്ങളെ വായിക്കും.
4: ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവാവാം.
5: മഹാരാജാവേ, ആരാണ് പ്രധാനപ്പെട്ടവർ എന്നതാണ് അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം. അങ്ങ് തേടുന്ന ഉത്തരം ഒട്ടും അകലെയല്ല. അങ്ങയുടെ ഉപദേഷ്ടാക്കളാണ് പ്രധാനപ്പെട്ടവർ. രാജ്യതന്ത്രം മെനയുമ്പോൾ, നീതിയുടെ പാത തെളിക്കുമ്പോൾ അവരുടെ വാക്കുകൾ വെളിച്ചം വീശുന്നു. അവർ നൽകുന്ന ഉപദേശം അമൂല്യമായ രത്നം പോലെ കാത്തുസൂക്ഷിക്കുക. അവരാണ് അങ്ങയുടെ ശക്തി.
1: മഹാരാജൻ, വൈദ്യന്മാരാണ് വേണ്ടപ്പെട്ടവർ. ഈ ലോകത്ത് ജീവൻ ഏറ്റവും വലുതാണ്. ആ ജീവനെ സംരക്ഷിക്കുന്ന വൈദ്യന്മാർ ദൈവതുല്യരല്ലേ? രോഗം വരുമ്പോൾ ആശ്വാസമാകുന്നത് അവരാണ്. വേദനയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും അവരല്ലേ? മരണത്തിൽ നിന്ന് പോലും നമ്മെ തിരികെ കൊണ്ടുവരുന്നതും അവരാണ്. അതിനാൽ അവരല്ലേ രാജൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ?
2: മഹാരാജാവേ, ആരാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാർ? ആരാണ് അതിർത്തികളിൽ രക്തം ചിന്തി കാത്തുനിൽക്കുന്നത്? യോദ്ധാക്കൾ. അവരാണ് അങ്ങയുടെ രക്ഷകർ. അവരില്ലെങ്കിൽ ഈ രാജ്യമില്ല, ഈ കിരീടമില്ല, ഈ കൊട്ടാരം പോലുമില്ല. അവർ പടവാളുമായി നിൽക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങുന്നു. അവർ ജീവൻ വെടിഞ്ഞും നമ്മളെ സുരക്ഷിതരാക്കുന്നു. അവരുടെ ധീരതയാണ് ഈ രാജ്യത്തിന്റെ ശക്തി. അവരാണ് മഹാരാജാവേ അങ്ങയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ.
4: ശരി ശരി ശരി. എങ്കിലിനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക.
5: ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ത്? അതാണ് അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം. മഹാരാജാവേ, ശാസ്ത്രമാണ് പ്രധാനപ്പെട്ട പ്രവൃത്തി. അതിലുണ്ട് പ്രപഞ്ചം മുഴുവൻ. ശാസ്ത്രം വെളിച്ചമാണ്, അന്വേഷണമാണ്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്തലാണ്. അതെ, ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. കാരണം അത് നമ്മെ നമ്മളാക്കുന്നു.
1: മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നതാണ് പ്രധാനം. സിംഹാസനത്തിലിരുന്ന് ആജ്ഞാപിക്കുന്നതല്ല അത്. പടയാളികളുടെ ഹൃദയം അറിഞ്ഞു പ്രവർത്തിക്കണം. തന്ത്രങ്ങളുടെ വല കൃത്യമായി വിരിക്കുന്നതാണ്. വിജയത്തിന്റെ കൊടി ഉയർത്തിപ്പാറിക്കുന്നതാണത്. സ്തുതിഗീതങ്ങൾ കേട്ട് സ്വയം മറക്കുന്നതല്ല രാജൻ. മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് പ്രധാനം. അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, പ്രജകളുടെ രക്ഷയാണത്.
2: മഹാരാജൻ, ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥനകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. ആരാധന ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശ്വരന്റെ കാരുണ്യം തേടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കർമ്മം. അതെ, മതവിശ്വാസം, അത് മാത്രമാണ് പ്രധാനം. ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ധനം. മതപരമായ വിശ്വാസവും ആരാധനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
4: വിചിത്രമായിരിക്കുന്നു, എല്ലാവർക്കും ഉണ്ട് ഉത്തരങ്ങൾ, പക്ഷേ അതിലൊന്നും നമുക്ക് തൃപ്തി തോന്നുന്നില്ല. എല്ലാം വെറും വാദങ്ങൾ മാത്രം. ഈ ഉത്തരങ്ങൾ നാം തള്ളിക്കളയുകയാണ്. ഇവിടെ കിട്ടാത്ത ശരിയെ തേടി നാം യാത്ര തുടങ്ങുന്നു. മഹാപണ്ഡിതനായ ഒരു സന്യാസിയുണ്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിനേ കഴിയൂ.

0: അദ്ദേഹം അറിയുന്ന സത്യം. അത് നമുക്ക് ആവശ്യമുണ്ട്. ആ സദസ് പിരിയുകയാണ്, നാം യാത്രയാവുകയാണ്. ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര.
1: കൽപ്പന പോലെ.

0: അംഗരക്ഷകൻ വരൂ. അടിയൻ.
1: ആ, കിഴക്ക് ദിക്കിൽ വനത്തിനുള്ളിൽ ഒരു കുടിലുണ്ട്. അവിടെ ഒരു സന്യാസി വസിക്കുന്നുണ്ട്. അദ്ദേഹം ആ കുടിൽ വിട്ട് മറ്റെങ്ങും പോകാറില്ല. സാധാരണക്കാരെ മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് നാം വേഷം മാറി പോകണം. രാജകീയ അടയാഭരണങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണം. അധികാരത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം മാറ്റിവെക്കണം. സാധാരണക്കാരൻ്റെ ജിജ്ഞാസയോടെ, ഭക്തന്റെ വിനയത്തോടെ നമുക്ക് പോകാം. ഒരുപക്ഷെ വലിയ സത്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചേക്കാം. അംഗരക്ഷക, തയ്യാറാകൂ, യാത്ര തുടങ്ങാം. കിഴക്കൻ വനത്തിലേക്ക്, സന്യാസിയുടെ കുടിലേക്ക്.
0: കൽപ്പന പോലെ
1: പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ
0: അടിയൻ.

0: രാജകീയതയുടെ ആടയാഭരണങ്ങളില്ലാത്ത നാം ഇപ്പോൾ ഒരു സാധാരണക്കാരൻ. എങ്കിലും കാട്ടുവഴിയിൽ ഒരുപക്ഷെ ആരെങ്കിലും നമ്മെ കണ്ടാൽ സംശയിക്കുമോ എന്നൊരു ഭയമുണ്ട്.
1: എങ്കിൽ പദ്ധതികളെല്ലാം തകരും. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കില്ല രാജ.
0: സന്യാസിയുടെ കുടിലെത്തുന്നതുവരെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന.
1: അങ്ങിപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഞാനും വേഷം മാറിയാണെങ്കിലും മഹാരാജൻ, അറിവു തേടിയുള്ള യാത്രയല്ലേ ഇത്?
0: ഈ മൺപാതകൾ സാക്ഷിയാകുമ്പോൾ ഓരോ ചുവടും ഓരോ പാഠമാകുന്നു. കൊട്ടാരക്കെട്ടിനേക്കാൾ മിഴിവുള്ള അനുഭവങ്ങളല്ലേ മുന്നിൽ. അധികാരത്തിൻ്റെ ഭാരമില്ലാതെ ഒരു സാധാരണക്കാരനായി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം അറിയുന്ന പോലെ.
1: പ്രജാക്ഷേമ തൽപരനായ അങ്ങയുടെ തിരിച്ചറിവാണ് ഇത്.
0: വല്ലാത്ത വിശപ്പുണ്ട്. ഒരു ഒരു കുന്നോളം അന്നത്തിനുള്ള വിശപ്പ്. സമുദ്രം മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹം. ഒരു യുഗം മുഴുവൻ നടന്ന പോലൊരു ക്ഷീണം. ഈ വിശപ്പും ദാഹവും ക്ഷീണവും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രജകളെ അറിയാനുള്ളത്. അറിവ് തേടിയുള്ള ഈ യാത്ര രാജാവിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്ര കൂടിയാണ്.
1: അതേ രാജാവ്.

0: അങ്ങനെ സന്യാസിയുടെ നോട്ടമെത്താത്ത ദൂരത്തിൽ നമ്മൾ സന്യാസിയുടെ കുടിലിനടുത്തെത്തി. ആ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഇവിടെ ഈ മരങ്ങളുടെ മറവിൽ നീ നിൽക്കുക. ഞാൻ തനിച്ചു പോയാൽ മതി. നോക്കൂ, ആ സന്യാസി ഉദ്യാനത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്.
1: അതെ,
0: ഏതായാലും ഞാൻ പോയി വരാം.
1: കൽപ്പന പോലെ.

0: അങ്ങയുടെ അരികിലേക്ക് വരാമോ?
1: ഓ, വരാമല്ലോ. ആരാ? എവിടുന്ന്?
0: ഞാൻ ഒരു കൃഷിക്കാരനാ, പടിഞ്ഞാറേ ദിക്കു നിന്ന്.
1: അപ്പോ ഒത്തിരി ദൂരം നടന്ന് ക്ഷീണിച്ചാണ് വരവ്.
0: അയ്യോ, അത്രത്തോളം ക്ഷീണമൊന്നുമില്ല സന്യാസി ശ്രേഷ്ഠൻ.
1: എന്താ ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ? പടിഞ്ഞാറേ ദിക്കിൽ നിന്ന് കാതങ്ങൾ താണ്ടി ഇവിടെ വരണമെങ്കിൽ എന്തോ അലട്ടുന്ന പ്രശ്നം ഉണ്ടായിരിക്കണമല്ലോ.
0: അതെ അതെ ശ്രേഷ്ഠൻ.
1: ഇവിടെ വരുന്നവരെല്ലാം ആവലാദികളും വേവലാദികളും ഉള്ളവരാണ്. പരിഹാരം ചോദിച്ചു വരുന്നവർക്ക് എനിക്കറിയാവുന്ന ഇവക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും.
0: അതെ അതെ, അതറിഞ്ഞിട്ടാ വരുന്നത്.
1: ഓ, ഇത്രയകലെ വരെ എന്നെ കുറിച്ച് കേൾവിയുണ്ടോ?
0: അതെ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അങ്ങയെ കുറിച്ച് അറിയാം.
1: എന്റെ പരിമിതമായ അറിവുകൾ പാപങ്ങളായ സാധാരണക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അവരാകുമ്പോ ഞാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് പ്രവർത്തിക്കും. അവർക്കതിന്റെ ഗുണവും ഉണ്ടാവും. ഈ ഉന്നതർക്കൊക്കെ അറിവ് പകർന്നു കൊടുക്കാൻ ഞാൻ ആളല്ല.
0: അയ്യോ സന്യാസി ശ്രേഷ്ഠ, ആവലാദികളില്ല. എന്നാൽ ആവലാദി പോലെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നത്. അങ്ങേ കുടിലിന്റെ മുറ്റത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നന്നായി വിയർക്കുന്നുമുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നുമുണ്ട്.
1: സ്വാഭാവികം.
0: അല്ല, അങ്ങിവിടെ തനിച്ചാണോ? ഈ ഏകാന്തതയിൽ എങ്ങനെ കഴിയുന്നു? ഒരു വാക്കുപോലും മിണ്ടാൻ ആളില്ലാതെ.
1: ഞാൻ ഏകനാണ്, പക്ഷെ ഏകാന്തനല്ല. ഈ പ്രകൃതിയാണ് എന്റെ കൂട്ട്. ഈ മണ്ണ് എന്റെ അമ്മയാണ്. കാറ്റും മഴയുമെല്ലാം എന്റെ തോട്. എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്, പക്ഷെ അവരാരും ഇവിടെ പാർക്കുന്നില്ല. അവരെന്റെ വാക്കുകൾ തേടിയെത്തും, സംശയങ്ങൾ ചോദിച്ചറിയും, മടങ്ങും. എന്നെപ്പോലെ ഏകാന്ത ജീവിതത്തിന് ഞാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണെങ്കിലും ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമല്ലേ.
0: എന്റെ സംശയ നിവാരണം ഇരുൾ മൂടിയ ചിന്തകൾക്ക് വെളിച്ചമാകും. അതിപ്പോൾ സാധ്യമാകുമോ?
1: പുലർച്ചെ തുടങ്ങിയതാ. കുറച്ച് ധാന്യങ്ങളും ചെടികളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കണം. വിയർക്കുന്നു എന്നല്ലാതെ യാതൊരു ക്ഷീണവുമില്ല എനിക്ക്. പക്ഷേ ചോദ്യങ്ങൾ നട്ട് ഉത്തരങ്ങൾ വിളവെടുക്കേണ്ട സമയമായിരിക്കാം ഇത്. ചോദിച്ചോളൂ. എനിക്ക് ജോലി ചെയ്യാം, ഒരു കൂട്ടുമാകും അല്ലേ. മണ്ണ് കിളയ്ക്കുമ്പോൾ വേര് പടരുന്ന പോലെ ഉത്തരങ്ങൾ തെളിഞ്ഞു വന്നേക്കും.
0: അത് ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ, അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഒരു ഭാരമായി മനസ്സിൽ നിങ്ങനെ കനം തോന്നുന്നു. ഇതുവരെയുള്ള എന്റെ പ്രവൃത്തികളെല്ലാം ഇതൊന്നും നോക്കാതെയായിരുന്നു.
1: ഒരു കാര്യം ചെയ്യൂ, അല്പനേരം ആ പാറമേലിരുന്ന് വിശ്രമിച്ചോളൂ. ഈ യാത്രയിൽ അങ്ങക്കല്പം ആശ്വാസം പകരട്ടെ ഈ നിമിഷങ്ങൾ.
0: ഓ, അങ്ങയുടെ നിർദ്ദേശം പോലെ.

0: എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാമോ?
1: ഓ, വന്നോളൂ. ഇവിടെ വാചാലതയ്ക്ക് സ്ഥാനമില്ലെങ്കിലും അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താണ് അങ്ങയെ ഇത്ര അധികം അസ്വസ്ഥനാക്കുന്നത്?
0: അല്ല, അങ്ങ് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങേക്കാവുമ്പോൾ കൃത്യമായ ഉത്തരം പെട്ടെന്ന് പറയാൻ കഴിയുമല്ലോ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ യാത്ര. സമയം വൈകുന്നുവോ എന്നൊരു ഭയം.
1: മനഃപൂർവമല്ല, ഉത്തരം തേടി എന്റെ മനസ്സും അലയുകയാണ്.

0: അത്ര എളുപ്പം വഴങ്ങുന്നതല്ല ആ ചോദ്യങ്ങൾ. സമയം വേണം. ഈ കാടിന്റെ നിശബ്ദതയിൽ, ഏകാന്തതയുടെ ആഴങ്ങളിൽ ചിന്തകൾക്ക് വിഹരിക്കാൻ ഒരിടം വേണം. ഇപ്പോഴത്തെ പണിത്തിരക്കിനിടയിൽ ഉത്തരം കണ്ടെത്തുക ദുഷ്കരം. ജോലി നിർത്തി ഉത്തരം തേടിയാൽ ഇന്നത്തെ കർത്തവ്യം പാതി വഴിയിലുമാകും. കാത്തിരിക്കുക, കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഉത്തരം നൽകും. എന്താ?
1: ഓ, അങ്ങ് ക്ഷീണിച്ചു പോയി. അങ്ങയുടെ അധ്വാനം കാണാതിരിക്കാനാവില്ല. അല്പമൊന്നു വിശ്രമിച്ചാലും.
0: ഓ, അതൊക്കെ സ്വാഭാവികമല്ലേ. കാടിന്റെ ചൂടും തണുപ്പുമേറ്റ് കടന്നു വന്ന വഴികളിലെ കാഠിന്യം, അതൊരു ക്ഷീണമല്ല, ജീവിതത്തിന്റെ താളമാണ്. അതിനപ്പുറം ഒരു തളച്ചൊന്നും എനിക്കില്ല.
1: അയ്യോ, ദയവായി അങ്ങൊന്ന് വിശ്രമിക്കൂ. ബാക്കിയുള്ള ജോലി മുഴുവൻ ഞാൻ ചെയ്യാം. അങ്ങയുടെ തണലിൽ അല്പനേരം എനിക്കും കിട്ടട്ടെ, ഒരനുഗ്രഹം.
0: വേണ്ട വേണ്ട, ഈ കാടിന്റെ ഏകാന്തതയിൽ ഞാനൊരു സന്യാസി. ആരുടെയും സഹായം തേടാനില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ സ്വയം കണ്ടെത്തുകയാണ് ഞാൻ. ചെയ്യേണ്ടതെല്ലാം എന്റെ കർമ്മം. അത് ഞാൻ തന്നെ ചെയ്തു തീർക്കണ്ടേ? അതാണ് എന്റെ ശീലവും.
1: അയ്യോ, അങ്ങയെ സഹായിക്കാനാണെന്ന് കരുതേണ്ട. ഈ മണ്ണിൽ അല്പം ജോലി ചെയ്യാനുള്ള മോഹം കൊണ്ടാണ്. ഇനി ഞാൻ ചെയ്യാം.
0: എനിക്ക് ചെയ്തോളൂ.
1: ഓ,
0: ഈ മണ്ണ് ആരുടേതുമല്ലോ. ഞാൻ ഈ തണലിൽ അല്പനേരം ഇരിക്കാം.

0: അല്ല, കൃഷിക്കാരനാണെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ആ കൈകൾക്ക് മണ്ണിന്റെ ഗന്ധം അത്ര പരിചിതമല്ലെന്ന് തോന്നുന്നു.
1: അല്ല,
0: വേഗത്തിൽ ക്ഷീണിച്ചില്ലേ? ഇനി ഞാൻ ചെയ്തോളാം, സാരമില്ല. അവിടെ മാറിയിരുന്നോളൂ, അങ്ങോട്ട്.
1: അങ്ങ് എന്നോട് ക്ഷമിക്കണം, നേരം ഇത്രയായിട്ടും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വാക്ക്, ഒരു മറുപടി. അങ്ങയുടെ മൗനം ഒരു കടൽ പോലെ എന്നെ വലയം ചെയ്യുന്നു.
0: ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അത് ഞാൻ മറന്നിട്ടില്ല, മറക്കാനാവില്ല. കാരണം ഓരോ ചോദ്യവും ഓരോ വിത്താണ്, ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന വിത്ത്. മറുപടി നൽകണമെങ്കിൽ അതിന്റെ മുള പൊട്ടാൻ സമയം വേണ്ടേ?
1: ക്ഷമിക്കണം, ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യ മയങ്ങുന്നു. ഇനിയെങ്കിലും അല്ല, അങ്ങക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ.
0: ഏയ്, ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. നോക്കൂ, സൂര്യൻ ഇന്നത്തെ ജോലി പൂർത്തിയാക്കി മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പോകുന്നു, എന്നിട്ടും നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ഉത്തരം ഇനിയും തേടാനില്ലേ? രാത്രിയുടെ നിശബ്ദതയിൽ ആ ചോദ്യം വീണ്ടും ഉയർന്നു വരും. ഒരു നക്ഷത്രം പോലും മിന്നിത്തിളങ്ങും. അതുവരെ കാത്തിരിക്കാം.

മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്,

0: സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ, സംവിധാന സഹായം എൻ സുനിത, ദീപാവി എൻ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 കേൾക്കാം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്, 101.9. നമുക്കിനി ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ജയചന്ദ്രൻ പാടിയൊരു ഗാനം, കാവൽ മാടം എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമെഴുതിയത് സത്യനന്ദിക്കാടാണ്, സംഗീതം എ.ടി. ഉമ്മറും.

ഇനി യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ്. രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും എസ് പി ശൈലജയും പാടിയത്. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ഇനി കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. ആദ്യഗാനം മുന്താണയും ഒടിച്ച് എന്ന ചിത്രത്തിനുവേണ്ടി മലേഷ്യ വാസുദേവനും എസ് ജാനകിയും പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് 3 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി ചലച്ചിത്രങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ശ്രദ്ധേയയായ ഇന്ദുലേഖ മികച്ചൊരു ഡബിംഗ് ആർട്ടിസ്റ്റും അന്യഭാഷാ പരമ്പരകളുടെ വിവർത്തകയും കൂടിയാണ്. ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321, അല്ലെങ്കിൽ 9496596321. അപ്പോൾ മറക്കാതെ വിളിക്കുക. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ഇന്ന് 3 മണിക്ക്. അതിഥി അഭിനേത്രി ഇന്ദുലേഖ. തിരിപ്പൂക്കളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. 3 പിറായ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3:00.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ പ്രിയ ഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ കൊല്ലത്തുനിന്ന് സിന്ധു.
0: സിന്ധു, ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ?
1: ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്.
0: ഓക്കെ.
1: വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ടോണി.
0: ഓ, വളരെ സന്തോഷം കേട്ടതിൽ.
1: മറ്റു പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എന്നും നെഞ്ചിലേറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ടോണി.
0: അതെ അതെ, എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒളിമ്പ്യൻ അന്തോണിയാദത്തിലെ ടോണി ഐസക് എന്ന് പറയുന്നത്.
1: എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കാരണം നമ്മുടെ മുന്നിൽ കൂടി അതുപോലെ ഒരുപാട് കുട്ടികൾ കടന്നുപോയിട്ടുണ്ട്. അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസ് എന്ന് വരുന്ന ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഭാവങ്ങളുടെ വികാരങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിൽ വരെ അരുൺ എത്തിയിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു ചെറു പ്രായത്തിൽ.
0: വളരെ സന്തോഷം.
1: അഭിനയക്കാരും

0: അറിയാവത്തില്ല.
1: താങ്ക് യു.
0: സത്യത്തിൽ അന്ന് നേരിട്ട് കാണണമെന്ന് പോലും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇത്ര ഭാവതലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുണെന്ന കലാകാരന്റെ ഏറ്റവും വലിയ
1: ാണ്. താങ്ക് യു സോ മച്ച്. അതൊക്കെ കേട്ടതിൽ ഭയങ്കര സന്തോഷം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ആ ക്യാരക്ടറിനോട്. കാരണം ഞാനൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ആളല്ലായിരുന്നു. എന്നെ എന്റെ സ്കേറ്റിംഗ് വഴിയാണ് എന്നെ ഭദ്രൻ സാറ് ആ സിനിമയിലേക്ക് എടുത്തത്. ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതിൽ അതിന്റെ ഒരു മേജർ പാർട്ട് എന്റെ ഡയറക്ടറായ ഭദ്രൻ സാറാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ല, സിനിമ അറിയില്ല, അഭിനയം അറിയത്തില്ല. ബട്ട് ആ ക്യാരക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ സാറ് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാണെന്നും ബട്ട് അതിലെന്ത് കാണുന്നു അതിന്റെ ഒരു മേജർ ഷെയർ സാറിന് തന്നെയാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പലരെയും അങ്ങനെയുള്ളൊരു ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ട്രോമാസ് കണ്ടിട്ടുണ്ടെന്നും. ബട്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കണം അതിനൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഉണ്ടാവാൻ. കാരണം പലപ്പോഴും പലരും ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻസിൽ. എപ്പോഴും ടീച്ചേഴ്സായ എല്ലാവരും കൂടെ ഉണ്ടാവണം. എന്നെ വിളിച്ചതിലും ഈ കാര്യങ്ങൾ കേട്ടതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം.
0: ഞാൻ വഴ ട്യൂൺ കണ്ട് പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും ആ ടോണി എന്ന ഒരു കഥാപാത്രത്തിന്റെ മുഖഭാവവും എല്ലാമാണ് ഇന്നും എന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
1: വളരെ സന്തോഷം. താങ്ക് യു.
0: എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഉള്ള ഒരു പാഠം കൂടിയായിരുന്നു ആ ഒരു സിനിമ.
1: അതെ അതെ അതെ.
0: എന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നടനായി തിളങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു.
1: താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ചതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് കളിത്തോഴൻ എന്ന സിനിമയിലെ ജയചന്ദ്രൻ സർ ആലപിച്ച മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം.
1: ശരി, ഓക്കെ. ജയചന്ദ്രൻ സാറും ദേവരാജ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ സാറാണ് ലിറിക്സ്. ഓക്കെ, എന്തായാലും വിളിച്ചത് വളരെ സന്തോഷം. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് കീർത്തന.
0: കീർത്തന, ഓക്കെ. കീർത്തന, എവിടുന്നാ വിളിക്കുന്നേ?
1: ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രത്ത് എവിടെയാ?
1: ട്രിവാൻഡ്രത്ത് കരമന കാലടി.
0: ആ ശരി ശരി. കീർത്തന എന്ത് ചെയ്യാ?
1: ഞാനിപ്പം പ്ലസ് വൺ പഠിക്കാൻ.
0: പ്ലസ് വണ്ണിലായി? ഇപ്പം ക്ലാസ് നടന്നോണ്ടിരിക്കാ.
1: ക്ലാസ്
0: തുടങ്ങിയില്ല. ഓക്കെ, ഏതാ എടുത്തേക്കുന്ന സബ്ജക്ട്?
1: ബയോസയൻസ്.
0: ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ് എന്താ പ്ലാൻ?
1: പ്ലസ് ടു കഴിഞ്ഞ് നല്ലൊരു ജോബിലോട്ട് പോകണം.
0: ആ അങ്ങനെ, പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കണ്ടേ? ജോബില് പോയാ മതിയോ?
1: പഠിച്ചോണ്ട് ജോലി ചെയ്യണം.
0: ശരി ശരി. കീർത്തനന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, ചേട്ടനുണ്ട്, എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്.
0: ഓക്കെ, അമ്മ എന്ത് ചെയ്യാ?
1: അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണം.
0: ആണോ? കീർത്തന വിളിച്ചാൽ വളരെ സന്തോഷം. കീർത്തനക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: നീ വാഴ മൂവിയിലെ സോങ് ഉണ്ട് മതി.
0: വാഴ ടൂലെ? ആഹാ, വാഴ ടൂലെ ഏത് പാട്ടാ വേണ്ടേ? വാനലിച്ചെടിയ. അതാണോ ഇഷ്ടം? ശരി ശരി, എന്തായാലും ആ പാട്ട് വെച്ചു തരാം. കീർത്തന വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സന്തോഷം.
0: ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, ഇത് അഞ്ചലിനടുത്ത് ചെന്നപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലം, കൊല്ലം ജില്ലയിലെ.
1: ഓക്കെ, ആ പേര്?
2: എന്റെ പേര് സജി.
1: ഓക്കെ,
2: ഞാൻ ടാക്സി ഡ്രൈവറാ.
1: ടാക്സി ഡ്രൈവറാണ്.
2: എപ്പോഴും എല്ലാ പരിപാടിയിലും പ്രോഗ്രാമിലും എല്ലാം കേട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് ചെന്നപ്പെട്ടേക്ക് എന്നുള്ള ഇക്കോ ടൂറിസം മേഖലയാ. ഒരുപാട് ഫോറസ്റ്റ് ഏരിയയും ഇക്കോ ടൂറിസവും തെന്മല കുടുക്കുപ്പാറ, പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ചടയമംഗലം ജടായിപ്പാറ.
1: ഞാൻ ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. അഞ്ചലൊക്കെ എനിക്ക് അറിയാവുന്ന
2: സ്ഥലങ്ങളാണ്. പുതിയ പുതിയ ഇവിടം വല്ലോ.
1: ഞാനിപ്പോ അവസാനം വാഴ ടൂല് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു?
2: കണ്ടില്ല.
1: വാഴ ടൂലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്ക, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ ആരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട്?
2: ഭാര്യ ഉണ്ട്, മോളുണ്ട്. മോള് അഞ്ചല് കോളേജില് ബി എസ് സി നഴ്സിംഗ്.

0: വർഷം.
1: ശരി ശരി. അപ്പം ചേട്ടന് പാട്ട് ഏതാ വേണ്ടത്?
0: എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്.
1: ഓ ഓക്കെ, എന്റെ വക ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്ക.
0: അപ്പൊ പാട്ട് ഇങ്ങനെ കണാഷ്കാസ കൂട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ രാക്കുവേലിന്റെ ആസ്പത്രത്തിലുള്ള പടമല്ലേ?
1: ആ മനസ്സിലായി.
0: ആ പൂമുഖവാദിക്കൽ.
1: ആ ഓക്കെ, നൈസ്. വൈഫിന് പറ്റിയ പാട്ട്. എന്തായിരുന്നാലും യേശുദാസ് സാർ പാടിയതാണ്.
0: സാറിന്റെ സ്ഥലം എവിടെ പറഞ്ഞേ?
1: ഞാൻ തിരുവനന്തപുരത്ത് പൂജപ്ര എന്ന സ്ഥലത്ത്. ആണോ? ഓക്കെ ഓക്കെ. ആ ശരി ശരി ശരി. വളരെ സന്തോഷം
0: സംസാരിക്കാൻ സാധിച്ചിട്ട്.
1: വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്തായിരുന്നാലും വൈഫിനോട് അന്വേഷണം പറയാ. എന്തായിരുന്നാലും വിളിച്ചതിൽ സന്തോഷം. ചേട്ടന് ചോദിച്ച പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം. ഇത് എവിടുന്നാ വിളിക്കുന്നേ?
1: ഇത് ആലപ്പുഴ ഗുരുപുരം എന്ന് പറയും.
0: ആ, ആലപ്പുഴ. പേരെന്താ?
1: ലത.
0: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും, മൂന്ന് പെൺകുട്ടികൾ.
0: ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
1: ടൈലിന്റെ വർക്കാ.
0: ശരി ശരി ശരി. മക്കളൊക്കെ പഠിക്കുകയാണോ? കല്യാണം കഴിഞ്ഞു. ഓ, ഓക്കെ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതോ? വീട്ടമ്മയാണ്. ഓ, ശരി ശരി. ഓ, താങ്ക് യു താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടോ? കഥാപാത്രം ഏതല്ലേ? അങ്ങനെയുള്ള ആൾക്കാർ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ്.
1: അതെ,
0: അങ്ങനെ ഒരു ആൾക്കാരെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല, അവരിൽ എല്ലാം മാറ്റി നിർത്തണം. അതാണ് അതിന്റെ ഒരു മെസ്സേജ്. അതെ അതെ അതെ അതെ. ഇതിലൂടെ ഒരു മോട്ടിവേഷൻ ആയെന്ന് തോന്നുന്നു. അതെ അതെ. ഏയ് ചേച്ചി, ഏത് പാട്ടാ ചോദിച്ചേ?
1: ഞാൻ അന്വേഷണത്തിലെ പി സുശീലാമ്മ പാടിയ.
0: ഓ, ചേച്ചി നല്ലോണം പാടുന്നുണ്ടല്ലോ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം വിളിച്ചതിൽ, സംസാരിച്ചതിലും. ഇനിയും വിളിക്കാം ഞാൻ, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും വിളിക്കാം. ഓക്കെ ശരി ചേച്ചി. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. ശരി, താങ്ക് യു.
1: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് നടിയും നർത്തകിയുമായ ഇന്ദുലേഖയാണ്. അപ്പോൾ ഇന്ദുലേഖയോട് നേരിട്ട് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗാനങ്ങൾ ആവശ്യപ്പെടാനുമായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321, അല്ലെങ്കിൽ 9496596321. അപ്പോൾ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്.

0: എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: अरे मोहन भाई, काफी बिजी लग रहे हो.
5: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
4: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
5: सच?
4: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
5: समझ गया.
6: ഹലോ, പ്രിയഗീതം തുടരുന്നു.
7: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
8: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
9: നമസ്കാരം.
8: ഓർമ്മ അറിയാം എനിക്ക്. എന്റെ ആണോ? ഓക്കെ, അർക്കന്നൂരൊക്കെ എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്.
9: ഓ,
8: സന്തോഷം സന്തോഷം. വീട്ടിലെ വീട്ടിലാരൊക്കെ ഉണ്ട്?
9: വീട്ടില് അങ്ങനുണ്ട്, കൊച്ചുങ്ങളുണ്ട്, മക്കള്.
8: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാ?
9: രണ്ടുപേരും കല്യാണം കഴിഞ്ഞവനെ.
8: ആണോ?
9: അർജുന പിള്ള,
8: അർജുനമ്പിള്ള,
9: ശരണ്യ ശാഖ, രണ്ട് കുഞ്ഞു മക്കളുണ്ട്, കുഞ്ഞുണ്ണി അപ്പുട്ടി.
8: ഓ, അപ്പൊ വലിയ
9: കുട്ടികളാണ്.
8: നമുക്ക് അറിയാവുന്ന ഒരാൾ വിളിച്ചതിന് വളരെ സന്തോഷം. ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
9: എനിക്ക് ആരോ വിരൽ നീട്ടി, ആരോ വിരൽ നീട്ടി മനസ്സിൽ
8: അടിപൊളി. നല്ലോണം പാടുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പാടിയതിൽ വളരെ സന്തോഷം. അവിടെ എല്ലാരോടും അന്വേഷണം പറയാ, ഇനിയും വിളിക്കാം.
9: ഓക്കെ.

0: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് സൽമ ബീവി, കരിങ്ങന്നൂരിൽ നിന്ന് വിളിക്കുന്നു.
1: സൽമ ബീവി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി?
2: വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
1: ആണോ ചേച്ചി, എന്ത് ചെയ്യാ, വർക്ക് ചെയ്യാണോ അതോ?
2: ഇല്ല, ഞാൻ വീട്ടിൽ വന്നെയൊക്കെ ഉള്ളു, പിന്നെ ജോലിക്കൊക്കെ പോകും, തൊഴിലൊക്കെ പോകും.
1: ആണോ? ഓ ശരി ശരി ശരി, ഓക്കെ. ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
2: തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, ഇപ്പോഴും മരണം നിൻ കൂടെ ഉണ്ട് മറക്കാതെ എന്നുള്ള പാട്ട്.
1: ആണോ, ഓക്കെ. വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. ആ പാട്ട് വെച്ചത്. ഓക്കെ.

0: ഹലോ ഹലോ, എന്റെ പേര് ഗുണശീലൻ.
1: ഗുണശീലൻ, ഓക്കെ. ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഓ ശരി, ശാന്തിവിളയാണ്. ഓക്കെ, ആണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിലെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട്.
1: ഓ താങ്ക് യു, താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായിരുന്നാലും പിന്നെ ചേട്ടൻ, ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് ബാബുമാണ് ഈശ്വര സന്നിധാനം.
1: ഓ സുഖം സുഖം സുഖം.
0: ഇപ്പൊ പുതിയത്,
1: ഇപ്പൊ ഞാനൊരു സിനിമയുടെ ഷൂട്ടിലാണ്, അതിന്റെ ഇടയിലാണ് വന്നത്. കൂടാതെ ഞാനൊരു വെബ് സീരീസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ നിക്കാം. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. പാട്ടുടനെ വെച്ചിരാം.

എന്തായിരുന്നാലും ഇന്ന് എന്നെ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പുതിയൊരു അനുഭവമായിരുന്നു, കാരണം പല മേഖലയിലുള്ള പല ആൾക്കാരും എന്നെ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അതിൽ നിന്നും ഒരുപാട് പേര് നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതിൽ കുറച്ചുപേരുമായിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരടുത്ത് ക്ഷമ ചോദിക്കുന്നു. എന്തായിരുന്നാലും സംസാരിച്ചവരടുത്ത് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചാലും വളരെ സന്തോഷം. താങ്ക് യു.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവ് ആയിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസ് ആണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ, ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 മുകളിൽ, 100,000 മുകളിലൊക്കെ ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ, രോഗി കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ, ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല, ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
3: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം, അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന്, നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണം

0: വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതി ഒക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ, കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായും ഒക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും. രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോള്, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% ഒക്കെ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ, ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം, കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമേ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ, പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.

0: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇപ്പോൾ സമയം 4 മണി. ഇനി കാതിലൊരു പാട്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തത്സമയം ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ എങ്കിൽ എത്രയും വേഗം ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. അപ്പോൾ ഈ 3 നമ്പറുകളും മിക്ക ശ്രോതാക്കളും സേവ് ചെയ്തിട്ടുണ്ടാകും. എങ്കിലും ഏതെങ്കിലും ഒന്നിൽ നിന്ന് വിളിക്കാവുന്നതാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇപ്പോൾ അനന്തപുരി FM സ്റ്റുഡിയോയിലുള്ളത് രേഖ അജിത്. നമുക്ക് ആദ്യ കോളറിലോട്ട് പോകാം. ഹലോ,
3: ഹലോ,
2: കേൾക്കുന്നുണ്ടോ? ആരാണ്?
3: ഞാൻ പെരുമ്പൂരിൽ നിന്നാണ്. ഷാജി എന്നാണ് പേര്.
2: ഷാലി, ഷാജി.
3: അതെ,
2: ഷാജി, സ്വാഗതം കേട്ടോ കാതിലൊരു പാട്ടിലേക്ക്. ഹലോ,
3: ചോദിച്ച പാട്ട്.
2: ഓക്കെ, അതിനു മുമ്പ് കുറച്ച് വിശേഷമൊക്കെ പങ്കുവെക്കൂ.
3: വിശേഷം, ഞാൻ 25 വർഷം കൊണ്ട് FM കേട്ടോണ്ടിരിക്കുകയാണ് സ്ഥിരമായിട്ട്. പെരുമ്പൂർ ജംഗ്ഷനിൽ കാർത്തിക ബേക്കറി എന്നുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് കട തുറക്കും, 11 മണി വരെയും ഈ FM ആണ് കേട്ടോണ്ടിരിക്കുന്നത്, അനന്തപുരി.
2: ഓക്കെ, അപ്പൊ വീട്ടില് പോവില്ലേ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും?
3: ഇല്ല ഇല്ല, ആഹാരമൊക്കെ കൊണ്ടുവരും. രാത്രി കൂട്ടിയിട്ടാണ് പോകുന്നത്.
2: രാത്രി വരെയുള്ള ആഹാരം കൊണ്ടുവരും.
3: രാവിലെ കാപ്പി കുടിച്ചിട്ട് വരും, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരും,
2: രാത്രിയിലും കൊണ്ടുവരും. ആരാണ് ഫുഡൊക്കെ വെച്ച് തന്നു വിടുന്ന? ആരാണ് വീട്ടില്? ഭാര്യയാണോ?
3: ഭാര്യയുണ്ട്. പിന്നെ മക്കളൊക്കെ രാവിലെ പഠിക്കാനൊക്കെ പോകുമ്പോ അവരെ കൂട്ടി പോരും.
2: അപ്പൊ നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയാണല്ലോ, കാരണം ഇത്രയും 7 മണിക്ക് മുന്നേ എല്ലാ ആഹാരവും പാചകം ചെയ്ത് തന്നു വിടുക എന്ന് പറയുമ്പോഴേ പുള്ളിക്കാരി ആളൊരു മിടുക്കിയ. അന്വേഷണം പറയണേ ഭാര്യയോട്. ഓക്കെ, അപ്പൊ ഇന്ന് ഋഷ്യ ശൃംഖലത്തെ പാട്ടാണ് വേണ്ടതല്ലേ? ഈ പാട്ടിനോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ? എന്ത് ചെയ്യുക? മക്കളൊക്കെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞില്ലല്ലോ. അതാണ്, മക്കളൊക്കെ എന്ത് ചെയ്യുക?
3: മക്കള് 2 പെൺമക്കളാണ്, ഒരാള് +2, രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
2: അടുത്ത് തന്നെയാണോ അവരുടെ സ്കൂൾ? അടുത്ത് തന്നെയാണോ?
3: ഒരാള് തീപുറ സ്കൂളിലാണ്, പഴയപ്പുറത്ത്. ഒരാള് ഇവിടെ തിരുമ്പഴുതൂർ, അടുത്ത് തന്നെയാണ്.
2: രണ്ട് സ്കൂളിലായിട്ടാണ് അല്ലേ? ഒരുമിച്ചായിരുന്നെങ്കിൽ അവർക്ക് ഒരു കൂട്ടായിട്ട് ഒന്നിച്ച് പൊയ്ക്കൂടായിരുന്നോ?
3: അത് നേരത്തെ ഒരുമിച്ചായിരുന്നു, അവിടെ സ്കൂളിലായിരുന്നു. അപ്പൊ 7ാം ക്ലാസ് വരെ ഉള്ളു. അപ്പൊ പിന്നെ
2: അങ്ങനെ മാറ്റിയതാണ്. അപ്പൊ അടുത്ത വർഷം മോളെ മാറ്റാം. അടുത്ത വർഷം കഴിയുമ്പോ, 7ൽ കഴിയുമ്പോ ഇളയാളെ
3: അത് മാറ്റും.
2: അപ്പൊ എല്ലാരോടും അന്വേഷണം പറയുക. നമുക്ക് ഈ ഗാനം കേൾക്കാം. ഇത് എഴുതിയത് എസ് രമേശൻ നായരാണ് കേട്ടോ. സംഗീതം നൽകിയത് ജോൺസണും പാടിയത് യേശുദാസും സുജാതയും. അപ്പൊ വിളിച്ചതിന് ഒത്തിരി സന്തോഷം. ഓക്കെ,
3: ശരി.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തുപറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ഹലോ.
5: ഹലോ.
4: ആ, പേര് പറഞ്ഞോളൂ.
5: എന്റെ പേര് അനിൽ മിത്ര എന്നാണ്.
4: അനിൽ മിത്ര. അനിൽ എവിടുന്നാ വിളിക്കുന്നേ?
5: ഇവിടെ തിരുവനന്തപുരം, കമലേശ്വരം.
4: കമലേശ്വരം.
5: കമലേശ്വരം.
4: പേരിനൊരു പ്രത്യേകത, മിത്ര എന്താണത്?
5: അത് അങ്ങനെ വന്നു.
4: അങ്ങനെ സ്വന്തമായിട്ട് ഇട്ടതാണോ അതോ പേരന്റ്സ് ഇട്ടതാണോ? അച്ഛനും അമ്മ ഇട്ടതാണ് അല്ലേ? ആ, ഒരു വെറൈറ്റി ഉണ്ട്, രസമുണ്ട്. അനിൽ എന്ത് ചെയ്യുന്ന ആളാണ്, വർക്ക് ചെയ്യുവാണോ?
5: ഞാൻ ഒരു ചെറിയ ബിസിനസ്സാണ്.

0: ചെറിയ ബിസിനസ് എവിടെ?
1: തിരുവനന്തപുരത്തിലെ മാൻ പവർ സപ്ലൈ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഏത് ബിസിനസ് ചെറുതെന്നൊന്നും പറയണ്ട, നമ്മൾ ചെയ്യുന്ന എല്ലാം വലുത് തന്നെയാണ്. പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടോ? ഏറ്റവും ഇഷ്ടം ഏതാ? അങ്ങനെ വല്ലതും ഉണ്ടോ?
1: പഴയ പാട്ടെല്ലാം ഇഷ്ടമാണ്.
0: പുതിയത് കേൾക്കാറേ ഇല്ല. കുറച്ച് പുതിയതും കൂടെ കേൾക്കണം, അല്ലേ നമ്മുടെ ന്യൂജൻ പിള്ളേർ നമ്മളെ ഓടിച്ചുവിടും. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അനിലിന്റെ?
1: വീട്ടില് ഞാൻ അപ്പൂപ്പനാണ്.
0: ഓ, അത്രയും പ്രായമുള്ള ആളാണോ?
1: പ്രായമുള്ള ആളാണ്.
0: ഓക്കെ.
1: ഞാൻ കുറച്ചു കാലം അവിടെ ആകാശവാണിയിൽ ഉണ്ടായിരുന്നു.
0: ഓ ആണോ?
1: അവിടുത്തെ ഓഡിഷൻ ടെസ്റ്റൊക്കെ പാസ്സായി. ഇതേപോലെ കുറച്ചു കാലം ഡെയിലി ബേസിലെ അവിടെ അനൗൺസറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: ആണോ? ഇപ്പോഴും അടുത്ത സമയത്തെങ്ങാനാണോ അതോ നേരത്തെയാണോ?
1: ഒരു 10-15
0: വർഷം മുന്നേ. അപ്പൊ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് നമ്മളൊന്നും പറയണ്ട. പഴയ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കിയില്ലേ? ഇപ്പൊ സ്റ്റുഡിയോയിലിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ അനിലിന്? ഇപ്പം സ്റ്റുഡിയോയിലിരിക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ. എങ്കിലും നമ്മള് സ്റ്റുഡിയോയിലാന്ന് തോന്നിപ്പോ, ഒരു നൊസ്റ്റു ആണല്ലേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വാ, എല്ലാരും ഒന്ന് കാണാലോ.
1: തീർച്ചയായിട്ടും. പലരെ അറിയാൻ എന്റെ പേര് കേൾക്കുമ്പോ തന്നെ
0: അറിയാല്ലേ. എനിക്കറിയില്ലായിരുന്നു, അതാ ഞാൻ ചോദിച്ചത്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ നിഴലാട്ടം എന്ന ചിത്രത്തില് അധികം റിലൈസ് ചെയ്യാത്തൊരു പാട്ടുണ്ട്, സുശീലാമ്മ പാടിയ ഡാലിയ പൂക്കളെ. വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകിയ ഒരു പാട്ട്.
0: എനിക്കൊന്നും പറയേണ്ടി വന്നില്ല, അപ്പോഴേ ഓർമ്മയിലെല്ലാം പറഞ്ഞു.
1: വൈഫിന് വലിയ ഇഷ്ടമാണ് ഈ പാട്ട്, അതുകൊണ്ടാണ്.
0: വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേരെന്താണ്?
1: വൈഫ് ഇപ്പോ ജസ്റ്റ് റിട്ടയർ ചെയ്തു.
0: എവിടുന്ന്? സ്കൂളായിരുന്നോ? ടീച്ചറായിരുന്നോ?
1: അല്ല, ഇവിടെ വികാസ് ഭവനില് ആനിമൽ ഹസ്ബൻഡറി.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വിശ്രമ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ.
1: തീർച്ചയായിട്ടും.
0: കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ രസമല്ലേ, സമയം പൊയ്ക്കോളും. അപ്പൊ ഒത്തിരി സന്തോഷം നമുക്ക് ഈ ഗാനം കേൾക്കാം അങ്ങനെയാണെങ്കിലേ. ശരി, താങ്ക് യു.
1: താങ്ക് യു.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
0: ഹലോ, നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
5: ജ്ഞാനശേഖരൻ കീഴാവൂരിൽ നിന്നും.
0: ജ്ഞാനശേഖരൻ കീഴാവൂരിൽ നിന്നും. ഇങ്ങോട്ട് വിളിക്കുന്ന ആളാണോ? ഇടയ്ക്ക്
5: പിന്നെ വിളിക്കുന്നുണ്ട്, കത്തൊക്കെ അയച്ചിട്ടുണ്ട്.
0: എല്ലാം
5: പരിഗണിക്കും, ചിലത് പരിഗണിക്കില്ല.
0: താങ്കൾ എന്താണ് ജോലി വല്ലതും ചെയ്യുന്ന ആളാണോ?
5: ഞാൻ ദേവസ്വം ബോർഡിൽ കൊച്ചു ജോലി ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർഡായി.
0: ദേവസ്വം ബോർഡിൽ എവിടെയായിരുന്നു? അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലായിരുന്നോ അതോ അതിന്റെ ഓഫീസിലായിരുന്നോ?
5: ക്ഷേത്രങ്ങളിലായിരുന്നു.
0: ക്ഷേത്രങ്ങളിലായിരുന്നു.
5: ഞാൻ ഇവിടെ കൽക്കുട്ടത്തിരുന്ന് പെൻഷൻ പറ്റി.
0: അപ്പം ഭഗവാന്മാരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അല്ലേ?
5: അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എനിക്കിപ്പോ കേൾക്കാൻ ആഗ്രഹമുള്ള ഗാനം, ഒരു മധുരിക്കും വേദനയോ കണ്ണുനീരിന്റെ പുഞ്ചിരിയോ.
0: എന്താണ്, എന്തെങ്കിലും വിഷമമുണ്ടോ? മധുരിക്കും വേദന,
5: മധുരിക്കും
0: വേദന, സന്തോഷമുള്ള കാര്യമാണ്, ഒരു സുഖമാണത്.
5: വിഷമവും
0: നല്ല സന്തോഷത്തിലാണല്ലോ.
5: കല്യാണ എന്റെ ചിത്രത്തിൽ പീസിൽ പാടി കൊടുത്തത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂസഫ് അലി കത്തിൽ എഴുതി കൊടുത്തതും സംഗീതം കൊടുത്തതും.
0: അടിപൊളി, എല്ലാം കറക്റ്റ് ആണ്,
5: എന്റെ വിശ്വാസം
0: എല്ലാം കറക്റ്റ് ആണ്, വിശ്വാസം രക്ഷിച്ചു.
5: പിന്നെ സുഷമാനി മാഡം അവിടെ ഇല്ലേ?
0: എല്ലാരും ഉണ്ട്.
5: എന്റെ സ്നേഹം പറയണം.
0: പറയാം.
5: ശിരാവൂർ
0: പറഞ്ഞേക്കാം. അപ്പൊ ഈ ഗാനം എന്താ, വീട്ടിലാരൊക്കെ പറഞ്ഞില്ല?
5: വീട്ടിൽ ഇപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ, രണ്ട് പെമ്പിള്ളേരായിരുന്നു, അവരൊക്കെ കെട്ടി തയ്ച്ചു.
0: വീട്ടിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കോ, സംസാരിച്ചോണ്ടിരിക്കോ എപ്പോഴും?
5: അല്ല, പഴയ പാട്ടൊക്കെ എനിക്കൊരു ഇഷ്ടമാണ്.
0: അല്ല, എപ്പോഴും സംസാരിക്കുന്ന ആളാണോ വീട്ടിലും? എനിക്ക് തോന്നുന്നു നല്ല നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതാ ചോദിച്ചത്. ഭാര്യയുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടൂലേ, ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യും. അത് പറ്റൂല, ഭാര്യയോടും സംസാരിക്കണം ഇങ്ങനെ. നന്നായിട്ട് ചിരിക്കുന്നു, നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഗാനം കേൾക്കാം അങ്ങനെയാണെങ്കിലേ.

0: ഞാൻ എങ്ങനെ പറയും കവിളത്തവൻ.
1: സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: കാതിലൊരു പാട്ട് തുടരുകയാണ്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
9: ഹലോ, നമസ്കാരം.
8: ഓ, കുഞ്ഞുമോന്റെ വൈഫ് അല്ലേ. കുഞ്ഞുമോൻ പണ്ട് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. വീന, നമ്മളൊരു 2-3 മാസം മുന്നേ സംസാരിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഒരു ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. സുഖമായിട്ടിരിക്കുന്നോ? ശരിയാ. സുഖമായിട്ടിരിക്കുന്നോ? മക്കളൊക്കെ സുഖമാണല്ലോ? അയ്യോ, സൂക്ഷിക്കണേ. പനി ഇപ്പം ഒത്തിരി സ്പ്രെഡ് ആയിട്ടുണ്ടല്ലോ. കാണിച്ചോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കൗണ്ട് ഒന്നും താണിട്ടില്ലല്ലോ. ശ്രദ്ധിച്ചോണ്ടിരുന്നാ മതി. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ. വെള്ളമൊക്കെ കുടിച്ചാൽ മതി നന്നായിട്ട് കേട്ടോ. പിന്നെ എന്തുണ്ട് കോവളത്തെ വിശേഷം? പറയപ്പോ അവിടെ സീസൺ ഒന്നും അല്ലല്ലോ അല്ലേ? വളരെ കുറവാണോ സഞ്ചാരികള്? വളരെ കുറവാണ്. ബിനിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
9: എനിക്ക് ചിത്രത്തിലെ ഒരു പാട്ടാണ് വേണ്ടത്.
8: ദൂരക്കിഴ കുതിക്കും. എന്ത് പാട്ടിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ?
9: അതിന് ആ ചിത്രത്തിൽ സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ലതാണല്ലോ.
8: ആ ആണ്,
9: അതുതന്നെ ആ ചിത്രത്തിലെ ആ പാട്ട് മതി.
8: മതി, കൊടുക്കാം. ഏ, പണിയൊക്കെ കഴിഞ്ഞോ? വൈകിട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണോ?
9: ആ, ഇനി സന്ധ്യയ്ക്ക്
8: രാത്രി എന്താണ്? പനിയൊക്കെ ആയതുകൊണ്ട് കഞ്ഞിയാണോ? എല്ലാരും കഞ്ഞി കുടിക്കും. ഒരാൾക്ക് കഞ്ഞി കൊടുത്തിട്ട് ബാക്കി എല്ലാരും ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ കഴിച്ചാലോ ശരിയാവോ? കഞ്ഞിക്ക് എന്താണ്? പയറ്. കഞ്ഞി, പയറ്, പപ്പടം, അച്ചാർ, അടിപൊളി. ചമ്മന്തി, മതി മതി, ധാരാളം. അപ്പൊ നമുക്ക്
9: എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടേ.
8: ആർക്കാ ബിന?
9: നമ്മുടെ ശാഖയിലെ, നമ്മുടെ ശാഖ എന്ന് പറയുമ്പോ മുട്ടക്കേട്ട ശാഖയിലെ സുജീന്ദ്രനും.
8: കേൾക്കുന്നുണ്ടാകോ? ഇത് അറിയാവോ? അവര് കേൾക്കുവോ? അറിയാവോ?
9: കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം.
8: അറിയാം.
9: എന്റെ
8: എല്ലാവർക്കും വേണ്ടി നമ്മളിത് സമർപ്പിക്കുന്നു. നമുക്ക് ഈ ഗാനം ഷിബു ചക്രവർത്തിയാണ് എഴുതിയത്, സംഗീതം നൽകിയത് കണ്ണൂർ രാജനും, പാടിയത് അറിയാലോ MG ശ്രീകുമാറും സുജാതയും. അപ്പൊ കേട്ടാലോ?
9: ശരി,
8: ഒത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതിന്.

0: അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കാതിലൊരു പാട്ട് തുടരുകയാണ്. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് സത്യൻ.
0: സത്യൻ, സത്യൻ എന്ന് പറയുമ്പോ നമുക്ക് പഴയ എന്താണ് നമ്മുടെ സിനിമാ നടൻ സത്യനെയാണ് ആ പേര് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത് പെട്ടെന്ന്. ആ, അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ടിട്ട പേരുമല്ലോ ആണോ ഇത്?
4: അല്ല, എന്റെ അമ്മയുടെ ആരാധന അദ്ദേഹം, അങ്ങനെ അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ട്
0: ഇട്ടതാണ്
4: സത്യൻ.
0: നല്ല കാര്യം. പെട്ടെന്ന്
4: ഒറിജിനൽ പേര് സതീശൻ.
0: വീട്ടിൽ വിളിക്കുന്നതാണോ ഈ സത്യൻ? അപ്പൊ സത്യന്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. സഹോദരങ്ങളൊക്കെ ഉണ്ടോ സത്യന്? ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
4: ഞങ്ങൾ 8 പേരുണ്ട്. ഞങ്ങൾ 8 പേരുണ്ട്. അത് ഒരാള് മരണപ്പെട്ടു പോയി, ബാക്കി ഞങ്ങൾ 7 പേരുണ്ട്.
0: അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇതുപോലെ അമ്മ ചലച്ചിത്ര താരങ്ങളുടെ പേരാണോ ഇട്ടിരിക്കുന്നത്? അടിപൊളി. അത് കലക്കി.
4: അമ്മക്ക് സത്യനെ, ഷീലയെ ഭയങ്കര
0: ഇഷ്ടമായിരുന്നു.
4: എനിക്ക് സത്യം തൊട്ട് എന്റെ ഇളയ ആൾക്ക് ഷീല.
0: രണ്ടുപേരേ ഉള്ളു താരങ്ങള് വീട്ടില്.
4: ബാക്കിയുള്ളവർക്ക്
0: സങ്കടമായിരിക്കും ഇപ്പൊ അല്ലേ? ബാക്കിയുള്ളവർക്ക് സങ്കടം കാണുമല്ലോ. ബാക്കി 6 പേർക്കും ഒരു വിഷമമായിരിക്കും. സത്യൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ?
4: ഞാൻ കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു.
0: എവിടെയാണ്? കൊല്ലത്താ?
4: കൊല്ലത്ത് തന്നെ. ആദ്യം അല്ലുവാതിക്കലായിരുന്നു, പിന്നെ നാവായിക്കോളത്ത്.
0: ഓക്കേ, എന്തായിട്ടായിരുന്നു? ഓക്കെ. അപ്പൊ വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്?
4: വീട്ടില് ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. രണ്ട് പെൺകുട്ടികളാണ്. അവരെന്റെ മക്കളുടെ പേര് ശ്രുതി, സ്വാതി.
0: ശ്രുതി, സ്വാതി, നല്ല പേര്.
4: അമ്മു പാറു വീട്ടിൽ വിളിക്കുന്ന വീട്ടു പേര് ശ്രുതിലയം.
0: ചായയൊക്കെ കുടിച്ചോ വൈകിട്ട്?
4: ഇല്ല, എന്നും കുടിക്കാറില്ല.
0: ഇല്ല,
4: ഊരുവെള്ളം,
0: ജീരക വെള്ളം. താളൊരു ആരോഗ്യം സംരക്ഷിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. കുറച്ച് ആരോഗ്യ കാര്യത്തില് ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഈ ചായയൊക്കെ കുറച്ച് കുറച്ചിട്ടേ. മോരും വെള്ളം, ജീരകവെള്ളമൊക്കെ.
4: പിന്നെ ഇപ്പം അമ്പലത്തിന്റെ പരിപാടിയായിട്ട്
0: അല്ലേ? നല്ല കാര്യം. റിട്ടയർ ആയിട്ട് വെറുതെ ഇരിക്കാതെ എൻഗേജ് ആകുന്നത് വളരെ നല്ലൊരു കാര്യം. അത്

0: നല്ല വ്യക്തതയുണ്ട്
1: ഉണ്ടോ? അതിനും സന്തോഷം. ഒരാള് നല്ലത് പറയുമ്പം നമുക്കും സന്തോഷമല്ലേ.
0: തീർച്ചയായിട്ടും.
1: പിന്നെ ഇത് പട്ട വേണ്ടത് സത്യന്റെ സിനിമയിലെ വല്ലതും ആണോ?
0: അല്ല, എനിക്ക് പാട്ട് ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മിക്കുമ്പോൾ കിട്ടിയത്, ഞാൻ നേരത്തെ വിളിച്ച് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒരു പാട്ട് പാടിച്ചാല് മലയാറ്റൂർ മല.
1: നല്ലൊരു പാട്ടല്ലേ. ആ സീൻ ഓർക്കുന്നുണ്ടോ? ആ സീൻ ഓർക്കുന്നുണ്ടോ ഈ പാട്ടിന്റെ? ഈറ്റ യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും പി സുശീലയും പാടിയത്. അപ്പൊ നമുക്ക് കേൾക്കാം. വീട്ടിലെ വൈഫിനോടും കൂടെ അന്വേഷണം പറയുക. അടുത്തുണ്ടോ? ആളടുത്തുണ്ടോ? അയ്യോ, കഷ്ടമായല്ലോ, കേൾക്കാൻ പറ്റിയില്ലല്ലോ.
0: അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ മാറിയെന്ന് വിളിച്ചിട്ട് അതിനെ കൊണ്ട് കേൾപ്പിച്ച് നമ്മൾ
1: ആണോ? അപ്പൊ ഇനി വിളിക്കുമ്പോഴത്തേക്കും വൈഫിന്റെ അടുത്ത് പറയണം നമുക്ക് ഒരുമിച്ച് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരോട് ഒരുമിച്ച് സംസാരിക്കണം. അത് പോണ്ടെന്ന് പറയണം, അവിടെ നിക്കുക എന്ന് പറയണം. അപ്പൊ ശരിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഇനി കുറച്ചുനാൾ കഴിഞ്ഞൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കാം, വീണ്ടും ശരിയെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ ഗാനം കേൾക്കാം. ഓക്കെ, താങ്ക് യു.
0: Okay.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
3: CMR റോബോട്ടിക് കോൺക്ലേവോ?
2: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
3: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
2: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
3: ആഹാ, കൊള്ളാലോ.
2: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
3: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
2: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
3: അതെയോ?
2: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
3: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
2: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്. കാതിലൊരു പാട്ടിലെ അടുത്ത ശ്രോതാവിലേക്ക്. ഹായ്, നമസ്കാരം.
4: ഹലോ.
2: ഹലോ.
4: ഹലോ, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. നെയ്യാറ്റിങ്കര വിളിക്കുകയാണ്.
2: നെയ്യാറ്റിങ്കര? നെയ്യാറ്റിങ്കര നമുക്ക് ഒരുപാട് ലിസണേഴ്സ് ഉണ്ട്.
4: ആണോ
2: ലക്ഷ്മി? പ്രോപ്പർ നെയ്യാറ്റിങ്കര തന്നെയാണോ വീട്?
4: നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നെല്ലിമൂട് അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്തോട്ടാണ്.
2: ലക്ഷ്മി ഹൗസ് വൈഫ് ആണോ അതോ വർക്ക് ചെയ്യുന്ന ആളാണോ?
4: അതെ,
2: ഹൗസ് വൈഫ് ആണ്.
4: വർക്ക് ചെയ്യുന്നുണ്ട്, നെയ്ത്താണ്. നെയ്ത്താണ്.
2: ഓ, ഓക്കെ. എവിടെയാണ്?
4: അവണാവുഴിയിലാണ് നെയ്ത്.
2: ഓക്കെ ഓക്കെ. വീട്ടിലൊക്കെ ആരുണ്ട്?
4: വീട്ടില് ഞാനുണ്ട്, എന്റെ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്.
2: ആരാണ്?
4: മോനുണ്ട്. മോന്,
2: മോന് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
4: 6
2: ആറാം ക്ലാസ്സില്. ഉണ്ടോ മോൻ അടുത്തുണ്ടോ?
4: ഇല്ല ഇല്ല, സ്കൂളില് പോയിട്ട് വന്നതാണ്. ഞാനിപ്പോ ജോലി കഴിഞ്ഞ് ഇറങ്ങിയതാണ്.
2: ഇറങ്ങിയതേ ഉള്ളു. അപ്പൊ വഴിയിൽ വെച്ചിട്ട് വിളിക്കുവാണോ ഇത്?
4: വഴിയിൽ വെച്ച് വിളിക്കുകയാണ്, വണ്ടിയിൽ ഇരിക്കുകയാണ്.
2: ആഹാ, എന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ.
4: അത് തന്നെ, മുമ്പ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ കിട്ടിയില്ലായിരുന്നു, ഇപ്പൊ കിട്ടി. എന്തായാലും ഞാൻ, എനിക്ക് ലാസ്റ്റ് ആയാലും കിട്ടിയല്ല വലിയ ഉപകാരം.
2: മോന്റെ പേരെന്താ?
4: മോന്റെ പേര് വൈഷ്ണവ് എന്നാണ്.
2: അവൻ നന്നായിട്ട് പഠിക്കുവോ?
4: കൊഴപ്പില്ല.
2: അമ്മ ചെന്നിട്ട് വേണോ ഇനി അവന് ചായയൊക്കെ കൊടുക്കാൻ വൈകിട്ടത്തെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളേ?
4: ഇല്ല ഇല്ല, അവൻ ട്യൂഷൻ ഇപ്പൊ കാണും. അവൻ ട്യൂഷൻ പോയിട്ട് ഒരു 6 അമ്മ വരും.
2: എങ്ങനെയാ അമ്മയും മോനും കൂടെ യുദ്ധം കൂടുവോ വീട്ടില്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിക്കാത്തതിന്റെ ഒക്കെ പേരും ഫോൺ എടുത്ത് കളിക്കുന്നതിന്റെ ഒക്കെ. സ്നേഹമായിട്ട് അങ്ങ് വർത്താനം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. വഴക്ക് പറഞ്ഞാൽ ശരിയാവില്ല. ഒത്തിരി വഴക്ക് പറയുന്നതിലും നല്ലത് നമ്മൾ വളരെ സ്നേഹപൂർവ്വം അത് മോശം ശരിയാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. വഴക്ക് പറയുമ്പോൾ അവർക്ക് വാശി കൂടും പിള്ളേർക്ക്. ഇന്നിപ്പൊ ഏത് പാട്ടാണ് ലക്ഷ്മിക്ക് വേണ്ടത്?
4: എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കല്ല, ഞാൻ എന്റെ കൂടെ നെയ്യുന്ന ജോസ് അമ്മന് വേണ്ടിയിട്ടാണ്.
2: അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടോ?
4: ഭയങ്കര ഇഷ്ടം. അവര് കേൾക്കുന്നുണ്ട്. അനന്തപുരി എഫ് പറ്റോണ്ടിരിക്കുക, ഇതിപ്പോ ലൈവായിട്ട് പോയോണ്ടിരിക്കുകയാണ്.
2: ലൈവാണ്, ലൈവാണ്. പാട്ട് ഏതാണ്?
4: പാട്ട് മംഗളങ്ങൾ വാരി ചൊരി ചൊരിയ.
2: ആ, കാര്യസ്ഥനകത്തുള്ള അല്ലേ? കാര്യസ്ഥൻ.
4: ആ, ഓ, കാര്യസ്ഥൻ സിനിമയിലെ.
2: ഇത് കൈതപ്രമാണ് കേട്ടോ എഴുതിയത്. സംഗീതം ബേണി ഇഗ്നീഷ്യസ് ആണ്. ബെന്നി ദയാലും സംഘവും പാടിയ ഗാനമാണ്. നല്ലൊരു ഓളമുള്ള പാട്ടാണ്. ശരി ശരി ശരി, നാളെ ചെന്നിട്ട് എല്ലാരോടും പറയണം ഇന്ന് കോള് കിട്ടിയ കാര്യം.
4: ശരി,
2: കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എന്താണ് വളരെ അന്വേഷണങ്ങൾ അറിയിക്കുക. അവര് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരി ലക്ഷ്മി, എങ്കിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ.
4: ഓക്കെ,
2: താങ്ക് യു.

0: ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. പേര് പറയാവോ? പേര് പറയാവോ? ഹലോ, കേൾക്കുന്നില്ലേ?
2: കേൾക്കാം കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
2: സിമി. സിമി.
1: സിമി. സിമി എവിടുന്നാ വിളിക്കുന്നതെന്ന് പറയൂ.
2: ആ,
1: നെയ്യാറ്റിൻകര തൊട്ട് മുന്നേ ഒരാള് വിളിച്ചുള്ളു, ലക്ഷ്മി. നെയ്യാറ്റിൻകര അടുത്ത്.
2: എന്റെ കൂട്ടുകാരി തന്നെ.
1: ആഹാ, അപ്പൊ രണ്ടുപേരും എങ്ങനെയാ ഇത് കറക്റ്റ് കിട്ടിയത് രണ്ടുപേർക്കും?
2: ഞങ്ങള് മത്സരിച്ച് തുടങ്ങും മുതല് വിളിയാ. അവർക്ക് കിട്ടും, ചിലപ്പോ എനിക്ക് കിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട്.
1: അപ്പൊ ഇന്ന് രണ്ടുപേരും മത്സരത്തിൽ ജയിച്ചു.
2: ആ, ജയിച്ചു ജയിച്ചു.
1: ലക്ഷ്മി വീട്ടിൽ പോയി, വണ്ടിയിലാണെന്ന് പറഞ്ഞു.
2: ഓ, 4:45 അവൾ എന്ന് ഇറങ്ങും.
1: ആ, വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടു, ട്രാവൽ ചെയ്തോണ്ടിരുന്ന സംസാരിച്ചത്. അപ്പൊ സിമി ഇറങ്ങിയില്ലേ ഇതുവരെ?
2: ഇല്ല, ഞാൻ 5 മണിയാവും ഇറങ്ങും. ഇപ്പൊ ഇറങ്ങാറായി.
1: ഓക്കെ, അപ്പം ഇതാ ഏത് പാട്ടാ ഇന്ന് വേണ്ടത്? നമ്മുടെ ലാസ്റ്റ് കോളാണ്.
2: എനിക്ക് ഊമപ്പെണ്ണിന്
1: ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ. അതിനകത്തെ എനിക്കൊരു നാവുണ്ടെങ്കിൽ എന്നുള്ള ഗാനമാണോ വേണ്ടത്?
2: ഹലോ, വേറൊരു പാട്ടുണ്ടല്ലോ.
1: ഏതാണ്
2: പാട്ടുണ്ടല്ലോ?
1: പേര് പാട്ട് പറയൂ.
2: മറ്റേ
1: മുല്ലയ്ക്ക് കല്യാണം, സ്വപ്നങ്ങൾ കാണാൻ, ഏതാ വേണ്ടത്?
2: അതിലേതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതി.
1: എന്നാ എനിക്കൊരു നാവുണ്ടെങ്കിൽ കൊടുക്കാം, നല്ല പാട്ടല്ലേ. പിന്നെ ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ?
2: ലക്ഷ്മിയുടെ വീട്ടിൽ,
1: സോറി, സിമിയുടെ വീട്ടിൽ. സോ സോറി, സിമിയുടെ വീട്ടില്. ലക്ഷ്മി അല്ല, രണ്ടുപേരും കൂടെ മാറിപ്പോയി.
2: എനിക്ക് രണ്ട് മക്കളുണ്ട്. പിന്നെ മൂത്തത് മോളാണ്, മോക്കളെ പേര് ശില്പ, മോൻ ദേവദാസ്. മോള് പ്ലസ് ടു പഠിക്കുന്നു, മോ 9 പഠിക്കുന്നു. പിന്നെ ചേട്ടയുണ്ട്.
1: മക്കളൊക്കെ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്ന് വീട്ടിലിരിക്കുവായിരിക്കും അല്ലേ?
2: ഓ, വന്നാണ്
1: വന്ന് കാണും. നിങ്ങൾക്ക് ഇങ്ങനെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഈ നെയ്ത്തിനിടയിൽ ഇങ്ങനെ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുമോ അനന്തപുരി FM വെച്ചിട്ട്?
2: രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ പോകുന്നവരാണ്.
1: ആ, ലക്ഷ്മി പറഞ്ഞു ഒരു ജോസ് അണ്ണനുണ്ട്, അദ്ദേഹമാണ് പാട്ടൊക്കെ പറഞ്ഞു തരുന്നേന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും രണ്ട് കൂട്ടുകാരികൾക്കും ഇന്ന് കോള്

0: പ്രിയമുള്ളവരെ, കാതിലൊരു പാട്ടിന്റെ ഇന്നത്തെ സമയം കഴിയുകയാണ്. ശ്രോതാക്കളുമായി കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒപ്പം ഗാനങ്ങൾ ആസ്വദിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഏവർക്കും നല്ലൊരു സായാഹ്നം നേരുകയാണ്. നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം, രേഖ അജിത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും ധാരണ. വയനാട് കല്ലാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. കോട്ടയം പാലായിൽ പെരുമ്പാമ്പിനെ കൊന്ന് മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. വെട്ടുകലിൽ ഷിജോ ആണ് വനം വകുപ്പിന്റെ പിടിയിലായത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായുള്ള സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 108 പേർ അറസ്റ്റിലായി. 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ഒരു മരുഭൂമിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന സന്തോഷ് വർമ്മ, സംഗീതം എം ജി ശ്രീകുമാർ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
0: വിനീത് ശ്രീനിവാസൻ രചന നിർവഹിച്ച് ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ പാടിയ ഗാനം ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

0: അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
1: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: നജീം അർഷാദും സിസിലിയും പാടിയ ഗാനം. ചിത്രം നോട്ട് ഔട്ട്. ഗാനരചന അനിൽ പനച്ചൂരാൻ. സംഗീതം വിനോദ് തോമസ്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം, ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം ആഗതൻ.

0: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: സംഗീതം നൽകിയത് സയൻ അൻവർ, രചന വയലാർ ശരചന്ദ്രവർമ്മ, പാടിയത് മഞ്ചരി, ചിത്രം മനുഷ്യമൃഗം.

0: 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
4: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
8: CMR റോബോട്ടിക് കോൺക്ലേവോ?
7: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
8: ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
7: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
8: കൊള്ളാലോ.
7: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാം.

0: ും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജൻമാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
1: എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഇഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ചിത്രം കില്ലാടി രാമൻ. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം M.J. ജയചന്ദ്രൻ. പാടിയത് മധു ബാലകൃഷ്ണനും സിതാരയും.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തുപറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളിപ്പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം അടൂർ, കളിയേക്കാവിലായി കൊല്ലം.
5: സന്തോഷ് വർമ്മ രചിച്ച് ബിജിപാൽ സംഗീതം നൽകി ബൽറാമും അനുരാധ ശ്രീറാമും പാടിയ ഗാനം. ചിത്രം 7th.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഡോക്ടർ ലവ് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച്, വിനു തോമസ് സംഗീതം നൽകി, കാർത്തിക് പാടിയ ഗാനം.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്ന് ആദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്. 1,000,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്. മികച്ച പ്രവർത്തനം കാഴ്ചവച്ച കൃഷിഭവനുള്ള അവാർഡ്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്. 300,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്. 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവകർഷക അല്ലെങ്കിൽ യുവകർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് 100,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം, മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്,

മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ 25,000 രൂപ ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച FPO, FPC എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപ ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് MS സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ ഫലകം സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയയ്ക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ ഉളത്തൂർ കൃഷിഭവൻ.

0: പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപുണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയെന്ന്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുടൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു മൂന്ന് നാല് ഘട്ടം വാഴക്കന്ന് നടുന്നത്, നട്ട് 3 മാസമായത്. ഏകദേശം നേരം 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത്, ഒരര വാഴ പരുവായത്, ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാം ഏകദേശം 2 മാസം 3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല വട്ടങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൃഷി ഭവൻ്റെ കീഴിൽ ഇവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും ഈ സാധനം. നമുക്ക് അവിടെ വിറ്റുപോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴയ്ക്ക് വരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ ഒരു 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിൽ ഇട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയർ ഇങ്ങനെയുള്ളത് അത് ഇത് തന്നെയാണ്, മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് ദണ്ണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവപ്പാതീയത്തിൽ ആ വർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അത് നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാകും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്, ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ അന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നല്ല പരിചരണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി.

0: അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ നടന്ന പ്രദേശത്ത് നിന്നും ഇന്ന് കണ്ടെത്തിയ 3 മൃതദേഹങ്ങളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അവലോകന യോഗം ചേർന്നു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും മന്ത്രി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1, 4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി തുടരുന്നു. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2, 3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. കോട്ടയം ഉദയനാപുരത്ത് സ്വകാര്യ ഫാമിലെ 4 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. രോഗലക്ഷണങ്ങൾ കണ്ട മറ്റു പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശപ്രകാരം സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി ബിൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കയെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

അറിയിപ്പുകൾ. ആദ്യം അനന്തപുരി എഫ്എം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. സിന്ധു വി ചന്ദ്രനുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ആലത്തൂർ ശ്രീനിവാസ് അയ്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം. വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കെ സി കേശവപിള്ളയുടെ കാരുണ്യം എന്ന കവിത ആലാപനം പി സുശീല ദേവി, ഉദയഗീതം ഇടവ ബഷീർ, ബഷീറ ബേബി എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 7:40 മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 74-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പ്രതിമധുരം. 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ നാളെ കുടുക്കത്തുപാറ. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര

ഗാനങ്ങൾ 11:30 തിരൈപ്പൂക്കൾ, 12:00 നവമാധുരി, 12:40 പ്രകാശധാര. എന്താണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറൈൻ സിൻഡ്രോം അഥവാ PMOS? ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:00 പ്രണയഗീതങ്ങൾ, 2:00 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 എല്ലാം ഹേ സ്പോൺസർഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02, 6:02, 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും, ഡോക്ടർ രശ്മി PK സംസാരിക്കുന്നു. 9:00 ഗസൽ, 9:30 സംഗീതസുധ, അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ ഭാരതി റിലേ. അനന്തപുരി FM ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോട് കൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്.

0: ചിത്രയും ശബനാഗസ്മിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ചിത്രം കൈക്കുടന്ന നിലാവ്.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് സുജാത പാടിയ ഗാനം കേൾക്കാം, ചിത്രം തട്ടകം.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം താലോലം. ഇനി വയലാറിന്റെ രചന ജി ദേവരാജന്റെ സംഗീതം. പാടിയത് പി സുശീല. ചിത്രം മയിലാടും കുന്നും.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ.

0: പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവേഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്മലം, കൊടിയത്തൂർ പഞ്ചായത്തുകളാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപോയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM

0: ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻ വർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
3: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും ഒച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8-ലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. ബാവുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ഷഹബാസ് അമൻ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100 അല്ലെങ്കിൽ 0471-3100.

0: 01
1: എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.
2: മഞ്ജുവും കുഞ്ഞണിജത്തി തമ്പുരാട്ടിയും പാടിയ ഗാനം, രചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ചിത്രം ദേശാടനം.

സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സന്തോഷം തേടിപ്പോകേണ്ട ഒന്നല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അത് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇലകളിലെ വിസ്മയം. ഒരു മരത്തെ നാം തിരിച്ചറിയുന്നത് അതിന്റെ തണലിലൂടെയോ പൂക്കളിലൂടെയോ പഴങ്ങളിലൂടെയോ ആയിരിക്കാം. എന്നാൽ മരത്തിന്റെ ജീവിതകഥ ഏറ്റവും വ്യക്തമായി പറയുന്നത് അതിന്റെ ഇലകളാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിയുമ്പോൾ ഇലകൾ ഉണരുന്നു. മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഈ ഇലകളുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഭൂമിയിലെ ജീവന്റെ കാവൽക്കാരാണ്. ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ എത്രയോ ഇലകളെ നാം കാണാറുണ്ട്. മാവില, പ്ലാവില, വാഴയില, ആലില, അരയാലില, തെങ്ങിന്റെ ഓല, അങ്ങനെ ഓരോന്നിനും പറയാനുണ്ട് ഓരോ കഥകൾ. ആദ്യം വാഴയില തന്നെ എടുക്കാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അഭിമാനമാണത്. ഒരു സദ്യയെ സമ്പൂർണമാക്കുന്നത് വാഴയിലയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ പ്രതീകവുമാണ് അത്. മാവില മറ്റൊരു കഥ പറയുന്നു. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വീടുകളുടെ കവാടത്തിൽ മാവില കൊണ്ടുള്ള തോരണം കെട്ടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പ്ലാവിലയ്ക്ക് ഗ്രാമീണ ജീവിതത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. കന്നുകാലികൾക്ക് തീറ്റ നൽകാനും പലതരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുമെല്ലാം പ്ലാവില ഉപയോഗിച്ചിരുന്നു. ഇലകൾ വെറും പച്ചനിറമല്ല, അവ കാലാവസ്ഥയുടെ ഭാഷയാണ്. മഴക്കാലം വരുമ്പോൾ ഇലകളുടെ നിറവും തിളക്കവും മാറുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അത് വെള്ളം സംരക്ഷിക്കാനുള്ള അതിജീവന തന്ത്രമാണ്. ഇലകൾക്ക് മനുഷ്യരെപ്പോലെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇലകൾ മഞ്ഞനിറമാകുമ്പോൾ മണ്ണിലെ പോഷകക്കുറവ് മനസ്സിലാക്കാം. ഇലകൾ ചുരുണ്ടാൽ അത് ചിലപ്പോൾ ജലക്ഷാമത്തിന്റെ മുന്നറിയിപ്പാകും. കർഷകർക്ക് ഇത് പ്രകൃതിയുടെ ഭാഷയാണ്. വീണുകിടക്കുന്ന ഇലകൾക്കും ഒരു ജീവിതമുണ്ട്. അവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജൈവവളമാകുന്നു. പുതിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ ഊർജം നൽകുന്നു. അതാണ് പ്രകൃതിയുടെ അനശ്വരമായ ചക്രം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തൈ മാത്രമല്ല നട്ടുപിടിപ്പിക്കുന്നത്, ആയിരക്കണക്കിന് ഇലകളെ, കോടിക്കണക്കിന് ഓക്സിജൻ തന്മാത്രകളെ, അനേകം ജീവജാലങ്ങളുടെ ഭാവിയെ നാം വളർത്തുകയാണ്. ഇനി മരത്തിന്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ ഇലകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവ കാറ്റിലാടുന്നത് വെറുതെയല്ല, പ്രകൃതിയുടെ കഥകൾ അവ നമുക്ക്

0: അഭിമുഖം ശ്രദ്ധിക്കൂ. ഷിബു ജോർജാണ് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സിന്ധു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: സിന്ധു മേഡം, താങ്കൾ ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നുന്നുണ്ട്, എന്തുവാണിത്?
2: ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് 2 ഫീൽഡിൽ നിന്നു, ഒരു 1 ഇയർ, അതായത് പുതിയത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 3 ഇലകൾ, അഗസ്തിച്ചീര, കറിവേപ്പില, മുരിങ്ങയില, അതിൽ നിന്ന് 10 പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ എത്തിയത്. ഇപ്പം നമ്മൾ 31 ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
2: ആശയം ആരോ വന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ ചക്കയും കപ്പയും ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പം കോമൺ ആണ്, മുരിങ്ങയൊക്കെ നിറയെ പേര് ചെയ്യുന്നുണ്ട്. അന്ന് അത് അധികം ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
1: ഓക്കെ. അപ്പൊ ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ 3 ഇല, കരിവാപ്പില, പിന്നെ അഗസ്ത്യ ചീരയും നമ്മുടെ മുരിങ്ങയില, ഇത് വെച്ച് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഏതൊക്കെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്?
2: ആദ്യം നമ്മൾ ഡ്രൈ ലീഫ്, മുരിങ്ങയില എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പലരും, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മാർജിൻ ഫ്രീ അങ്ങനത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലീഫ്, പൗഡർ, ക്യാപ്സ്യൂള്, പിന്നെ അതിന്റെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡറും, അത്രയും നമ്മൾ ആദ്യം ചെയ്യുമായിരുന്നു. കറിവേപ്പിലയുടേത് കറിവേപ്പില പൗഡറും പിന്നെ ഒരു ചട്നി പൗഡറും മാത്രമായിരുന്നു.
1: ചീരയുടെ എന്തോ ചെയ്തു,
2: അഗസ്തി ചീര പൗഡർ മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പൊ ക്യാപ്സ്യൂളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ഡ്രൈ ലീഫ് എന്ന് പറയുമ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു?
2: ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തുടങ്ങിയത്. 1 ഇയർ ആയപ്പോഴാണ് നമ്മൾ ഡ്രയറൊക്കെ, ഡീഹൈഡ്രേറ്റർ മേടിച്ചത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, കാരണം സക്സസ് ആവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പുതിയ ഫീൽഡാണ്, ഞാൻ പഠിച്ചിട്ടില്ല ഇതിൽ, എനിക്ക് ബിഗ് സീറോയാണ് ഞാൻ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു.
1: ഈ പറഞ്ഞ മാതിരി ഈ ഇലയൊക്കെ സോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു? അപ്പം മുരിങ്ങയില എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് എത്തിച്ചെല്ലണം, നമ്മുടെ അടുത്തോട്ട് അത് വരണം,
2: ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സർ. പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓർഡേഴ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അല്ലാതെ 2 സ്റ്റാഫിനെയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് 23 ഓർഡർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ കൊടുക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാ വെച്ചാൽ, ഈ മുരിങ്ങയിലേക്ക് ഒത്തിരി അങ്ങ് ഉണക്കി വെക്കുമ്പോൾ അത് പൊടിച്ചു വരുമ്പോൾ ഇച്ചിരിയേ വരുള്ളൂ. ഇതൊന്നും അറിയില്ല, അറിയാതെയാണ് തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞു ഒരു 1 വീക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുരിങ്ങയില കളക്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയും ക്യാപ്സ്യൂൾ ആക്കിയും ഒക്കെ കൊടുത്തു.
1: അപ്പൊ
2: ഫസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി, ഇത്രയും ഉണ്ടെങ്കിൽ പൊടിക്കുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ആ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്നും പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്.
1: ഡയറക്റ്റ് പോയിട്ട് താമസിക്കുന്ന സ്ഥലത്ത്
2: കൊണ്ടുതരും, ഫാർമേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുവാണ്. അതെല്ലാം നമുക്ക് കൃഷി ഓഫീസ് വഴി ആണ് അവരുടെ പലരുടെയും കോണ്ടാക്ട് കിട്ടിയത്.
1: അപ്പൊ അങ്ങനെ ഒരു കൃഷി ഓഫീസുമായിട്ട് ഒരു ടൈപ്പും ചെയ്തായിരുന്നു.
2: ടൈപ്പ് ആദ്യമല്ല, ആദ്യം ആർക്കും അറിയണുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. കുറച്ച് നാള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ കൃഷി ഓഫീസ് ഏതെന്നോ ഒന്നും അറിയില്ല. ഞാൻ ശ്രീകാര്യത്തും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെയാണ് കുടപ്പനക്കുന്നാണ് നമ്മുടെ കൃഷി ഓഫീസ് എന്ന് മനസ്സിലായത്. അപ്പോ അവിടുത്തെ സാറ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോ സാറ് വഴിയാണ് എനിക്ക് പല കോണ്ടാക്റ്റും കിട്ടിയത്. നമുക്ക് പാവയ്ക്ക ക്യാപ്സ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല കർഷകരിൽ, അതായത് ജൈവ കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക ചെയ്യുന്നു.
1: ഓക്കേ. അപ്പൊ ഈ പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് ആണെന്നും ഉറപ്പുവരുത്തും.
2: അത് അങ്ങനെയുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക, കൃഷി ഓഫീസ് വഴിയാണല്ലോ. അപ്പൊ നമുക്ക് അതൊരു ധൈര്യമാണ്, വിഷമല്ല എന്നുള്ളത്.
1: പിന്നെ ഈ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മള് ഫ്രഷ് ആണെങ്കിൽ അത് പറിച്ചു വെച്ച് ഒത്തിരി നേരം വെച്ചിട്ട് യൂസ് ചെയ്യും,
2: എടുക്കാറില്ല. അങ്ങനെ രാവിലെ ഇവര് കൊണ്ടുവരും. പിന്നെ ഞാൻ ആ ഒരു 1 ഇയർ ശരിക്കും സഫർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. മിഷനറീസ് ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ വാങ്ങിയത്.
1: ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു?
2: ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് അറിയൂലായിരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടറും തേടി
2: അത് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കട്ടെ, വൺ ഇയർ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ ആർക്കും കൊടുക്കരുതെന്നു പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി ഒരു 11 മന്ത്സ്.
1: അപ്പം നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയും ആൾക്കാർ കാണും
2: ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളവും കോട്ടയവും ഒരാൾ തന്നെയാണ് രണ്ടും എടുത്തത്. അപ്പം ആ സ്ഥലങ്ങളിലും അദ്ദേഹം

0: വഴി പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
1: ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഈ മൂന്ന് ഇല കൊണ്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രഷ് ഇല കൊടുത്ത് പിന്നെ ക്യാപ്സൂളും ചെയ്തെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മൾ കഴിക്കാൻ പറ്റുന്ന മറ്റ് പ്രൊഡക്ട്സ് വല്ലതും ഒക്കെ ചെയ്തായിരുന്നു.
0: ആ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലഡു, പിന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് വെച്ചിരുന്നാ പോരല്ലോ, എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കൂടുതൽ കൂടുതൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ലഡു എല്ലാം തനിയെ എന്നെ കണ്ടുപിടിച്ചതാണ്. ഹൽവ, പായസം, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു മുരിങ്ങയിലയിൽ നിന്ന്.
1: ഇതിന്റെയൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു അല്ലേ?
0: ന്യൂട്രീഷ്യസ്. അതെ അതെ, ലഡു ഒക്കെ നന്നായി പോകുന്ന പ്രോഡക്റ്റ് ആണ് ലഡു. ബേസ് വന്ന് കപ്പലണ്ടിയാണ് അതിന്റെ.
1: ഓക്കെ, മൈദ യൂസ് ചെയ്യത്തില്ല?
0: ഇല്ല ഇല്ല, ഒരു പ്രോഡക്റ്റിലും നമ്മൾ മൈദയും വൈറ്റ് ഷുഗറും യൂസ് ചെയ്യുന്നില്ല.
1: അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ ആദ്യം സ്വന്തം ഉണ്ടാക്കി നോക്കിയോ, അതോ എവിടെങ്കിലും നമ്മള് ലബോറട്ടറിയിൽ വല്ലതും കൊടുത്ത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചോ?
0: നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ തന്നെ പരീക്ഷണം എന്റെ കിച്ചണില്, അത് കഴിഞ്ഞിട്ട് നമ്മളത് നെയ്ബേഴ്സിന് കൊടുക്കും. അറിയാലോ, നമ്മളൊന്ന് കഴിക്കുമ്പോൾ നെയ്ബേഴ്സിന് കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ്. എല്ലാ പ്രോഡക്റ്റും പക്ഷേ ഫസ്റ്റ് സക്സസ് ആവണം എന്നില്ല. ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഞാൻ റോസ് മിൽക്കൊക്കെ എനിക്ക് എന്റേതായ ഒരു, അത് ഞാൻ സക്സസ് ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
1: മാഡം, ഈ 31 ഇലകൾ, ഇതിന്റെ എല്ലാം പേര് ഓർമ്മയുണ്ടോ, പറയാൻ സാധിക്കുമോ?
0: മുക്കുറ്റി, ചെറുള, കുടങ്ങൽ, പിന്നെ കാരേല, യശങ്കല, പിന്നെ മലതാങ്ങി, അങ്ങനെ കുറേ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഇലകളൊക്കെ, ഇത് ആദ്യത്തെ മൂന്നെന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കറിവേപ്പില എല്ലായിടത്തും ഉണ്ട്, ചീരയും കിട്ടും, മുരിങ്ങയിലയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ മറ്റേ ഇലകളൊക്കെ ഈസി ആയിട്ട് ലഭ്യമാണ്.
0: പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് സർ, എന്റെ അഭിപ്രായത്തിൽ മുരിങ്ങയില കിട്ടാൻ വലിയ കഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഇപ്പൊ ബൾക്കോടെ 50 kg അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഇപ്പോഴും നെട്ടോട്ട് ഓടുകയാണ് മുരിങ്ങയിലയ്ക്ക് വേണ്ടി. മറ്റതൊക്കെ എനിക്കൊന്ന് കുറച്ചാവുമ്പോഴത്തേക്കും കിട്ടാറുണ്ട്. സമ്മറിൽ മുക്കുറ്റി കിട്ടാറില്ല, സമ്മർ ആവുമ്പോ നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കാറില്ല, അതാണ് കിട്ടാറ്.
1: ഈ കർഷകരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മുരിങ്ങ നിങ്ങൾ നട, ഇല ഞാൻ മേടിക്കാം.
0: ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ മേടിക്കാന്ന് പറയാറുണ്ട്.
1: അപ്പൊ അങ്ങനെയും ആൾക്കാർ അട്രാക്ട് ആയിട്ട് വരുന്നുണ്ടോ?
0: ഭയങ്കര സന്തോഷമാണ് ഈ മുരിങ്ങ ഇല എനിക്ക് തരുമ്പോ അവർക്ക് ഭയങ്കര, കാരണം അവര് വെറുതെ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പൊ അവർ കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി എന്ന് മാം കൊണ്ടുതരണം, അങ്ങനെ ചോദിച്ചിട്ടാണ് പോവുക.
1: ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുക്കും, ഈ സമയത്ത് നമുക്ക് വേണം, അതനുസരിച്ച് അവര്
0: ഫോൺ ചെയ്ത് പറയും ഇന്ന ദിവസം ഇപ്പൊ വെനസ്ഡേ വേണം എന്ന് പറയുമ്പോ, ഇപ്പൊ നമുക്ക് നാളെ നവരയിലൊക്കെ വേണം, അപ്പൊ അത് ഞാൻ ഇന്ന് രാത്രി പറയും, അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവരും.
1: അതിന്റെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഉണ്ട്,
0: കുറെ ആൾക്കാര്, കുറെ സാധുക്കളായ നല്ല മനുഷ്യര്.
1: ഈ ലഡു പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ പായസം മിക്സ് ആണോ അതോ?
0: ഇല്ല ഇല്ല, പായസം മിക്സ് ആക്കിയിട്ടില്ല, നമ്മൾ അല്ലാതെ ആണ്, റെഡി ടു കുക്ക് അല്ല.
1: നമ്മളിങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ FSSI രജിസ്ട്രേഷൻ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു.
0: അത് ആദ്യമേ ചെയ്തായിരുന്നു, കാരണം നമുക്ക് ആദ്യമേ തന്നെ പുതിയ ഒരു സാധനം പരീക്ഷിക്കാനുള്ള ഒരു ത്വര ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടില്ല. ഈ മുരിങ്ങ ലഡു എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്പുള്ളൊരു സാധനമെന്നാണ് ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, UK, Canada. അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു.
1: കേറ്റിയായി
0: നമുക്ക് എല്ലാ ഏജൻസ് ത്രൂ ആണ്. ഇപ്പോഴും എനിക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ല, അല്ലാതെ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ UK എന്നൊക്കെ ഒരു ഫാമിലീസ് വരുമല്ലോ, അവർ ബൈ ഹാൻഡ്
1: കൊണ്ടുപോകും. ഡിമാൻഡും സ്വന്തം. അപ്പൊ ഈ പ്രൊഡക്റ്റ് മേഡം രണ്ടു മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ പായസം, ലഡു, പിന്നെ ഹലുവ, ഇതൊഴിച്ച് വേറെങ്കിലും എക്സോട്ടിക് പ്രൊഡക്റ്റ്, നമ്മള് സെപ്പറേറ്റ് നമ്മള് അറിയാത്ത പ്രൊഡക്ട്സ്, അങ്ങനത്തെ
0: ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പേട ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും മുരിങ്ങയിലയാണ് നമ്മള് മുക്കുറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. മുക്കുറ്റി ലേഹ്യം നന്നായി പോകുന്നുണ്ട്.
1: അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്?
0: മുക്കുറ്റി നമ്മൾ ശരിക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ ഷെൽഫ് ലൈഫ് എനിക്ക് അന്നും ഇന്നും ഒരു പേടിയാണ്, എങ്ങാനും ചീത്താവോ. നമ്മൾ ഈ DTDC ത്രൂ അയക്കുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കിട്ടൂല കസ്റ്റമറിൻ്റെ കയ്യിൽ. അപ്പം എനിക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാണ്. കാരണം പിന്നെ ഒരു മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 days അവർക്ക് കിട്ടുള്ളൂ വീട്ടിൽ വയ്ക്കാനായിട്ട്, അതൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ KSRTC കൊറിയർ സർവീസ് ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്താ വെച്ചാൽ അത് അന്ന് തന്നെ, ഇപ്പം നമുക്ക് തൃശ്ശൂർ വരെ ഉള്ളത് അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. ഈ പ്രോഡക്റ്റ് എല്ലാം ബസ്സിന് തന്നെ പോകും, ബസ് എപ്പോൾ എത്തുമോ അപ്പോൾ സാധനവും കിട്ടുമല്ലോ അവർക്ക്.
1: ഈ ക്യാപ്സൂളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്തേക്ക് കണ്ടന്റ് എന്തുവാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവോ?
0: ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് നമ്മുടെ മുരിങ്ങ പൗഡർ എപ്പോഴെപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പലരിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പലരും പല രീതിയിലല്ലേ മുരിങ്ങയൊക്കെ വളർത്തുക. അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് വലിയ വേരിയേഷൻ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ക്യാപ്സ്യൂൾ ആയാലും ലഡുവിനകത്തായാലും സെയിം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
1: ക്യാപ്സ്യൂളിന് വേണ്ടി ആ ക്യാപ്സ്യൂൾ നമ്മൾ വരുത്തുമായിരിക്കും, പിന്നെ അത് ഫില്ല് ചെയ്യും.
0: അതെ അതെ അതെ.
1: ഓക്കെ. അപ്പോൾ അത് അത്
0: കുട്ടി കുട്ടി മെഷീനറീസ് ഉണ്ട്. ഓക്കെ. അത് നമുക്ക് കൈകൊണ്ട് പറ്റില്ലല്ലോ.
1: അപ്പോൾ ഇതിനൊക്കെ ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ്, സ്വന്തം നമ്മൾ തേടി പിടിച്ചതാണോ?
0: അതെ അതെ, നമ്മൾ തന്നെ ഇങ്ങനെ
1: സെർച്ച്
0: ചെയ്ത്. അതെ അതെ, ഇപ്പോഴും നമ്മൾ റിട്രോട്ട് മെഷീനും നൂഡിൽസ് ആൻഡ് പാസ്തയും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട്, ഞാനിപ്പോൾ 7 lakh അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് തന്നെ 23,000, 20,000 കുട്ടി കുട്ടി മെഷീൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും വാങ്ങണമെന്നുണ്ട്.
1: പിന്നെ ഈ പാക്കേജിങ് എങ്ങനെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാക്കേജിങ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണല്ലോ.
0: അതെ, നമുക്ക് ഇതൊക്കെ ഒരു ദൈവകടാക്ഷമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജിയുടെ എല്ലാം കൃഷി ഓഫീസ് വഴി തന്നെയാണ് വന്നത് കേട്ടോ. ആ ഒരു പാക്കിംഗ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് കിട്ടി. ആദ്യം നമ്മൾ തനിയെ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച്. ഗ്ലാസ് ബോട്ടിലാണ് എൻ്റെ മുരിങ്ങ പൗഡർ എല്ലാം ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് കൂടുതൽ പഠിച്ചപ്പോൾ കുറച്ചുകൂടെ അതിലൊരു മാറ്റം വരുത്തി.
1: അപ്പോൾ അത് പാക്കേജിങ് നമ്മുടെ ലേബലും നമ്മുടെ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: നമ്മുടെ ലേബൽ അല്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് KG വൈസ് എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നവരുണ്ട്. കുട്ടി കുട്ടി പാക്കറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവർ കുട്ടി കുട്ടി പാക്കറ്റാക്കി 50 gram, 100 gram കുഞ്ഞ് പൗച്ചിലാക്കി കൊടുക്കുന്നുണ്ട്.
1: ആൾക്കാരെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടല്ലേ?
0: എനിക്ക് അധികം അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല, 3 പേരേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇലകള് കഴുകാനൊക്കെ 2 പ്രാവശ്യം ഒരു, 3rd എനിക്ക് 1 പ്രാവശ്യം എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം 3rd പ്രാവശ്യം ഞാൻ കഴുകും. മഞ്ഞള് നമ്മൾ ഇട്ടിട്ടാണ് കഴുകുക. അതുപോലെയാണ് മുക്കുറ്റിയും എല്ലാം. പിന്നെ ഈ മുക്കുറ്റി ലേഹ്യത്തിന് തേങ്ങാപ്പാലും കരിപ്പെട്ടിയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുക. അപ്പൊ തേങ്ങാ പാലൊക്കെ അവരെടുത്തു തരും. ഈ 3 മണിക്കൂറുള്ള ഇളക്കല് എന്റെ പരിപാടിയാണ്, ഞാൻ തന്നെ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു ഇന്റർവെല്ലം വന്നിരുന്നിട്ട് അവരെ ഒന്ന് ഏൽപ്പിക്കുന്നല്ലാതെ മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യണത്. മന്ദാഗ്നിയില് സിമ്മില് വെച്ചിട്ട് നമ്മൾ പതിയെ ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ.
1: പെട്ടെന്ന്
0: അതെ എല്ലാത്തിലും ഉണ്ട്.
1: ഈ ഒരു 3 വർഷത്തെ ജേർണി മാഡം എങ്ങനെയാണ് ഇങ്ങനെ വിലയിരുത്തുന്നത്?
0: നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ടെൻഷനുള്ള ഇഷ്ടപോലെ മുഹൂർത്തങ്ങൾ. നമുക്ക് ലേഹ്യം DTDC സ്ട്രൈക്കായിട്ട് 7 ദിവസം വഴിയിൽ കിടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ലേഹ്യം ചിലപ്പോൾ ചീത്ത ആവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള പേയ്മെൻ്റ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധനം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിയാലേ, കാരണം ഷെൽഫ് ലൈഫ് കുറവാണ്. അതൊരു അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
1: 3 വർഷമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം, ഇത് മാത്രമല്ല,
0: അപ്പം
1: അതിൽ വരുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുവാണ് പറയാൻ ഉദ്ദേശിച്ചത്?
0: എക്സ്പീരിയൻസിൽ നിന്ന് ഹാർഡ് വർക്ക് വേണം ഒന്നാമത്തെ കാര്യം. ഞാൻ രാത്രിയും പകലും ഇല്ലാതെ 1 വർഷം പണിയെടുത്തു. രാത്രിയൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. 100% യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാവരും അനാവശ്യമായിട്ട് ആദ്യമേ കുറേ മെഷീനറീസ് ലോൺ എടുത്തും ഒക്കെ വാങ്ങി. അപ്പം നമുക്ക് അവരുടെ ഒരു ഫാക്ടറി കാണുമ്പം കാണുന്നവർക്കത് എനിക്കറിയാം, പക്ഷെ കാണുന്നവർക്കത് തോന്നാറുണ്ട്, അയ്യോ എന്തൊക്കെ മെഷീനറീസ്, ഇത്രയും വലിയ ബിസിനസ്, അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ എൻ്റെ ഈ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ഒരു 78,000 വന്നതാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ ഡിസംബറിൽ മേടിച്ചത്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എനിക്കില്ല ഡീഹൈഡ്രേറ്റർ. നിഴലിൽ ഉണക്കിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. സാറിനറിയാം, പ്രശാന്ത് സാറിന് ഇതെല്ലാം അറിയാം. കാരണം ആദ്യത്തെ 5 kg പാവയ്ക്ക ഫുൾ നാശമായിപ്പോയി. പാവയ്ക്ക ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട് അപ്പം ആ മഴ സമയമായിരുന്നു. മഴ സമയത്ത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഇത് ഇടുക. അപ്പം മഴയാവുമ്പോൾ ഇത് വിചാരിച്ച പോലെ നമുക്ക് ഉണങ്ങിക്കിട്ടില്ല നിഴലിൽ ഉണക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. മുരിങ്ങയാണെങ്കിലും നമുക്ക്

0: ഒക്കെ നല്ല ചൂടുള്ളപ്പോൾ ഒരു ഒരു സമയം എടുക്കും, അതായത് ഒരു 8 മുതൽ 10 ദിവസം വരെ നല്ല ആ ഒരു കിലുക്കില ആവുമല്ലോ, ഒരു ക്രിസ്പിനെസ് അങ്ങനെ എങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ, ആവാനായിട്ടൊരു സമയം എടുക്കും. പക്ഷെ ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് നല്ല നീറ്റായി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും.
1: ഇപ്പൊ മേഡം പറയുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓടിക്കേറി അങ്ങ് വലിയ മെഷീൻസ് ഒന്നും മേടിക്കാതെ
0: പ്രായമാണ് അത്. അപ്പൊ എന്നെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല, കാരണം ഇപ്പോഴും മെഷീനറീസ് ഇല്ലാതെ ഇത്രയും മേടിച്ചിട്ട് തുടങ്ങാം എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായമാണ്.
1: അപ്പൊ മേഡം താങ്കളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും, ഇലകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും താങ്കൾ
0: പൂക്കളും ഉണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മള് ഹിബിസ്കസും ശംഖുപുഷ്പവും മഞ്ഞ മന്ദാരം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതും ചെയ്യുന്നുണ്ട്.
1: അത് വെച്ച് എന്താണ് ചെയ്യുന്നത്?
0: അത് വെച്ചിട്ട് നമ്മൾ ഈ ടീക്ക് ബട്ടർഫ്ലൈ ബ്ലൂ ടീ ഉണ്ടല്ലോ, ശംഖുപുഷ്പം ചായ, പിന്നെ ഹിബിസ്കസ് ആണെങ്കിലും ഉണ്ടല്ലോ ചെമ്പരത്തി ചായയുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ജെല്ല്, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്.
1: ഈ പൂക്കളും ഇതേമാതിരി ഫാമസിന്റെ കയ്യിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യും,
0: കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: സ്വന്തം ചെയ്യുന്നുണ്ടോ?
0: വീട്ടിൽ കുറച്ചുണ്ട്, ബാക്കി നമുക്കത് തികയാറില്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കും.
1: മേഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി.
2: ഇലവർഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിന്ധു വി ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം: 8714 978 828.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷിയന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം, പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. ശേഖരിച്ച മണ്ണ് 6 മാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല. മണ്ണ് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിഗ്സാക് രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള ഒരേക്കർ സ്ഥലത്തു നിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും കല്ലും മറ്റ് സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണിസഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പരോ കോഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന അനു എലിസബത്ത് ജോസ്, സംഗീതം ഷാൻ റഹ്മാൻ.
1: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
2: CMR റോബോട്ടിക് കോൺക്ലേവോ?
1: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
2: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
1: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
2: ആഹാ, കൊള്ളാലോ.
1: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
2: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
1: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
2: അതെയോ?
1: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
3: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
1: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
0: എം ജി ശ്രീകുമാറും സുജാതയും സ്നേക് ആൻഡ് ലാഡർ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന ജയകുമാർ, സംഗീതം പ്രദ്യുമൻ ശർമ്മ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ശരത്തിന്റെ സംഗീതത്തിൽ രമ്യ നമ്പീശൻ പാടിയ ഗാനം, രചനാ കാവാലം നാരായണപ്പണിക്കർ, ചിത്രം ഇവൻ മേഘരൂപൻ.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് സി എം ആർ കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ, പാടിയത് വിജയേശുദാസും സിസിലിയും. ചിത്രം വൈഡൂര്യം.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രധാന വാർത്തകൾക്കു ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്

ശ്രീനാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് നിന്നും ഇന്ന് കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞു. ഇനി രണ്ടുപേരെയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തെരച്ചിൽ നാളെയും തുടരും. ലഹരി മാഫിയയ്ക്ക് സംസ്ഥാന അതിർത്തികൾ ബാധകമല്ലെങ്കിൽ അവരെ നേരിടുന്ന നിയമപാലകർക്കും അതിരുകളുണ്ടാകരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കാലം പ്രമാണിച്ച യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം എന്നീ പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് മലമ്പുഴ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് ഒന്നാം പുഴ പാലത്തിന്റെ കൽവർട്ട് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് സഞ്ചാരവിലക്ക് ഏർപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ലിസമ്മയുടെ വീട് എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയ ഗാനമാണ് കേട്ടത്. രചന എം ടി പ്രദീപ് കുമാർ, സംഗീതം വിനോദ് തോമസ്. അടുത്ത ഗാനം കേൾക്കാം. ദിൻനാഥ് പുത്തഞ്ചേരിയുടെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം. തുളസി യതീന്ദ്രൻ പാടിയ ഗാനം, ചിത്രം മാറ്റിനി

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: സന്തോഷ് വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം, രാകേഷ് ബ്രഹ്മാനന്ദനും ശ്വേതയും പാടിയ ഗാനം, ചിത്രം മാഡ് ഡാഡ്.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയും.

0: ആണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജൻമാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: SP മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഇഞ്ചക്കൽ, തിരുവനന്തപുരം.
0: SP മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഉദയപുരം സുൽത്താൻ.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ചിത്രം ഹിറ്റ്ലർ ബ്രദേഴ്സ്.

സമയം 9 മണി. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ. ചിത്രം ആകാശഗംഗ.

0: കൈതപ്പുറം രചിച്ച മറ്റൊരു ഗാനം പാടിയത് യേശുദാസ്, സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം പാവം പാവം രാജകുമാരൻ.
1: പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ആലത്തൂർ എസ് ശ്രീനിവാസ അയ്യർ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. ആദ്യം ബേഗടരാഗത്തിൽ ശ്രീമാതാ എന്ന കൃതി കേൾക്കാം. ആദ്യതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആലത്തൂർ എസ് ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ, മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. ഇനി തോടിരാഗത്തിൽ നിന്നെ നമ്മി നാനു എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ശ്യാമശാസ്ത്രികൾ രചിച്ചത്.

ഗരി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ നി ദ

അവസാനമായി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപകതാളം.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ആലത്തൂർ എസ് ശ്രീനിവാസ് അയ്യർ പാടിയ കൃതികൾ. വയലിൻ ടി എൻ കൃഷ്ണൻ. മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നിഷ സുരഭി. വിവാഹിത എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കൊടുക്കുന്നു കാർത്തിക രാത്രി.
1: പഞ്ചവടി എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ഇന്നത്തെ നിശാസുരഭയിൽ ഈ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ദത്തുപുത്രൻ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: സമയം 11 മണി. സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിച്ചത്.
1: യുവത്വം കൃത്യനിഷ്ഠം സ്യാത് പൂജ്യ പൂജാഭിവന്ദനൈ ഊർജം സാധ്യേഷു സത്കർമ്മ സേവാസ്യേവ സമർപ്പയേത്. യുവത്വം കൃത്യനിഷ്ഠയുള്ളതാകണം, അത് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാകണം, അവരുടെ ഊർജം സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ജീവിതാവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ശക്തിയും ഉത്പാദനക്ഷമതയും ഊർജവും ലഭ്യമായിരിക്കുന്നത് യൗവനത്തിലാണ്. ഇതാകട്ടെ പ്രകൃതിയുടെ വരദാനവുമാണ്. യൗവനകാലം ബാല്യത്തിനും കൗമാരത്തിനും ലഭ്യമാക്കേണ്ടത് പിന്തുടരുവാൻ യോഗ്യമായ മാതൃകയാണ്. യോഗ്യമായ മാതൃക എന്ന് പറയുമ്പോൾ അതിൽ അലസതയ്ക്കോ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതിനോ യാതൊരു സാധ്യതയും ഉണ്ടാകുവാൻ പാടില്ല. അതായത് കൃത്യനിഷ്ഠ യൗവനത്തിൻ്റെ മുഖമുദ്രയാകേണ്ടതുണ്ട്. ഓരോ യൗവനവും വാർദ്ധക്യത്തിലേക്കുള്ള യാത്രയുടെ വാതിലുകളാണ്. തന്നേക്കാൾ മുതിർന്നവരെ ആദരിക്കേണ്ടത് ഓരോ യുവത്വത്തിൻ്റെയും കടമയാണ്. മുതിർന്നവർ എന്ന് പറയുമ്പോൾ പ്രായം മാത്രമല്ല അർത്ഥമാക്കേണ്ടത്. വയോവൃദ്ധർ മാത്രമല്ല മുതിർന്നവർ, ജ്ഞാനവൃദ്ധന്മാരും തപോവൃദ്ധന്മാരും ധനവൃദ്ധന്മാരും മുതിർന്നവർ എന്ന ഗണത്തിൽപ്പെടുന്നു. അവരൊക്കെ ബഹുമാന്യരാണ്. യൗവനം അവരെയൊക്കെ അതിക്രമിക്കുവാനുള്ള അനുവാദം തരുന്നില്ല. വാൽമീകി രാമായണത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു രാജസഭയെപ്പറ്റി പറയുന്നുണ്ട്. രാജാവ് നാട് നീങ്ങുകയും അനന്തരാവകാശിയെ തീരുമാനിച്ചിട്ടില്ലാത്തതുമായ സന്ദർഭങ്ങളിൽ ഈ സഭയാണ് രാജ്യഭരണം നടത്തുന്നത്. അയോധ്യയിലെ ആ സഭയിലെ അംഗങ്ങളായിരുന്നു വസിഷ്ഠനും മാർക്കണ്ഡേയനും മൗദ്ഗല്യനും വാമദേവനും കശ്യപനും കാത്യായനും ഗൗതമനും മഹാകീർത്തിമാനായ ജാബാലിയും. അതായത് വയോവൃദ്ധരും തപോവൃദ്ധരും ജ്ഞാനവൃദ്ധന്മാരുമായവർ. അവരുടെ ചർച്ചയിൽ രാജാവില്ലാതെ വരുമ്പോൾ രാജ്യത്തിലെ ജനജീവിതത്തിൻ്റെ അവസ്ഥയെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിനായി ചർച്ചയുടെ ഒരു ഭാഗം നോക്കാം. ഭരണാധിപനില്ലാതെ വന്നാൽ രാജ്യം നശിക്കും. രാജാവില്ലാത്ത രാജ്യത്തിൽ ഗർജിക്കുന്ന മഴമേഘങ്ങൾ വർഷിക്കാറില്ല, വിത്തുകൾ വിതയ്ക്കാറുമില്ല, പുത്രൻ പിതാവിനെയും പത്നി ഭർത്താവിനെയും അനുസരിക്കുകയില്ല. അങ്ങനെയുള്ള രാജ്യത്തിൽ സ്വകാര്യ സ്വത്തോ വിശ്വസ്തയായ പത്നിയോ ഇല്ല തന്നെ. ഇതൊരു വലിയ അപായ സാധ്യതയാണ്. പിന്നെ എങ്ങനെയാണ് മറ്റ് സദ്ഗുണങ്ങൾ നിലനിൽക്കുക? ഭരണാധിപനില്ലാത്ത നാട്ടിൽ സഭാഗൃഹങ്ങളോ ഉദ്യാനങ്ങളോ ആരാധനാലയങ്ങളോ ഒന്നും ആരും ഉണ്ടാക്കുകയില്ല. യജ്ഞങ്ങൾ മുടങ്ങും. യജ്ഞങ്ങൾ ചെയ്യുന്നവർക്ക് ഉചിതമായ ദക്ഷിണ ധനികരായ ബ്രാഹ്മണർ നൽകുകയില്ല. ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ പുതിയ ഭരണാധികാരിയെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുന്നത്. മുതിർന്നവരെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. യൗവനത്തിലെ ഊർജം

0: സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് സുഭാഷിതത്തിലെ ഉപദേശം. നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും നാടിന്റെ ക്ഷേമത്തിനായി ഉതകുന്ന ഒത്തുകൂടലുകളും നടക്കുന്നത് യുവാക്കൾ മുന്നിട്ടിറങ്ങുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ശുഷ്കമാകും. അങ്ങനെയൊരവസ്ഥ വന്നുകൂടാതെ ഇരിക്കുവാനായി യുവശക്തിയെ ശരിയായ ദിശാബോധം നൽകി മുന്നോട്ടു നയിക്കേണ്ടതുണ്ട്. ഭാരതം വിദേശാധിപത്യത്തിലായിരുന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ അന്നത്തെ യുവാക്കളിൽ ദേശീയബോധം വളർത്തുകയും അവരുടെ സംഘടിത ശക്തിയെ രാഷ്ട്രനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും ഉണ്ടായി. അവർ വളരെ വലിയ രാഷ്ട്രബോധം ജനങ്ങളിൽ വളർത്തുകയും അതിൻ്റെ ഫലമായി അനേകം ദേശീയ സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇതാകട്ടെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം, സാഹിത്യം, സേവന മേഖലകൾ എന്നിങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാകട്ടെ കഠോപനിഷത്തിലെ ഒരു ശ്ലോകത്തെയെടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തെ യുവശക്തിയുടെ ലക്ഷ്യബോധമാക്കി മാറ്റി. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് തൻ്റെ ആന്തരിക ശക്തിയെ മനസ്സിലാക്കി പരമമായ ബോധോദയങ്ങളിലേക്ക് മുന്നേറൂ. ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമരുതി. വിവേകാനന്ദൻ ഇതിനെ യുവശക്തിയെ ഉണർത്തുവാനും ദേശീയബോധം വളർത്തി യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് അവരെ രാഷ്ട്രത്തിൻ്റെ ശക്തി സ്രോതസ്സാക്കുവാനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. യുവശക്തിയെ സത്കർമ്മങ്ങളായ രാഷ്ട്രനിർമ്മാണത്തിനും രാഷ്ട്രസേവനത്തിനും ഉപയോഗിക്കണമെന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ ആഹ്വാനം.
1: ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

कह दो कि आ रहे हैं साहब नहा।

ശരമായ രവി ശ്രീ താട്ടിങ്ങ് താ താട്ടിങ്ങ് താ മുത്തായ രവി.

ശരമായ രഹി ശരി താങ്കൾ താങ്കൾ സിംഗ് താ മുത്തായ രഹി.

दुख सहूंगी चुपके, पिया तेरे मन में रहूंगी मैं।